ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 23. കൊല്ലവർഷം 1201, മിഥുനം 30. 2026 ജൂലൈ 14 തീയതി ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 53 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ വി ചന്ദ്രൻ മാസ്റ്റർ.
2: വിചാരം, ചിന്ത, ആലോചന എന്നീ വാക്കുകൾ ഒരേ അർത്ഥമുള്ളവയാണ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ചെറുപ്രാണികൾക്കും മനുഷ്യരെ പോലെ വിചാരിക്കാനുള്ള കഴിവില്ലല്ലോ. ജന്മവാസനയാൽ എന്ന പോലെ അവ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. എന്നാൽ സാമൂഹിക ജീവിയായ മനുഷ്യൻ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, തനിക്ക് ചുറ്റുപാടും പലതരം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. വിചാരമാണ് ഓരോ വ്യക്തിയെയും പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. നല്ല വിചാരങ്ങൾ ഉണ്ടായാലേ നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ പ്രേരകമാവും. കുഞ്ഞുങ്ങളെപ്പറ്റി മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന വിചാരങ്ങളാണ് പിന്നീട് പ്രതീക്ഷകളും മോഹങ്ങളുമായി മാറുന്നത്. അതുകൊണ്ട് ശുഭചിന്തകളുമായി മുന്നോട്ടു പോകാനാണ് ഐശ്വര്യകാംക്ഷികൾ ശ്രദ്ധിക്കുക. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നല്ല വിചാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പ്രമുഖ ചിന്തകനായ സോക്രട്ടീസ് പ്രസ്താവിച്ചിട്ടുള്ളത്. ഓരോ പ്രവൃത്തിക്ക് പിന്നിലും ഓരോ വിചാരമുണ്ടാവും. കുടുംബത്തിൻ്റെ ഉയർച്ചയും ഐശ്വര്യവും ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് നല്ല ചിന്തകൾ ഉണ്ടായേ തീരൂ. ഹ്രസ്വകാലം കൊണ്ടും ദീർഘകാലം കൊണ്ടും നടപ്പാക്കാനാവുന്ന പ്രവർത്തന പരിപാടികളെ പറ്റിയുള്ള ചിന്തകളാണ് പിന്നീട് പ്രായോഗികമാക്കാൻ സഹായകമായ നീക്കങ്ങൾക്ക് അടിസ്ഥാനമാവുന്നത്. വിചാരങ്ങളുടെ വിശുദ്ധി പ്രധാനമാണ്. അന്യരെ ദ്രോഹിക്കാനും കഷ്ടപ്പെടുത്താനുമുള്ള ചിന്തകൾ എത്ര ക്രൂരമാണ്. അസൂയയും കുശുമ്പും വിചാരങ്ങളെ വികൃതമാക്കാതിരിക്കില്ലല്ലോ. ജീവിതത്തിൽ നന്മതിന്മകളും ഗുണദോഷങ്ങളും ഉണ്ടാകുന്നത് വിവിധ പ്രവർത്തനങ്ങളുടെ ഫലമായാണ്. പ്രവർത്തനങ്ങളാകട്ടെ ചിന്തകളെ തുടർന്നാണ്. അപ്പോൾ ചിന്തകൾ നേർദിശയിലൂടെ നീങ്ങിയേ തീരും. ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലല്ല, ദോഷങ്ങൾ ചിന്തിക്കാതിരിക്കുന്നതിലാണ് സ്വഭാവശുദ്ധിയുള്ളത് എന്നാണ് പ്രമുഖ ചിന്തകനായ ബെർണാഡ് ഷാ പറഞ്ഞിട്ടുള്ളത്. വിചാരം ജീവിതഗതിയെ സ്വാധീനിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നയിക്കാനിടയാക്കിയേക്കാം. ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴും ആളുകൾ ചിന്തകളെ അഭയം പ്രാപിക്കുന്നു. ചിന്താവിഷ്ടയായ സീത എന്ന ഖണ്ഡകാവ്യം ആരംഭിക്കുന്നത് സുധർമാമുനിയോടയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടചന്തവാടിയിൽ എന്നീ വരികളോടെയാണല്ലോ. ശരിയായ ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്നവർ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. പറയുന്നതും പ്രവർത്തിക്കുന്നതും വേണ്ടത്ര ആലോചനയില്ലാതെയാവുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. ആപത്തിൻ പരിഹാരങ്ങൾ മുൻപേ തന്നെ നിനയ്ക്കണം. കുഴിക്കയുക്തമോ കൂപം പുരയ്ക്കഗ്നി പിടിക്കവേ എന്ന് പ്രഖ്യാത കവി കെ സി കേശവപിള്ള ചൂണ്ടിക്കാണിച്ചത് ശ്രദ്ധേയമാണ്. വിശ്വപ്രശസ്ത എഴുത്തുകാരൻ വിക്ടർ ഹ്യൂഗോ പറയുന്നത് ബുദ്ധിയുടെ ജോലിയാണ് ചിന്തയെന്നും ദിവാസ്വപ്നം അതിൻ്റെ ആഹ്ലാദവും ആണെന്നാണ്. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാതിരിക്കാനാവില്ലല്ലോ. ഓരോ പ്രവൃത്തിയുടെയും വരും വരായികകളെപ്പറ്റി വേണ്ടത്ര ചിന്തിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും ഗുണകരം. എടുത്തുചാട്ടം പലപ്പോഴും കുഴപ്പങ്ങളിലേക്കും അപകടങ്ങളിലേക്കും വഴി തുറക്കും. കഴിഞ്ഞകാല അനുഭവങ്ങളെപ്പറ്റി ചിന്തിച്ച് നല്ല പ്രവർത്തന രീതികൾ സ്വീകരിച്ച് ഭാവി ജീവിതം ഐശ്വര്യപൂർണമാക്കുക എന്നതിലാവണം ശ്രദ്ധ. ആഹാരത്തിന് ദഹനം എന്ന പോലെയാണ് വിജ്ഞാനത്തിന് ചിന്ത എന്ന മഹത്വജനം സ്മരണീയമാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് എ വി ചന്ദ്രൻ മാസ്റ്റർ.
0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. പശ്ചിമബംഗാളിൽ മോട്ടുമുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. കോഴിക്കോട്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ നടപ്പിലാക്കുന്നു. മലയോര പഞ്ചായത്തായ കണിച്ചാറിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം വരുന്നത്. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ R. സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11:00 സത്യപ്രതിജ്ഞ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ ദിവാകരൻ വിഷ്ണുമംഗലം എഴുതിയ കാവൽ എന്ന കവിത ആലാപനം ആതിര. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ സുരക്ഷിത ഭക്ഷണം, മഴക്കാല ജാഗ്രത, കണ്ണൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൻസൂർ പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, സിനിമ പാരഡൈസോയിൽ കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത ലേഡീസ് എന്ന സിനിമയെക്കുറിച്ച് R. നന്ദലാൽ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 കണ്ണൂർ KM ലക്ഷ്മണന്റെ നാദസ്വര കച്ചേരി. 12:10 സേവന വാർത്തകൾ. 12:15 ഭഗവതിപ്പാട്ട്, VS ശങ്കരനം സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ഇതിൽ ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 1:00 നൊസ്റ്റാൾജിക് 90s. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ആകാശവാണി ടെലികസ് തത്സമയ ഫോണിൻ പരിപാടി. 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 അഷ്ടപതി KV നാരായണമാരാർ അവതരിപ്പിച്ചത്. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani, the news read by Nina Arkel. The mortal remains of 15 Indian tourists who lost their lives in a boat tragedy near Phu Quoc Island in Vietnam arrived in Mumbai last night. The victims were flown from Ho Chi Minh City on a Vietnam Airlines flight after Indian diplomatic missions coordinated the repatriation process with Vietnamese authorities. State governments of Tamil Nadu, Andhra Pradesh and Kerala have been asked to coordinate with the bereaved families for the onward transportation of the bodies to their hometowns. Indian Embassy in Vietnam also expressed gratitude to the Vietnamese authorities for their support during the rescue, identification and repatriation process following the tragedy. A speedboat carrying 32 Indian tourists and 4 local crew members capsized off Phu Quoc Island in Vietnam on Friday, leaving 15 tourists dead. 16 survivors have also returned to India and one tourist remains hospitalized in Vietnam. A fishing trawler that had gone missing off the West Bengal coast earlier this month has been found capsized in the Bay of Bengal, with 9 fishermen confirmed dead and 6 others still missing. The trawler had left Sankarpur Sea Harbour on the 2nd of July with 15 fishermen on board. Contact with the vessel had been lost since the 5th of July. A joint search operation by the Coast Guard, Indian Navy and state agencies located the capsized trawler in the Bay of Bengal on Sunday. 9 decomposed bodies were recovered from the cabin of the vessel. 6 persons are still missing. The bodies have been brought to Sitarampur in South 24 Parganas district and kept at Katapukur Morgue for identification. Blood samples have been collected from family members for DNA matching. State Fisheries Minister Rajesh Matho said the state government stands with the bereaved families and assured that the bodies will be handed over after DNA identification and completion of legal formalities. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief over the tragedy. They conveyed condolences to the families of the deceased and wished a speedy recovery to those injured. The Prime Minister has announced an extra of 2 lakh rupees from the Prime Minister's National Relief Fund for the next of kin of each deceased and 50,000 rupees for the injured. India has officially launched its campaign for election as a non-permanent member of the United Nations Security Council, UNSC, for the 2028-29 term. Launching India's candidature at the UN headquarters in New York, External Affairs Minister Dr. S. Jaishankar said the world is facing growing conflict and instability, making the role of the United Nations more critical than ever. He unveiled India's Shanti Vision, securing holistic advancement through norms, trust and integrity as the country's guiding approach to promoting global peace, security and equitable development. Highlighting India's credentials, Dr. Jaishankar said, India has contributed nearly 3 lakh personnel to about 50 UN peacekeeping missions since the organization's inception and currently has over 4,300 personnel serving in 10 UN peacekeeping missions. U.S. President Donald Trump has announced that the United States will reinstate a blockade on Iranian shipping in the Strait of Hormuz and impose a 20% charge on cargo transiting the strategic waterway to cover the cost of maritime security in a post on Truth Social. President

ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ കാവൽ എന്ന കവിത ആലപിച്ചത് ആതിര. കാവ്യാഞ്ജലി.

ഇന്ന് രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവേ സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ സുരക്ഷിത ഭക്ഷണം, മഴക്കാല ജാഗ്രത, കണ്ണൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പ്രത്യേക പരിപാടി രാവിലെ 7 മണിക്ക്.

വൈകിട്ട് 6:50 കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ക്ഷീര വികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ മറുപടി പറയുന്നു.

രാത്രി 7:35 സയൻസ് കഫേ. ഇതിൽ പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം സസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ എം കെ രതീഷ് നാരായണൻ. രാത്രി 7:35 സയൻസ് കഫേ, ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിലാദ്യം യേശുദാസ് പാടിയ ഗാനം. മന്ത്രവും യന്ത്രവും അറിയാത്ത മനസ്സിൻ്റെ മൗനത്തിൽ തെളിയുന്ന മായേ ഭഗവതി എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്. ഹിരൺമയമാം പാത്രത്തിനുള്ളിൽ ഒഴിഞ്ഞ സത്യത്തെപ്പോലും എന്ന് തുടങ്ങുന്നു.

0: ഛിദ്രപാടിയ ഈ ഗാനത്തോടെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൂടാളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ മെമ്പർമാർക്കുള്ള വരവേൽപ്പും ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കൾക്കുള്ള അനുമോദനവും ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കും. അഡ്വക്കേറ്റ് ടി ഒ മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ഇന്ന് രാവിലെ 10 മണിക്ക് കാസർഗോഡ് കളക്ട്രേറ്റിൽ സിറ്റിംഗ് നടത്തും. മുട്ടം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ 8 മുതൽ 20 വൈകുന്നേരം 6 മണി വരെ അടച്ചിടും. വാഹനങ്ങൾ ഉപ്പള ഗേറ്റ് വഴി തിരിച്ചുപോകണം. കാസർഗോഡ് ജില്ലയിലെ വി പി ജി റാംജി പദ്ധതിയുടെ ഭാഗമായി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി നാളെ മുതൽ നടക്കും. പരിശീലനത്തിന്റെ ഉദ്ഘാടനം 17 രാവിലെ 9:15 കാസർഗോഡ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. റബ്ബർ ബോർഡിന്റെ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ നാളെ വൈകുന്നേരത്തിനകം അതാത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതം അടച്ച് ഇൻഷുറൻസ് പുതുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481-2-3-1-2-3-1. കാസർഗോഡ് വിദ്യാനഗറിലുള്ള പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 11 ക്ലാസ്സിൽ കൊമേഴ്സ് സയൻസ് വിഭാഗങ്ങളിൽ ഒഴിവുണ്ട്. അപേക്ഷാ ഫോം ആവശ്യമായ രേഖകൾ സഹിതം 16 വൈകുന്നേരം 4 മണിക്കകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-4-2-5-6-7-8-8. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംഘടിപ്പിക്കുന്ന 19-ാമത് കുട്ടികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസിലേക്ക് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. പ്രൊജക്ട് പ്രസന്റേഷൻ, പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിംഗ് തുടങ്ങിയ വിവിധ മത്സരങ്ങളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും കേരള ബയോഡൈവേഴ്സിറ്റി .org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 8592-97-1338. ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം കണ്ണൂർ ജില്ലയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കർഷകർക്കായി നാളെ കൂൺ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 8547-6751-24. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 16 രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2-7076-10. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ

0: സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17 ആണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0499942551. കേരള സർക്കാരിന്റെ കീഴിലുള്ള തവനൂരിലെ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ സർട്ടിഫൈഡ് ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ സൗജന്യ വർക്ക്ഷോപ്പ് നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495999658. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കർഷകർക്കായി 16-ന് മുട്ടക്കോഴി താറാവ് വളർത്തൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ നാളെ വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 8547675124. കെൽട്രോണിന്റെ തലശ്ശേരി നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 31-ന് മുൻപ് തലശ്ശേരി കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് എത്തണം. ഫോൺ നമ്പർ 9495642722. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 അമൃത വെങ്കടേഷിന്റെ വായ്പാട്ട് നടക്കും. മാനന്തേരി അങ്ങാടിപ്പൊയിൽ പോതിയോട്ടം കാട്ടിൽ ദേവസ്ഥാനം പ്രതിഷ്ഠ വാർഷികാഘോഷവും പൂമൂടൽ ചടങ്ങും ഇന്ന് നടക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസ സംക്രമ പൂജയും ആയിലെ പൂജയും 16-ന് വൈകുന്നേരം നടക്കും. അലവിൽ കളത്തിൽക്കാവിൽ സംക്രമ പൂജ വ്യാഴാഴ്ച 17 മുതൽ രാമായണ പാരായണം. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടമുണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
10: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
9: അതെങ്ങനെയാ?
10: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
9: സംഭവം കൊള്ളാലോ.
10: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ. ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല.

0: நம்பர்ஸ் 0490-248-663-9847-484950-8893-949598.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: IATITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IATITI, മേലെച്ചൊവ്വ കണ്ണൂർ.
4: ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497-295-6007.
0: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
10: ഇനി അറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ ക്ഷീര വികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യയ്ക്ക് തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497-295-6007. മറ്റൊരറിയിപ്പ്. ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322 1 0 5.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആന്റ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷകൾ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്ഡ്രോമയിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.0 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതിക വിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസത്തെ മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പാർപ്പിട പുനരധിവാസ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങൾ ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി. അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികളുണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയ പ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൗഹൃദമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൗഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
0: കാസർഗോഡ് ജില്ലയിലെ ഗ്രൂപ്പ്

0: വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ്, മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
1: ഈ മാസം 2 ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ദിവസങ്ങൾക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി സൌത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
0: വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4 നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന 2 ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്ത് യുദ്ധങ്ങൾ. പോരിനിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമി ഫൈനൽ ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. 2 ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടുമായി കൊമ്പുകോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതിക്കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിന്റെ സൗന്ദര്യമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിമരിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സ്. സംസ്കാരം രാവിലെ 9 ഇരിങ്ങലിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
3: അഥ വാർത്താഃ. വിയറ്റ്നാം ദേശസ്യ ഫുക്വോക് ദ്വീപസ്യ സമീപേ ജാതായാം സ്പീഡ് ബോട്ട് ഇത്യതസ്യാം ദുർഘട്ടനായാം ദിവംഗതാനാം 15 ഭാരതീയ പര്യടകാനാം പാർത്ഥിവാവശേഷാഃ സ്വദേശം പ്രത്യാനീതാഃ. വിയറ്റ്നാമസ്ഥേന ഭാരതീയ ദൂതാവാസേന സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ ഉക്തം യത് ഏതേ പാർത്ഥിവാവശേഷാഃ ഹോചിമിൻഹ് നഗരാത് വിയറ്റ്നാം വിമാനയാനസേവയാ മുംബൈ നഗരം അഭ്യുപഗതാഃ. ഗത ശുക്രവാസരെ ഫുക്വോക് ദ്വീപസ്യ സമീപേ 32 ഭാരതീയ പര്യടകാൻ 4 സ്ഥാനീയ നൗകാ കർമ്മചാരിണശ്ച വഹന്തി സ്പീഡ് ബോട്ട് ഇതി ദ്രുത നൗകാ ജലേ നിമഗ്നാ ജാതാ. അസ്യാം ദുർഘട്ടനായാം 15 പര്യടകാഃ ദിവംഗതാഃ. ദുർഘട്ടനായാം ജീവിതാഃ 16 ജനാഃ അപി ഭാരതം പ്രത്യാഗതാഃ. ഏകഃ പര്യടകഃ അധുനാപി വിയറ്റ്നാം ദേശേ ചികിത്സാലയെ ചികിത്സാം അധിഗച്ഛതി. അസ്മിൻ മാസസ്യ ആരംഭേ പശ്ചിമബംഗാളസ്യ തടാത് ലുപ്താ മത്സ്യജീവിനാം നൗകാ ബംഗാളഖാത്യാം നിമഗ്നാവസ്ഥായാം പ്രാപ്താ. അസ്യാം ദുർഘട്ടനായാം 9 മത്സ്യജീവിനാം നിധനം സുനിശ്ചിതമസ്തി. 6 ജനാശ്ച അദ്യാപി അന്വിഷ്യന്തെ. നൗകായാം ആഹത്യ 15 മത്സ്യജീവിനഃ ആസന്. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഹു, ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണനവര്യഃ, പ്രധാനമന്ത്രി നരേന്ദ്രമോദീ ച ദുർഘട്ടനാം ആലക്ഷ്യ ഗഹനം ശോകം പ്രകടിതവന്തഃ. തൈഃ ദിവംഗതാനാം പരിജനേഭ്യഃ ശോകസംവേദനാഃ പ്രകടിതാഃ. വ്രണിതാനാം ശീഘ്ര സ്വാസ്ഥ്യലാഭായ കാമനാശ്ച കൃതാഃ. പ്രധാനമന്ത്രിണ പ്രധാനമന്ത്രി രാഷ്ട്രീയ സഹായ കോശാത് പ്രത്യേകസ്യ ദിവംഗതസ്യ നികടതമ പരിജനായ 2,00,000 രൂപ്യകാണാം പ്രത്യേകസ്മൈ വ്രണിതായ ച 50,000 രൂപ്യകാണാം അനുഗ്രഹരാശേഃ ഘോഷണാ കൃതാ. വാണിജ്യോദ്യോഗമന്ത്രി പീയൂഷ ഗോയലഃ ഭാരത അമേരിക്ക വ്യാപാരവാർത്താസു വാർത്താവാഹിന്യാഃ ഗതിരോധ സംബന്ധ പ്രതിവേദനാനി സർവഥാ അസത്യാനി നിരാധാരാണി ച ഇതി കഥിതവാൻ. സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ സഹ അവദത് യത് ഭാരത് അമേരിക്കാദേശയോഃ ദലദ്വയം സന്തുലിതസ്യ വാണിജ്യദൃഷ്ട്യാ ഹിതകരസ്യ ഉദ്യോഗിനാം കൃഷകാണാം ശ്രമികാണാം ഉപഭോക്തൃണാം ച അനുകൂലസ്യ വ്യാപാരസന്ധേഃ സമ്പാദനായ സക്രിയതയാ കാര്യരതമസ്തി. സഹ അവദത് യത് ഗതമാസേ നവദില്യാം അമേരിക്കാദേശസ്യ വ്യാപാര പ്രതിനിധിനാ ജേമിസൻ ഗ്രീർ ഇത്യനേന സഹ അസ്മിൻ വിഷയെ അത്യന്തലാഭപ്രദ വാർത്ത അഭവത്. ഭാരത ഋതുവിഭാഗേന അദ്യ പര്യന്തം ബിഹാർ ഒഡീഷ പ്രദേശയോഃ പ്രചണ്ഡ വൃഷ്ടേഃ പൂർവാനുമാനം കൃതമസ്തി. ഋതുവിഭാഗേന ഉക്തം യത് അദ്യ അരുണാചലപ്രദേശേ ഛത്തീസ്ഗഢേ ജാർഖണ്ഡേ നാഗാലാൻഡേ മണിപ്പൂരേ മിജോറമേ ത്രിപുരായാം പശ്ചിമബംഗാളെ സിക്കിമേ അസമേ മേഘാലയെ ച പൃഥക് പൃഥക് സ്ഥാനേഷു പ്രചണ്ഡ വൃഷ്ടിഃ ഭവിതുമർഹതീതി. ഭാരതീയ പുരുഷ ക്രിക്കറ്റ് ദലം അദ്യ വർമിംഗം നഗരസ്യ എജ്ബെസ്റ്റൺ നഗരെ ത്രിക്രീഡാ ശൃംഖലായാഃ പ്രഥമായാം ഏകദിവസീയ അന്താരാഷ്ട്രീയ ക്രീഡായാം ആതിഥേയം ഇംഗ്ലണ്ട് ദലം സമ്മുഖീകരിഷ്യതി. ഭാരതീയ സമയാനുസാരം അപരാഹ്നേ സാർദ്ധത്രിവാദനെ ക്രീഡായാഃ ആരംഭ ഭവിഷ്യതി. വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ച ഭാരതീയ ദലം സുദൃഢം കർത്തും പുനരാഗമനം കൃതവന്തൗ സ്തഃ. തത്രൈവ ജസ്പ്രീത് ബുമറാഃ അപി പുനരാഗമനം കരോതി. ഐർലൻഡ് ഇംഗ്ലണ്ട് ദേശയോഃ വിരുദ്ധം 20-20 അന്താരാഷ്ട്രീയ ശൃംഖലാസു പരാജയാനന്തരം ഭാരതം പുനരാഗമനം കർത്തുമിച്ഛതി. ശുഭ്മൻ ഗിലേത്യസ്യ നേതൃത്വ ദലം ഗുരുവാസരെ കാർഡിഫ് നഗരെ ദ്വിതീയ ഏകദിവസീയ സ്പർദ്ധ ക്രീഡിഷ്യതി. शृङ्खलायाः तृतीयान्तिमा च क्रीडा अस्मिन् मासे एकोनविंशति दिनाङ्के लॉर्ड्स इत्यत्र भविष्यति। इति वार्ताः।

0: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 49 പരശുരാം എക്സ്പ്രസ് 14 മിനിറ്റും 1 63 47 തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 11 മിനിറ്റും വൈകി ഓടുകയാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
6: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: സുരക്ഷിത ഭക്ഷണം, മഴക്കാല ജാഗ്രത. മഴക്കാലം നമ്മൾ ആഘോഷിക്കാറുണ്ട്. എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട കാലം കൂടിയാണിത്. നമ്മുടെ നാട്ടിലെ ഭക്ഷണശാലകളിലും അടുക്കളയിലും ശുചിത്വം ഉറപ്പുവരുത്താൻ കണ്ണൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ചിരിക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ എന്ന പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ ജാലകം ചർച്ച ചെയ്യുന്നത്.
1: ഈ റെയിനി സീസണിൽ നമുക്ക് നിരവധി ജലജന്യ രോഗങ്ങൾ, അതേപോലെ ഫുട്ബോൺ ഇൽനെസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിൽ ഉണ്ടാവാൻ സാഹചര്യമുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയും ആ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്ക് ബോധവൽക്കരണം നടത്തിയും പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ മൺസൂൺ കാലത്ത് ഓപ്പറേഷൻ മൺസൂൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ എസ് സംഗീത്.
1: ഓപ്പറേഷൻ മൺസൂൺ ജൂൺ 15 മുതൽ നമ്മൾ ജില്ലയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 6 സ്കോഡുകളെ നിയോഗിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മിനിമം ഒരു 10 സ്ഥാപനങ്ങളിലെങ്കിലും പരിശോധന നടത്തുകയും ന്യൂനത കാണുന്ന സ്ഥാപനങ്ങളിൽ റെക്ടിഫിക്കേഷൻ നോട്ടീസ്, അതായത് ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള നോട്ടീസ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസ്, കുറച്ചും കൂടെ ഗുരുതരമായ വീഴ്ചകൾ കാണുന്ന സ്ഥാപനങ്ങളിൽ ഫൈൻ ഈടാക്കാനുള്ള നോട്ടീസുകൾ, അല്ലാതെ ശികല്ലയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ അടച്ചിടുകയും അവിടുത്തെ ന്യൂനതകളെല്ലാം പരിഹരിച്ച് പിഴ അടച്ചതിന് ശേഷം മാത്രം തുറന്നു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം എൻഫോഴ്സ്മെന്റ് തലത്തിൽ നമ്മൾ നടത്തിപ്പോകുന്നത്. ഇത് കൂടാതെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി, അപ്പൊ ആ ലൈസൻസിങ്ങിന് വന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് സേഫ്റ്റി ആക്ടിലെ ഷെഡ്യൂൾ 4 റെഗുലേഷൻസ് ഏത് രീതിയിലാണ് നമുക്ക് ഓരോ സ്ഥാപനങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്, അതോടൊപ്പം തന്നെ പ്രിസർവേറ്റീവ്സും കളേഴ്സും, ചില കളേഴ്സ് യൂസ് ചെയ്യാം, ചിലത് യൂസ് ചെയ്യാൻ പാടില്ല. പൊതുജനങ്ങൾക്കും അതേപോലെ തന്നെ ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർക്ക് തന്നെ പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. പ്രിസർവേറ്റീവ്സ് പലപ്പോഴും കേക്കിലൊക്കെ പ്രിസർവേറ്റീവ്സ് കുട്ടികളൊക്കെ കഴിക്കുന്നത് വളരെ കൂടുതൽ ലിമിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പല പരിശോധനയിലും. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഏതൊക്കെ യൂസ് ചെയ്യാം, അതിനെ എത്ര ലിമിറ്റിൽ യൂസ് ചെയ്യാം, ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, ഒപ്പം തന്നെ മൺസൂൺ കാലത്ത് ചില പ്രത്യേക ന്യൂനതകളൊക്കെ കാണാറുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണവും, അതോടൊപ്പം തന്നെ സ്ട്രിക്റ്റായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് മറ്റൊരു സൈഡിൽ നടത്തിക്കൊണ്ട് പൊതുജന ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു ഓപ്പറേഷൻ മൺസൂൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഭക്ഷ്യസുരക്ഷ എന്നത് കേവലം നിയമപരമായ ഒരു ഉത്തരവാദിത്തമല്ല, അതൊരു സാമൂഹിക ബോധമാണ്. മഴക്കാലത്ത് പെരുകുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാൻ ഭരണകൂടം നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ച് കണ്ണൂർ ജില്ലാ നോഡൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ വിഷ്ണു എസ് ഷാജി.
2: കണ്ണൂർ ജില്ലയിൽ ഏകദേശം ജൂണിൽ 861 സ്ഥാപനങ്ങളോളം നമ്മൾ പരിശോധിക്കുകയും അതിൻ്റെ അകത്ത് 89 എണ്ണത്തിന് പിഴ ഈടാക്കുകയും 3 അടപ്പിക്കുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് കൊടുക്കുകയും റെക്ടിഫിക്കേഷൻ നോട്ടീസ് കൊടുക്കുകയും അങ്ങനെ കുറേ പരിപാടികൾ അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻസ് ആയിട്ട് സ്റ്റാറ്റൂട്ടറി സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും മറ്റ് ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ സർവേലൻസ് സാമ്പിൾ എടുത്ത് ലാബിൽ പരിശോധനയ്ക്ക് കൊടുക്കുകയും ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള പരിശോധന, അങ്ങനെ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു വരുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു മാസം നമ്മൾ കണ്ണൂർ ജില്ലയിൽ പരിശോധിച്ച് അതിൽ 861 എണ്ണത്തിൽ പ്രധാനപ്പെട്ട ന്യൂനതകൾ കണ്ട 89 സ്ഥാപനങ്ങൾ മാത്രം

0: എന്നുള്ളത്. അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്ററിംഗ് ഉണ്ടാവുകയും അവരത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഓപ്പറേഷൻ മൺസൂണിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെള്ളമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള. ഇവർ വാട്ടർ ടെസ്റ്റ് 6 മന്ത്സിൽ കൂടുമ്പോൾ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ അകത്തുള്ള റിപ്പോർട്ടുകളിൽ ഇവർ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക. ഇപ്പം ചില ആൾക്കാർ ചൂടുവെള്ളത്തിൻ്റെ കൂടെ പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, അത് ഒഴിവാക്കുക. അത് ഫുഡ് സേഫ്റ്റി നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥാപനം അടപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം ഈ ഒരു സീസണിൽ നമ്മളിപ്പോൾ ഷിജല്ല പോലുള്ള അസുഖങ്ങൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർക്ക് പ്രോപ്പറായിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പണിക്ക് നിർത്തേണ്ടത്. നമ്മളൊരാൾ അടുക്കളയിലോട്ട് കയറ്റുമ്പോൾ അവൻ അസുഖമില്ലാന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അവനെ പണിക്ക് നിർത്തേണ്ടത്. ഇവർക്ക് ചിലപ്പോൾ ജലദോഷങ്ങളോ പനിയോ ഒക്കെ ഉണ്ടാവും. അപ്പം മാസ്ക് കമ്പൾസറി ആക്കുക, ഹാൻഡ് ഗ്ലൗസ് നിർബന്ധമാക്കുക, ഹെഡ് നെറ്റ് ഉപയോഗിക്കുക. അങ്ങനെ തന്നെ നമുക്കൊരു പരിധി വരെ ഈ ഫുഡ് ബോൺ ഇൽനെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു 65-70 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നമ്മൾ ചൂടാക്കിയ വെള്ളമാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ 98-97% വരെയുള്ള ഭക്ഷണത്തിലൂടെ പകരുന്ന ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ ചത്തും. കൈകൊണ്ടെടുത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഒത്തിരി അടുത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ടോങ്സ് ഉണ്ടായിട്ട് പോലും ഇങ്ങനെ എടുത്തിട്ടിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് പരാതി വരാറുണ്ട്. അപ്പം നമ്മളവിടെ പോയിട്ട് CCTV ഒക്കെ നോക്കിയിട്ട് ഈ പരാതി സത്യമാണോ എന്ന് നോക്കിയിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കാറുണ്ട്.
1: മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ചെറുക്കാൻ ഭക്ഷണശാലകളിലെ ശുചിത്വം പരമപ്രധാനമാണ്.
2: ഹോട്ടലുകൾ കുറേ ബോധവൽക്കരിച്ച് കഴിഞ്ഞ് എനിക്ക് രണ്ട് ഹോട്ടലുണ്ട്, രണ്ട് ഹോട്ടലിൽ ഞാൻ ബോധവൽക്കരിക്കും.
1: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അച്യുതൻ:
2: ഓരോ ഹോട്ടലുകളും ഞങ്ങൾ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ആൾക്കാർ ഓരോ സ്കൂളും ആയിട്ട് പോകുന്നുണ്ട്. അത് ഡോക്ടർമാർ തന്നെ വന്ന് പരിശോധിച്ചിട്ട് ഒരു ദിവസം ക്യാമ്പ് നടത്തുക ഞങ്ങൾ ഓരോ യൂണിറ്റിലും. കണ്ണൂർ ജില്ലയിലെ എല്ലാ യൂണിറ്റുകളും പരിശോധിക്കുന്നുണ്ട്, കേരളത്തിൽ മുഴുവനുണ്ട്. ഞാനടക്കം ഭക്ഷണം കഴിക്കുന്നത് എന്റെ ഹോട്ടലിൽ നിന്നാണ്. എന്റെ മക്കള് എന്റെ ഭാര്യ അവരെല്ലാം കഴിക്കുന്ന ഭക്ഷണം നല്ല ശുദ്ധീകരിക്കണമെന്ന് നമുക്ക് ബോധമില്ലേ? ആ ബോധത്തിൽ ഏകദേശം ഹോട്ടലുകാർ ഉണ്ട് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് തട്ടുകടേനെ പറ്റിയെന്ന് ഞങ്ങൾക്ക് പറയാമല്ലോ. നമ്മളിപ്പം തട്ടുകടയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഞാനടക്കം നിങ്ങളടക്കം കഴിക്കുന്നത്, പക്ഷെ അവിടെ ഒന്നോ രണ്ടോ ബക്കറ്റ് വെള്ളം വെച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഇവിടുത്തെ ഹെൽത്തോ ഫുഡോ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്.
3: ഞാൻ പേക്ക് എന്ന സംഘടനയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്
1: ഷബിൻ കുമാർ.
3: ഈ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ആക്ട് വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവയർനെസ് ക്ലാസ്സുകൾ ഒത്തിരി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സോ അതേമാതിരി കമ്മീഷണറേറ്റിൽ നിന്ന് വരുന്ന ഓരോ നിർദ്ദേശങ്ങളും ഞങ്ങളത് അപ്പടി പാലിച്ചുകൊണ്ട് അതാത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലാണ്ട് തന്നെ ഞങ്ങൾ ഇത് നടത്തുന്നുണ്ട്. പിന്നെ ഹോസ്കോസിന്റെ ക്ലാസ്സുകളുണ്ട്. മൺസൂണിന്റെ സമയത്ത് വന്ന ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ജലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ നമ്മൾ എങ്ങനെ ഇതിന് പ്രിക്കോഷൻ ചെയ്യണം, ഇതൊക്കെയാണ് ഇവർ നമുക്ക് തരുന്ന ക്ലാസ്സുകൾ. എല്ലാ സ്റ്റാഫിനെയും നമ്മൾ മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് എല്ലാം തന്നെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒന്നും തന്നെ ആരും തന്നെ ചേർക്കുന്നില്ല എന്നാണ് എൻ്റെ ബോധ്യം. എല്ലാം നാച്ചുറൽ കളറിലേക്ക് തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിറങ്ങളോട് വിടാന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അതിപ്പോൾ ഫുഡ് സേഫ്റ്റി അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് തന്നെ നിറങ്ങളോട് വിടാന്നുള്ള രൂപത്തിലൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കൺസ്യൂമറും. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോയോ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളും ഇതേമാതിരി ഒരു കൺസ്യൂമറാണ്. അന്നേരം ഞങ്ങളിപ്പോൾ പൂർണ്ണ ബോധ്യത്തോട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്.
4: ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ഭരണസമിതി അംഗമാണ്
1: പി ജോയ്.
4: മെയിനായിട്ട് ജനങ്ങളുടെ ആരോഗ്യം പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. അപ്പം ഈ മേഖലക്കകത്ത് ജാഗ്രത വളരെയേറെ പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിന്റെ പർച്ചേസിംഗ് ചെയ്ത സാധനങ്ങൾ എത്രത്തോളം ശുചിത്വമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കിച്ചണിൽ എത്തിയാൽ അവിടുന്ന് അത് കഴുകി വൃത്തിയാക്കി, അതോടൊപ്പം തന്നെ പാചക ചെയ്യുന്നവരുടെ ദേഹപരിശോധന നടത്തിയ സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമാക്കി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സർവീസിൽ വരുന്ന സ്റ്റാഫ് അവരും ദേഹപരിശോധന ചെയ്ത ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യ സംരംഭകരെല്ലാവരും ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കണം. അതുപോലെ തന്നെ ഫോസ്ട്രാക്കിന്റെ ട്രെയിനിങ് കഴിഞ്ഞ ഫോസ്ട്രാക്കിന്റെ സർട്ടിഫിക്കറ്റ് വേണം. 6 മാസം കൂടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ആധികാരികമായി സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് പരിശോധിച്ച സർട്ടിഫിക്കറ്റ് അടക്കം നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഈ മേഖലക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പരിസര ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഴജന്തുക്കള് അതുപോലെ പാറ്റ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഈ പരിസരത്തുണ്ടോ എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ബ്ലേഡ് ആണി അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഉണ്ടാവും, ചില സ്ഥലത്ത് കെമിക്കൽ പരമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റാഫിനോട് ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് നിങ്ങൾ ദേഹശുദ്ധി നടത്തണം, സോപ്പിട്ട് കൈ കഴുകണം. അതോടൊപ്പം തന്നെ ഗ്ലൗസ് നിർബന്ധമാണ്, അതുപോലെ തന്നെ ക്യാപ്പ് നിർബന്ധമാണ് എന്നുള്ളത് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പാചകത്തിന് മുമ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എല്ലാം ശുചിത്വം വരുത്തും. ചൂടുവെള്ളത്തിൽ കഴുകേണ്ടത് ചൂടുവെള്ളത്തിൽ കഴുകും, PHയുടെ പൈപ്പ് വെള്ളത്തിൽ കഴുകേണ്ടത് അത് അങ്ങനെയും കഴുകി ഇതാക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ കുറച്ചതിനെ ദൂരത്തേക്ക് മാറ്റിവെക്കുക.
1: ഭക്ഷ്യരംഗത്ത് ജോലി ചെയ്യുന്നവർ നിർബന്ധമായും പാലിക്കേണ്ട ആരോഗ്യ മാനദണ്ഡങ്ങളെക്കുറിച്ച് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ:
5: ജലജന്യ ഭക്ഷ്യജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്

0: നമ്മൾ മലിനമായ ജലം കുടിക്കുകയോ അല്ലെങ്കിൽ മലിനമായ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നത് വഴി നമുക്ക് വരുന്ന രോഗങ്ങളാണ്. പൊതുവെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ കിണറുകളാണ്. അത് ഓപ്പൺ വെല്ലാകാം അല്ലെങ്കിൽ ബോർ വെല്ലാകാം. ഈ ഓപ്പൺ വെല്ലൊക്കെ മലിനമാകാനുള്ള ഒരു സാധ്യത കണ്ടെത്തിയിട്ടുള്ളത് അത് ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് മലിന ജല സ്രോതസ്സ്, അതൊരു പക്ഷേ ഒരു സോക്കേജ് പിറ്റ് ആകാം അല്ലെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്ക് ആകാം, അതിന്റെയൊക്കെ സാമീപ്യം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ കേരള ബിൽഡിംഗ് റൂൾസ് പ്രകാരം പറയുന്നത് കുറഞ്ഞത് 7.5 മീറ്റർ െങ്കിലും അകലം ഒരു സെപ്റ്റിക് ടാങ്കും ഒരു കുടിവെള്ള സ്രോതസ്സും തമ്മിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിണറുകളൊക്കെ ആൾമറ കെട്ടി സൂക്ഷിക്കുകയും അതുവഴി നമ്മൾ കുളിക്കുകയോ അലക്കുകയോ അല്ലെങ്കിൽ മൃഗങ്ങളെ കുളിപ്പിക്കുകയോ ചെയ്യുമ്പോഴുള്ള മലിനജലം ഇതിൽ വീഴുന്നത് ഒഴിവാക്കാനും സാധിക്കും. അതുപോലെ തന്നെയാണ് പശുക്കളുടെ തൊഴുത്ത് തുടങ്ങിയവയും ഇതിന്റെ കൃത്യമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ട് മാത്രം നമ്മൾ നിർമ്മിക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് പാചകം ചെയ്ത് ഉപയോഗിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ആണ് എങ്കിൽ അത് കൃത്യമായിട്ടുള്ള ആ ഒരു ചൂടിൽ തന്നെ പാചകം ചെയ്യുക. പലപ്പോഴും പകുതി വേവിച്ച രീതിയിലൊന്നും നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും രീതിയിലെ വിരകളോ അല്ലെങ്കിൽ മറ്റ് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിക്കാതെ പോവുകയും അത് നമ്മുടെ ആഹാരത്തിൽ കൂടി നമ്മുടെ ശരീരത്തിലെത്തി അത് രോഗമുണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് ചൂടാക്കാതെ ഉപയോഗിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് മുട്ട ഒക്കെ നമ്മൾ മയോനൈസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പച്ചമുട്ടയാണ് ഉപയോഗിക്കാറുള്ളത്. ഈ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് മുട്ടത്തോടിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവശിഷ്ടങ്ങൾ ഈ മയോനൈസിലേക്ക് വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് കൂടുതൽ നേരം തുറന്ന് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഒരു മയോനൈസ് അത് പിറ്റേ ദിവസത്തേക്ക് വെച്ചുകൊണ്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ മറ്റ് അണുക്കൾ വളരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മയോനൈസ് ഉപയോഗിക്കുന്ന ഷവർമ പോലെയുള്ളതിനകത്തും അപകടം സംഭവിക്കുന്ന ഈ രീതിയിലാണ്. നമ്മൾ ഷവർമയ്ക്കകത്ത് മയോനൈസ് നമ്മൾ അതിനകത്ത് തേയ്ക്കും. പക്ഷേ ആ ഷവർമ കുറേ നേരം കഴിഞ്ഞെന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യാതെ ഉപയോഗിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഒരുപക്ഷെ സാലഡ് അല്ലെങ്കിൽ ഇലകളൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഓർക്കേണ്ടത് ഇത് കൃത്യമായ അളവിൽ ചൂടാക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ അണുക്കൾ നശിക്കുന്നത്. അപ്പോൾ പാചകം ചെയ്യാതെ റോ ആയിട്ട് ഉപയോഗിക്കുന്ന ഇവ കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. ജ്യൂസിന് ഉപയോഗിക്കുന്ന പഴങ്ങൾ അവയും കൃത്യമായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കണം. അതുപോലെ തന്നെയാണ് ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐസ് എന്നുള്ളത്. ഐസ് നമ്മൾ പലപ്പോഴും കിട്ടുന്നത് രണ്ട് രീതിയിലുള്ള ഐസ് ഉണ്ട്. ഒന്ന് FSSI യുടെയൊക്കെ അംഗീകാരമുള്ള എഡിബിൾ ഐസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കുള്ള ഐസ് ഉണ്ട്. അത് ഒരിക്കലും ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഭക്ഷ്യ വിഷബാധ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ ജില്ലയ്ക്ക് തന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം നമ്മൾ പൊതുവെ വിളിക്കുന്നത്. ഈ ഹെപ്പറ്റൈറ്റിസ് എ ഒരു രോഗിയായ വ്യക്തിയുടെ മലത്തിലൂടെയാണ് ഇതിന്റെ വൈറസ് പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ ഈ സെപ്റ്റിക് ടാങ്ക് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുമായിട്ട് സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ ഈ കുടിവെള്ളത്തിലേക്ക് ഈ വൈറസ് എത്തും. നമ്മൾ തിളപ്പിക്കാതെ വെള്ളം കുടിക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരിട്ട് വൈറസ് വരാം. രണ്ടാമത്തേത് ഈ പറയുന്ന വ്യക്തിയുടെ ആ ടോയ്ലറ്റ് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അയാൾക്കും ഈ പറയുന്ന കോൺടാക്ട് വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് വ്യക്തി ശുചിത്വമില്ല, അയാളുടെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം സോപ്പിട്ട് കൈ കഴുകുന്നില്ല, അയാൾ മറ്റൊരാളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നു, അപ്പോഴും ഈ പറയുന്ന വൈറസ് മറ്റൊരാൾക്ക് കിട്ടാം, അയാൾക്ക് അസുഖം വരാം. മറ്റൊന്ന് ഷിഗെല്ല അസുഖമാണ്. ഷിഗെല്ലയുടെ ബാക്ടീരിയ, അതിന്റെ ബാക്ടീരിയയും പുറത്തേക്ക് പോകുന്ന രോഗിയുടെ മലത്തിലൂടെയാണ്. അപ്പൊ ഈ രോഗി സ്വന്തമായിട്ട് ഒരു ടോയ്ലറ്റ് തന്നെ ഏറ്റവും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഈ ബാക്ടീരിയ അതൊരിക്കലും കുടിവെള്ളവുമായിട്ട് കലരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം.
1: കേവലം ഒരു പരിശോധനയല്ല, മറിച്ച് ഭക്ഷ്യസുരക്ഷയെ ഒരു സംസ്കാരമാക്കി മാറ്റാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത്.
2: മൺസൂൺ മന്ത്ര എന്നാണ് നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത്.
1: ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ എസ് സംഗീത്.
2: പലപ്പോഴും റെയിനി സീസണിൽ നമ്മൾ കിച്ചൺ ഏരിയയിൽ പല ഹോട്ടലുകളുടെയും ലീക്കേജ് ഉണ്ടാവാറുണ്ട്. ആ വെള്ളം ലീക്കായിട്ട് കിച്ചന്റെ പ്രമൈസസ് വൃത്തികേടാവുകയും അതുവഴി നടക്കുന്ന വെയിറ്റർമാരുടെ കാലിൽ ചെളിയും എല്ലാം ഈ ഹോട്ടലിലെത്തുകയും അതുവഴി പല മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡ്രെയിനേജുകൾ ബ്ലോക്ക് ആകുമ്പോഴും ഇതേ ഇഷ്യൂസാണ് ഉണ്ടാവാറുള്ളത്. അതും പല ക്രോസ് കണ്ടാമിനേഷനും പല മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷനും കാരണമാകുന്നു. കൂടാതെ തന്നെ ഹോട്ടലിന്റെ ബിൽഡിംഗ് കഴിഞ്ഞിട്ടുള്ള ലാൻഡ് ഏരിയ, അവിടെ വെള്ളം തളം കെട്ടിക്കിടക്കുകയും ചെളിയും ഈ വാഷിംഗ് ഏരിയയിലെ വെള്ളവും മറ്റുമെല്ലാമായിട്ട് ചേർന്നിട്ട് രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ മോയിസ്ചർ കണ്ടന്റ് കൂടുതൽ വരുന്ന സമയത്ത് പെയിൻസ് ഫ്ലേക്ക് ചെയ്ത് ഫുഡ് മെറ്റീരിയലിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മൺസൂൺ കാലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷെഡ്യൂൾ 4 ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ കാണുന്ന കാര്യം ഈ ടൈൽസ് പലപ്പോഴും പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വെള്ളം തളം കെട്ടിക്കിടക്കാനും അവിടെ നിന്ന് നമുക്ക് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടൈൽസൊക്കെ നമ്മൾ നേരത്തെ തന്നെ മെൻറ്റ് ചെയ്യുക. ഇതിലെ വാഷിംഗ് ഏരിയയും പ്രിപ്പറേഷൻ ഏരിയയും തമ്മിൽ വളരെ അടുത്ത് കാണുന്ന പല ഹോട്ടൽസും ഉണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുകയും അവിടെ പ്രോപ്പറായിട്ട് ക്ലീനിങ് ചെയ്യാൻ വേണം. പിന്നെ ഹോട്ടലുകൾക്ക് കൃത്യമായിട്ടൊരു ക്ലീനിങ് ഷെഡ്യൂൾ വേണം. അതായത് രാവിലെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പേ അവർ എല്ലാ യൂട്ടെൻസിൽസും അവരുടെ പ്രമൈസും ക്ലീൻ ചെയ്തിരിക്കണം. ലഞ്ച് ടൈമിന് ശേഷമുള്ള ടൈമിലാണ് ഇപ്പം രണ്ടാമത്തെ ഇത് ചെയ്യേണ്ടത്. പിന്നെ രാത്രിയിൽ നമ്മളെ പ്രോസസ്സ് കഴിഞ്ഞ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ക്ലീൻ ചെയ്യാറുണ്ട്.

0: പലപ്പോഴും ക്ലീൻ ചെയ്യുന്നവർ തന്നെ ഭക്ഷണം വിളമ്പുന്ന സാഹചര്യമുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ മുൻകരുതൽ എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രോപ്പറായിട്ട് ടൈഫോയിഡ് വാക്സിനും ഡോക്ടർ നിഷ്കർഷിക്കുന്ന എല്ലാ ടെസ്റ്റുകളും നടത്തിയതിന് ശേഷമുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് ഫുഡ് ഹാൻഡ്ലേഴ്സിനെല്ലാം വേണം. അതാണ് ലോ ഓഫ് ദി സ്റ്റേറ്റ്. അപ്പം അത് നമ്മൾ ഉറപ്പായിട്ടും ഈ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാ വൺ ഇയറും റിന്യൂ ചെയ്യണം എന്നാണ് മാൻഡേറ്ററി പറയുന്നത്. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ചില സ്പെഷ്യൽ കേസസ് വരുമ്പോൾ അതിന് മുന്നേ തന്നെ പീരിയോഡിക്കായിട്ട് ചെക്കപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം വാട്ടർ ടെസ്റ്റിംഗ്, വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ട് 6 മാസത്തിൽ ഒരിക്കലാണ് ചെയ്യേണ്ടത്. കൃത്യമായ വാട്ടർ ടെസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിൽ തന്നെ ചെയ്യുകയും വേണം, അതവർ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. വാട്ടർ ടാങ്ക്സ് പലപ്പോഴും ക്ലീൻ ചെയ്യാതെ കിടക്കുന്നത് കൊണ്ടാണ് പല വാട്ടർ ബോൺ ഇൽനെസ്സും ഉണ്ടാവാറുള്ളത്. പല ഹോട്ടലുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ജീവനക്കാർക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസോ സംവിധാനങ്ങളോ ഇല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലും അതിഥി തൊഴിലാളികളുമാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു അക്കോമഡേഷനും ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഹാൻഡ് വാഷ് ഫെസിലിറ്റീസും ഒക്കെ കൊടുത്താൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ ഈ പല അസുഖങ്ങളും നമുക്ക് തടയാൻ കഴിയും. അപ്പം ഇതൊക്കെ പീരിയോഡിക്കലായിട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പെസ്റ്റ് കൺട്രോളാണ്. ഇപ്പം റെയിനി സീസണിൽ എസ്പെഷ്യലി ഈച്ചയുടെയും മറ്റുമൊക്കെ ഇത് വളരെ കൂടുതലായിരിക്കും. അപ്പം ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വ്യക്തമായ പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് അവിടെ എടുത്തിരിക്കണം. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പാർസലുള്ള ലേബലിംഗ് ആണ്. പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ നിന്നും കൊടുക്കുന്ന ഫുഡ് മെറ്റീരിയൽസിൽ കൃത്യമായിട്ട് ഗവൺമെന്റ് ഓഫ് കേരളയുടെ മാനദണ്ഡമുണ്ട്. അതായത് പാർസൽ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് തന്നെ കൊടുക്കണമെന്ന്. ഇപ്പോഴും അത് പാലിക്കാത്ത നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവർക്കെതിരെ കേസെടുക്കുകയും കോമ്പൗണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം കൃത്യമായി കൺസ്യൂമറിനെ അറിയണം ഇതിൻ്റെ ടൈമും ടൈം ബിഫോർ യൂസും. പ്രിപ്പയർഡ് ഫുഡാണെങ്കിൽ കൂടി നമ്മൾ പലപ്പോഴും ഈ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്ട്സ് നമ്മുടെ ഫുഡ് ബിസിനസ് ഓപ്പറേഷൻ നടക്കുന്ന പ്രമൈസിൽ വെക്കാൻ പാടില്ല എന്നാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് കെട്ടി പ്രോഡക്റ്റ് എക്സ്പയർഡ് എന്ന് പറഞ്ഞ് മാറ്റി വേണം സൂക്ഷിക്കാൻ. അതായത് ആക്ടിൽ സെക്ഷൻ 50 പറയുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ ഫുഡ് പ്രോഡക്റ്റിന്റെ അത് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി അവർ ആ ക്വാളിറ്റിയുടെ ടൈം കഴിഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ലൈസൻസ് സ്ഥാപനങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ഫൈനും ചെറിയ സ്ഥാപനങ്ങൾക്ക് 25,000 വരെ പെനാൽറ്റിയുമാണ് പറയുന്നത്. ഫുഡ് ഷുഡ് ബി ഓഫ് ദി ക്വാളിറ്റി ഇന്റെൻഡഡ് ബൈ ദ കൺസ്യൂമർ. അപ്പോൾ എക്സ്പയറി കഴിഞ്ഞ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി അല്ലെ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് എന്താ ഉദ്ദേശിക്കുന്നത് ആ ടൈം കഴിഞ്ഞാൽ ആ ക്വാളിറ്റി ഇല്ല എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡ് കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സെക്ഷൻസ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് അവർക്കെതിരെ നിയമ നടപടികൾ നമ്മൾ സ്വീകരിക്കും. പെനാൽറ്റീസ് എന്ന് പറയുമ്പം നമ്മുടെ FSSA എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി റെഗുലേറ്ററി ബോഡിയാണ്. ഇപ്പോൾ നേരത്തെ നമുക്ക് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ആയിരുന്നു ഉള്ളത്. അപ്പോൾ PFA Act റിപ്പീൽ ചെയ്ത് അതേപോലെ തന്നെ മീറ്റ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ് ഓർഡർ, വെജിറ്റബിൾ ആൻഡ് വെജിറ്റബിൾ പ്രോഡക്ട്സ് ഓർഡർ, അങ്ങനെ ഒരു 8 ആക്ടുകൾ റിപ്പീൽ ചെയ്തുകൊണ്ടുണ്ടാക്കിയ ആക്ടാണ് FSS Act 2006. ഈ ആക്ട് ഉദ്ദേശിക്കുന്നത് റെഗുലേഷൻ സെൽഫ് കംപ്ലയൻസ് ആണ്. പിന്നെ എൻഫോഴ്സ്മെന്റ്. ഇനീഷ്യലി നമ്മൾ പോകുമ്പോൾ ചെറിയ വയലേഷൻസിന് നമ്മളൊരു നോട്ടീസ് കൊടുക്കും. ഇനി കുറച്ചും കൂടെ ഗ്രാവിറ്റി കൂടിയ വയലേഷൻ ആണെങ്കിൽ അവിടെ ഒരു ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഇംപ്രൂവ്മെന്റ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ കോർട്ടിൽ പോകുന്ന ഒരു സംഭവമാണ്. അവർ നിശ്ചയമായിട്ടും 14 ഡേയ്സിനുള്ളിൽ ഇംപ്രൂവ്മെന്റ് നോട്ടീസിന് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ട് അവർ പിന്നെയും പാലിച്ചില്ലെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ പിന്നെ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കുറെ കൂടെ ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസസ് പെട്ടെന്ന് നമ്മൾ കാണുകയാണെങ്കിൽ കോമ്പൗണ്ടിങ് ആണ്, നമ്മൾ ഫൈനാണ് ഇടുന്നത്. എല്ലാ മാസവും ഒരു 11 സാമ്പിൾസ് വെച്ചിട്ട് ഓഫീസസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ സാമ്പിൾസ് ഇപ്പം കാലിക്കറ്റ് ലാബിലാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അവിടെ നിന്ന് 2 തരത്തിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഒന്നുകിൽ അൺസേഫ് ആയിരിക്കും, അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ കൺഫേമിംഗ് ടു സാമ്പിൾസ്. ഇപ്പം നോൺ കൺഫേമിംഗ് ആണെങ്കിൽ അൺസേഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. അപ്പോൾ അൺസേഫ് സാമ്പിളിന് സെക്ഷൻ 59 പ്രകാരം ഇംപ്രിസൺമെന്റ് ഉള്ള ഒഫൻസാണ്, പ്രോസിക്യൂഷൻ നടപടിയാണ്. ഇനി സബ്സ്റ്റാൻഡേർഡ് സാമ്പിൾ ആണെങ്കിൽ, അതായത് ചില പ്രോഡക്റ്റ്, ഇപ്പോൾ കോക്കനട്ട് ഓയിലിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പ്രോഡക്റ്റ് ഇസ് സബ്സ്റ്റാൻഡേർഡ്. അപ്പോൾ സബ്സ്റ്റാൻഡേർഡിന് സെക്ഷൻ 51 പ്രകാരം 5 ലക്ഷം രൂപ വരെയാണ് പെനാൽറ്റി ഉള്ളത്. ഇനി ഇത് കൂടാതെ ലേബൽ വയലേഷൻസിന് മിസ് ബ്രാൻഡിങ് എന്ന് പറയും, അത് സെക്ഷൻ 52 പ്രകാരം 3 ലക്ഷം രൂപ വരെ അഡ്ജുഡിക്കേഷൻ കേസാണ്. അതായത് RDO മുമ്പാകെ കേസ് ഫയൽ ചെയ്യുകയും RDO കോർട്ടിലാണ് അത് തീരുന്നത്. ഇത് കൂടാതെ അൺഹൈജീനിക് കണ്ടീഷൻ സെക്ഷൻ 56 പ്രകാരം റിപ്പീറ്റഡ് ഒഫൻഡേഴ്സും മറ്റുമൊക്കെ ആണെങ്കിലും നമ്മൾ അൺഹൈജീനിക് കണ്ടീഷന് കേസിടും, അതിന് 1 ലക്ഷം രൂപ വരെയാണ് പെനാൽറ്റി ഉള്ളത്.
1: ഭക്ഷണത്തിന്റെ ഗുണമേന്മയിൽ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ അടിത്തറ. ഓപ്പറേഷൻ മൺസൂൺ എന്ന ഈ ഉദ്യമം ഒരു തുടക്കം മാത്രമാണ്. ഓരോരുത്തരും തങ്ങളുടെ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. സുരക്ഷിത ഭക്ഷണം, മഴക്കാല ജാഗ്രത, ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു, H കൂടെ C സീമ.

0: ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 2026-28 വർഷത്തെ DLD കോഴ്സിലെ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് വിഷയങ്ങളിലെ ഒഴിവുകളിൽ PSC വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ഇന്റർവ്യൂ നാളെ രാവിലെ 9 മണിക്ക് കണ്ണൂർ DDE ഓഫീസിൽ നടത്തും. വിശദവിവരങ്ങൾക്ക് DDE കണ്ണൂർ .blogspot.com സന്ദർശിക്കുക. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. കൂടിക്കാഴ്ച 16 ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ നടക്കും. ഫോൺ നമ്പർ 0498852571. ഫിഷറീസ് വകുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ മറൈൻ ഡാറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച വിവരശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് മീനാപ്പീസിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദം. പ്രായപരിധി 21 മുതൽ 36 വയസ്സ് വരെ. ഫോൺ നമ്പർ 0467-2-20-2537. കാസർഗോഡ് ജില്ലയിലെ ഫിഷറീസ് വകുപ്പ് സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൻ ഏജൻസിക്ക് കീഴിൽ ജില്ലയിൽ ഓഫീസ് അസിസ്റ്റന്റിന് നിയമിക്കുന്നു. യോഗ്യത ബിരുദം, കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ്, മലയാളം, ടൈപ്പിംഗിലുള്ള പരിജ്ഞാനം. പ്രായപരിധി 35 വയസ്സ്. താൽപ്പര്യമുള്ളവർ 23 രാവിലെ 10 മണിക്ക് മുൻപായി കാസർഗോഡ് മീനാപ്പീസിലുള്ള നോഡൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജീവനി ഫോർ വെൽബീയിംഗ് പദ്ധതിയിലേക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-2567. ഇടനേർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കന്നഡ ജൂനിയർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0945-9095. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BTech ഡിഗ്രി. പ്രായപരിധി 35 വയസ്സ്. ജാതി, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ ഈ മാസം 18 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-2561-62. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ 1970 മുമ്പുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർവൽക്കരണം നടത്തുന്നതിന് കന്നഡ മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-2-23-6242. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യപരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കലാശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: In a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism. The sky is the limit, my friends.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യപരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ്റ്റ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ 3-ാം പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൌകര്യം ഈ മാസം 15-ാം തീയതി വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രാമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിഖിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാ പിള്ള അധ്യക്ഷയായ അഞ്ചംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യ വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. UN രൂപീകൃതമായതുമുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൌത്യങ്ങളിലായി 300,000 സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 UN സമാധാന ദൌത്യങ്ങളിലായി 4,300-ലധികം ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 തവണ ഇന്ത്യ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോസ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31 വേവ്സ് ബസാർ.com എന്ന വെബ് ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
4: ന്യൂട്രോണിക്സ് ITIയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
5: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
4: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 9446071998.
6: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
7: മോഡേൺ ITIയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
8: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിങ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
7: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
8: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
7: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
8: ഫോൺ 6282520614.
2: പാട്ടിൽ ഈ പാട്ടിൽ ആധുനിക ഇന്ത്യൻ ഫുട്ബോളിന്റെ ശില്പിയായി കണക്കാക്കപ്പെടുന്ന സയ്യിദ് അബ്ദുൾ റഹീമിന്റെ ജീവിതകഥ പ്രമേയമാക്കി 2024 പുറത്തിറങ്ങിയ മൈദാൻ എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

0: നിങ്ങൾക്കറിയാമോ, ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയിട്ടും കലാശ പോരാട്ടത്തിൽ കിരീടം എതിർ ടീം ഉയർത്തുന്ന രംഗത്തിന് സാക്ഷ്യം നിന്ന കളിക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? രണ്ടായിരത്തി 2022 ഫിഫ ലോകകപ്പ് ഫൈനലിൽ സ്വന്തം ടീമായ ഫ്രാൻസിനുവേണ്ടി 3 ഗോളുകൾ നേടിയ കിലിയൻ എംബാപ്പെയാണ് എതിർ ടീമായ അർജന്റീന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജയിച്ച് കിരീടമുയർത്തുന്ന രംഗത്തിന് സാക്ഷ്യം നിന്ന കളിക്കാരൻ. 1966 ഇംഗ്ലീഷ് കളിക്കാരനായ ജെഫ് ഹേഴ്സ്റ്റ് വെസ്റ്റ് ജർമ്മനിക്കെതിരെ ഫൈനലിൽ ഹാട്രിക് നേട്ടം കൈവരിച്ചിരുന്നു. എന്നാൽ ആ കളിയിൽ ഇംഗ്ലണ്ട് 4-2 എന്ന ഗോൾ നിലയിൽ ചാമ്പ്യന്മാരാവുകയാണ് ഉണ്ടായത്.
1: മോഡേൺ ഐടിഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
0: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം. കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത ലേഡീസ് എന്ന ഹിന്ദി ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ ആർ നന്ദലാൽ.
2: എന്റെ സിനിമകളിൽ മരുന്നിന് മേലെ ഞാൻ പഞ്ചസാര പുരട്ടാറുണ്ട്. അതേസമയം തന്നെ ഈ പഞ്ചസാരയുടെ അളവ് മരുന്നിൻ്റേതിൽ നിന്ന് വളരെ കുറച്ച് നിർത്താൻ ഞാൻ സൂക്ഷിക്കാറുമുണ്ട്. ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളുടെ സംവിധായകനും നമ്മുടെ ചെമ്മീൻ നെല്ല് എന്നിവയുൾപ്പെടെയുള്ള ഒട്ടേറെ സിനിമകളുടെ എഡിറ്ററുമായിരുന്ന ഹൃഷികേഷ് മുഖർജി ഒരിക്കൽ തൻ്റെ സിനിമകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു. കിരൺ റാവു സംവിധാനം ചെയ്ത് 2024 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ലാപത്ത ലേഡീസ് എന്ന ഹിന്ദി ചിത്രത്തെ സംബന്ധിച്ച് ഏറെ പ്രസക്തമായ ഒരു പ്രസ്താവനയാണിത്. ഈ ചിത്രം കിരൺ റാവുവിൻ്റെ തന്നെ ആദ്യ ചിത്രമായ ധോബി ഘാട്ടിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ചാനുഭവമാണ് നൽകുന്നത്. കോമഡി എന്ന പഞ്ചസാരയിൽ പൊതിഞ്ഞാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ ആ ഗൗരവം ഒട്ടും ചോരാതെ ഹൃദയഹാരിയായ രീതിയിൽ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ പേരായ കാണാതാവുന്ന സ്ത്രീകൾ എന്ന പ്രയോഗത്തിന് പല മാനങ്ങളുണ്ട്. മൊബൈൽ ഫോൺ സാങ്കേതികവിദ്യയുടെയും അതിവേഗ ഇൻ്റർനെറ്റ് സാങ്കേതികവിദ്യകളുടെയും വളർച്ചയുടെയും അതിൻ്റെ ഭാഗമായി തന്നെ സമൂഹത്തിൽ എല്ലാ തലങ്ങളിലും വേരോടിയിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഇക്കാലത്ത് ഒരു സ്ത്രീയെ അക്ഷരാർത്ഥത്തിൽ കാണാതാവുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് കിരൺ റാവു ലാപത്ത ലേഡീസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ പ്രസ്താവിച്ചിരുന്നു. അതേസമയം ആണധികാരം സമൂഹത്തിലെ എല്ലാ സ്ഥാനങ്ങളും കൈയാളുകയും എല്ലാ തീരുമാനങ്ങളും ആ വ്യവസ്ഥയിൽ നിന്നാവുകയും ചെയ്യുന്ന ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് സ്വന്തം വീട്ടിൽ പോലും ഒരിക്കലും അറിയപ്പെടാതെയും പറയപ്പെടാതെയും കാണപ്പെടാതെയും പോകുന്ന സ്ത്രീകൾ ഇപ്പോഴും ധാരാളമുണ്ട്. ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമിയായി അറിയപ്പെടുന്ന മധ്യ ഉത്തരേന്ത്യയിലെ കുറച്ച് സ്ത്രീകളുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ സ്ത്രീകളുടെ പൊതുവായ ജീവിതത്തെക്കുറിച്ചാണ് കിരൺ റാവുവിൻ്റെ ലാപത്ത ലേഡീസ് എന്ന ചിത്രം സംസാരിക്കുന്നത്. ലാപത്ത ലേഡീസ് ആദ്യമായി പ്രദർശിപ്പിച്ചത് 2023 ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലായിരുന്നു. 2024 March 1 തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്തുവെങ്കിലും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ ഇതിന് സാധിച്ചില്ല. എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം റിലീസ് ചെയ്തതോടെ ഈ സിനിമ ഒരു വൻ ഹിറ്റായി മാറുകയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഇതിനെ മികച്ച സിനിമ എന്ന് വിലയിരുത്തുകയും ചെയ്യുകയുണ്ടായി. ബിപ്ലബ് ഗോസ്വാമിയുടെ 2 Brides എന്ന കഥ തിരക്കഥയാക്കിയിട്ടുള്ളത് സ്നേഹ ദേശായിയും ദിവ്യനിധി ശർമ്മയും ചേർന്നാണ്. ഘൂംഘട്ട് എന്ന ഹിന്ദി വാക്ക് നിരവധി ഹിറ്റ് ഹിന്ദി ചലച്ചിത്രഗാനങ്ങളിലൂടെ മലയാളികൾക്കും ഏറെ പരിചിതമായ ഒന്നാണ്. ഹിന്ദി ബെൽറ്റിലുള്ള ഹിന്ദു സ്ത്രീകളുടെ മുഖം മറയ്ക്കുന്നതിനുള്ള

ദുപ്പട്ട പോലുള്ള ഒന്നാണ് ഘൂംഘട്ട്. മുഖപടം, മൂടുപടം എന്നൊക്കെയാണ് ഇതിൻ്റെ മലയാള പദം. ലാപ്പത്ത ലേഡീസ് എന്ന ചിത്രത്തിലെ സംഭവഗതികളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിർണായക ഘടകമാണ് വിവാഹവേളയിലും വിവാഹാനന്തരവും വധു ധരിക്കുന്ന മൂടുപടം. 2001 നിർമ്മൽ പ്രദേശ് എന്ന സാങ്കല്പിക ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് ചിത്രത്തിൻ്റെ കഥാപരിസരം. ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീധനമായി നൽകാമായിരുന്നത്രയും മൂല്യം മൊബൈൽ ഫോണുകൾക്കുണ്ടായിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. നല്ല ശുഭമുഹൂർത്തമുള്ള ഒരു ദിവസം വിവാഹിതരായ ദീപക്കും ഫൂലും ദൂരെയുള്ള ദീപക്കിൻ്റെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. മൂടുപടം അണിഞ്ഞു നടക്കുന്ന ഫൂലിന് യാത്ര ആരംഭിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ഉപദേശം, മൂടുപടം അണിഞ്ഞുകൊണ്ട് തന്നെ നിലത്തേക്ക് മാത്രം നോക്കി നടക്കാൻ പഠിക്കണം എന്നതാണ്. സ്വാഭാവികം എന്ന് തോന്നിക്കുമാറ് സ്ത്രീകളുടെ നോട്ടം പോലും ഭർത്താവിൻ്റെ കാലിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും പോകരുത് എന്ന വിലക്ക് ഉപദേശരൂപേണ ആദ്യ ദൃശ്യങ്ങളിൽ തന്നെ ഫൂലിന് കിട്ടുന്നുണ്ട്. അവരുടെ വിവാഹം നടന്നത് നല്ല മുഹൂർത്തമുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഒട്ടേറെ വിവാഹങ്ങൾ അതേ ദിവസം നടന്നിട്ടുണ്ട് എന്ന കാര്യം ദീപക്കും ഫൂലും കയറുന്ന ട്രെയിനിലെ ബോഗിക്കുള്ളിൽ നിന്ന് വ്യക്തമാണ്. ഒരുപോലെയുള്ള വസ്ത്രം ധരിച്ച് മൂടുപടവും അണിഞ്ഞിരിക്കുന്ന 3 വധുക്കളെ അവിടെ കാണാം. ഉറക്കച്ചടവിൽ തൻ്റെ സ്റ്റേഷനിലെത്തുമ്പോൾ വധുവിനെയും കൂട്ടിയിറങ്ങുന്ന ദീപക്കിന് സംഭവിച്ച ഒരു ആളുമാറ്റമാണ് പിന്നീട് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭർത്താവിൻ്റെ പേര് പോലും ഉച്ചരിക്കാത്തവർ ഭർത്താവിൻ്റെയും ആൺമക്കളുടെയും ഇഷ്ടങ്ങൾക്ക് പിറകെ പോയി തങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതുപോലും മറന്നുപോയവർ അടുക്കളയും വീടും നോക്കാനറിഞ്ഞാൽ ജീവിതത്തിലെല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചു പോയവർ എന്നിങ്ങനെ പകർന്നു കിട്ടിയ അറിവുകളുടെ മാത്രം പിൻബലത്തിൽ ജീവിക്കുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട് ഈ സിനിമയിൽ. അതേസമയം തന്നെ ഈ ചിത്രത്തിലെ സ്ത്രീകളിൽ സ്വന്തം ഭർത്താവിൻ്റെ പേര് ഉച്ചരിക്കുകയോ സ്ഥലമേതാണെന്ന് അന്വേഷിക്കാതിരിക്കുകയോ ചെയ്യുന്നവരെ അതിനിശിതമായി വിമർശിക്കുന്നവരുണ്ട്. സ്വന്തം കാലിൽ നിൽക്കണമെന്ന് പ്രഖ്യാപിക്കുന്നവരുണ്ട്. ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ആഹ്വാനം ചെയ്യുന്നവരുണ്ട്. അധികമൊന്നും സംസാരിക്കാതെ വീട്ടിൽ ചെലവഴിക്കുന്ന സ്ത്രീകളെ മിണ്ടാനും തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും പ്രേരിപ്പിക്കുന്നവരുണ്ട്. വിദ്യാഭ്യാസം മറ്റെന്തിനേക്കാളും പ്രധാനമാണെന്ന് തിരിച്ചറിഞ്ഞ് പീഡനമായേക്കാവുന്ന വിവാഹബന്ധങ്ങൾ വേണ്ടെന്ന് വെച്ച് പഠിക്കുവാൻ പോകുന്നവരുണ്ട്. ഫുൾ പ്രതിനിധാനം ചെയ്യുന്ന ശരിയായ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത എന്തു ചെയ്യുവാനും ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് ആദ്യത്തേത്. പുഷ്പയെപ്പോലെ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവർക്ക് പ്രേരണയാവാനും സാധിക്കുന്ന മറ്റൊരു വിഭാഗമാണ് രണ്ടാമത്തേത്. ഈ രണ്ട് വിഭാഗത്തിൽ പെടുന്ന സ്ത്രീകൾക്കിടയിലെ സംസാരവും തുറന്നു പറച്ചിലുകളും സിനിമയുടെ സ്വാഭാവിക പരിസരത്ത് സംഭവിക്കുന്നതാണെങ്കിലും അവയ്ക്ക് പലപ്പോഴും പ്രസംഗങ്ങൾക്ക് സാധിക്കാത്ത തരം മികച്ച ആസ്വാദനം സാധ്യമാക്കാനും കലാമികവ് പ്രകടമാക്കാനും സാധിക്കുന്നുണ്ട്. വധു മാറിപ്പോയ പ്രശ്നം പറയാൻ പോലീസ് സ്റ്റേഷനിലെത്തുന്ന ദീപക്കിനെ നേരിടേണ്ടി വരുന്നത് അങ്ങേയറ്റം അഴിമതിക്കാരനായ ശ്യാം മനോഹർ എന്ന ഒരു പോലീസ് ഓഫീസറെയാണ്. നോട്ടുകെട്ടുകൾ കൈക്കൂലിയായി വാങ്ങിച്ച് മേശവലിപ്പിലേക്ക് തള്ളുന്ന ശീലമുള്ള മനോഹറിനെ സംബന്ധിച്ച് ദീപക്കിൻ്റെ കേസ് മാറിപ്പോയ വധുവിൽ നിന്ന് പണം പിടുങ്ങാനുള്ള ഒരു ഏർപ്പാട് മാത്രമാണ്. ഇതേറ്റെടുത്ത് അയാൾ വധുവിനെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണം നടത്തുന്നുമുണ്ട്. അതേസമയം ചിത്രത്തിൻ്റെ ക്ലൈമാക്സിനെ നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറുന്നുണ്ട് നിരന്തരം മുറുക്കാൻ ചവച്ചുകൊണ്ടിരിക്കുന്ന ശ്യാം മനോഹർ എന്ന ഈ പോലീസുകാരൻ. ഭർത്താവിനെ കാണാതെ സ്റ്റേഷൻ മാറി ഇറങ്ങിപ്പോയ ഫൂൽ അവിടെയുള്ള യൂസ് മീ എന്നെഴുതിയ ചവറ്റുകൊട്ടയ്ക്ക് പിന്നിൽ ഒളിക്കുന്ന ഒരു സീൻ ഏറെ പ്രതീകാത്മക ഭംഗിയുള്ള ഒന്നാണ്. സ്റ്റേഷനിൽ ചായ വിതരണം ചെയ്യുന്ന പയ്യന്മാരുടെ സഹായത്താൽ ഫുൾ അഭയം തേടുന്ന റെയിൽവേ സ്റ്റേഷനിലെ ചായക്കട നടത്തുന്ന മഞ്ജുഭായി ആകട്ടെ കുറച്ചുകൂടി പോരാട്ടവീര്യമുള്ള അസഹനീയമായ പീഡനങ്ങളോട് വിടപറഞ്ഞ് സ്വന്തം ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുകയും ഫൂലിനെ പോലെ ഒന്നും മനസ്സിലാവാതെ എല്ലാറ്റിനും കീഴടങ്ങി ജീവിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് പാഠമാക്കാവുന്ന ഒരു സ്ത്രീയുമാണ്. ഫൂലും മഞ്ജുഭായിയും അവരുടെ ചായക്കടയിൽ നിന്നുള്ള ചായ വിതരണം ചെയ്യുന്ന പയ്യന്മാരും സ്റ്റേഷൻ മാസ്റ്ററും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ജൈവികമായ സൗഹൃദവും ജീവിതവുമൊക്കെ ആ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുപോലെ ആളുമാറി ദീപക്കിൻ്റെ വീട്ടിലെത്തിയ പുഷ്പ അവിടുത്തെ കൃഷികാര്യങ്ങളിൽ ഉപദേശം നൽകുകയും

0: കാര്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ദീപകിൻ്റെ സുഹൃത്തുമായി വളരെ നേരിയ പ്രണയം മുട്ടിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകുന്നു. കഥാപാത്രങ്ങളെ കാൽപ്പനികവൽക്കരിച്ച് ആഗോളതലത്തിൽ പ്രശസ്തമായ പല സിനിമകളുമായി താരതമ്യം ചെയ്താൽ മനുഷ്യബന്ധങ്ങളെ വളരെ ജൈവികമായി അവതരിപ്പിക്കാൻ ലാപ്പത്ത ലേഡീസിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. സിനിമയിൽ സവിശേഷമായി എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കഥാപാത്രം ദീപകിൻ്റെ പ്രായമായ മുത്തശ്ശനാണ്. മുമ്പ് കൊൽക്കത്തയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം കണ്ണു തുറന്നു വെച്ച് ഉറങ്ങുന്നയാളാണ്. അയാൾ കിടക്കുന്നത് കണ്ടാൽ ഉറക്കത്തിലാണോ ഉണർവിലാണോ എന്ന് നമുക്ക് പറയാനാവില്ല. എന്നാലും പഴയ സെക്യൂരിറ്റി ജോലിയുടെ ഓർമ്മയിലാവാം അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം ജാഗ്തേ രഹോ എന്നതാണ്. നിരന്തരം ഉണർന്നിരിക്കുക എന്നാണ് ഈ ആഹ്വാനത്തിൻ്റെ അർത്ഥം. ഈ സിനിമ നമ്മളോട് പറയുന്ന സന്ദേശം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ജാഗ്തേ രഹോ എന്ന ഈ രണ്ട് വാക്കുകളിൽ ഒതുക്കാൻ സാധിക്കും. ചിത്രത്തിൽ ദീപകിൻ്റെ റോൾ കൈകാര്യം ചെയ്യുന്ന സ്പർശ് ശ്രീവാസ്തവ, ഫൂലായെത്തുന്ന നിതാൻഷി ഗോയൽ, പുഷ്പയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രതിഭ റാൻഡ എന്നിവരെല്ലാം സാമാന്യം പുതിയ അഭിനേതാക്കളാണെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മഞ്ജുഭായിയെ അവതരിപ്പിക്കുന്ന ഛായാകഥമിൻ്റെയും ശ്യാം മനോഹറിനെ അവതരിപ്പിക്കുന്ന രവി കിഷൻ്റെയും പ്രകടനം സവിശേഷമായി എടുത്തു പറയേണ്ടതാണ്. സ്വന്തം ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനോടൊപ്പം എന്തിനാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് ചോദിക്കുന്ന ദീപകിൻ്റെ വീട്ടുകാരോട്, എൻ്റെ ഭർത്താവിൻ്റെ ചെരുപ്പ് മാത്രം നോക്കി നടക്കാനാണ് എന്നോട് പറഞ്ഞത് എന്ന പുഷ്പയുടെ മറുപടി വളരെ ലളിതമായിരുന്നു. ഇത്തരം ലാളിത്യങ്ങൾ അവയുടെ ഗൗരവം ഒട്ടും ചോരാതെ സ്ക്രീനിൽ അവതരിപ്പിക്കുക എന്ന ശ്രമകരമായ ഉത്തരവാദിത്വം ഇതിലെ എല്ലാ നടീനടന്മാരും നിർവഹിക്കുന്നുണ്ട്. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്ന അസാധാരണമായ എന്തോ ഒരു വൈദേശികാനുഭവം എന്ന നിലയിൽ മാത്രം ഫെമിനിസ്റ്റ് വാദമുഖങ്ങളെ എടുത്തു കാണിക്കുകയോ അതിനെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒച്ചപ്പാടായി മാറുകയോ ചെയ്യാതെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ അടരടരുകളായി എടുത്ത് പരിശോധിക്കുവാനും വിമർശനമുന്നയിക്കുവാനും ഈ ചിത്രത്തിലൂടെ കിരൺ റാവു ശ്രമിക്കുന്നു. ഇന്ത്യയിൽ പൊതുവിൽ സാമൂഹിക രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ചിത്രങ്ങൾ ഉച്ചത്തിലുള്ള പ്രസംഗങ്ങൾ മാത്രമായി അവശേഷിക്കുകയാണ് പതിവ്. ഇന്ത്യൻ സിനിമകളെക്കുറിച്ചുള്ള ഒട്ടുമിക്ക ചർച്ചകളും ആ കലാരൂപത്തിൻ്റെ സൗന്ദര്യാത്മകതകളിൽ നിന്ന് മാറി അവയുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അഥവാ രാഷ്ട്രീയ ശരികൾ സംബന്ധിച്ചവയായി മാത്രം മാറുന്ന ഇക്കാലത്ത് കിരൺ റാവുവും ലാപ്പത്ത ലേഡീസ് എന്ന സിനിമയും ഇവ രണ്ടിനെയും വിദഗ്ധമായി ചേർത്തിണക്കിക്കൊണ്ട് തീർത്തും വ്യത്യസ്തമാവുകയാണ്. സ്ത്രീകൾ കാണപ്പെടേണ്ടവരല്ലെന്നും അവർ എല്ലായ്പ്പോഴും മൂടുപടത്തിനകത്തും വീട്ടിനകത്തും തന്നെ കഴിയേണ്ടവരാണെന്നും ഉള്ള പരമ്പരാഗത ധാരണകളെ തകർക്കുവാനുള്ള വലിയ ബഹളങ്ങളോ അവകാശവാദങ്ങളോ ഒന്നുമില്ലാത്ത അതേസമയം സരസമായ ഒരു ശ്രമമാണ് ലാപ്പത്ത ലേഡീസ് എന്ന ചിത്രം.
1: കിരൺ റാവു സംവിധാനം ചെയ്ത ലാപ്പത്ത ലേഡീസ് എന്ന ഹിന്ദി ചിത്രത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ ആർ നന്ദലാൽ.
2: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ഐ ടി ഐ
4: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, എ സി മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
4: ഫോൺ 6282520614.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45, ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 24 മിനിറ്റ് വൈകി ഓടുകയാണ്.

0: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
3: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
2: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
3: ഫോൺ 9446071998.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പും ആയാലോ?
7: ലാപ്ടോപ്പോ?
6: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
8: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
9: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
10: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
9: അതെങ്ങനെയാ?
10: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
9: എടാ, സംഭവം കൊള്ളാലോ.
10: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
11: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
10: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
11: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ ക്ഷീര വികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497-2-95-60-07. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497-2-95-60-07. അറിയിപ്പ് കഴിഞ്ഞു.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
2: ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497-295-6007.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
6: രാധിക ചോപ്ര ആലപിച്ച ഗസലുകൾ തുടരുന്നു. അടുത്തത് ഖേഞ്ചിലായ തുജേ എഹസാസ് തഹ്ഫസ് മുജേ തക് എന്ന് തുടങ്ങുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: രാധിക ചോപ്ര ആലപിച്ച ഗസലുകളിൽ അവസാനമായി സുബ്ഹേ റോഷൻ കോ അന്ധേരോം സേ ഭരേ ശ്യാം നലേ എന്നാരംഭിക്കുന്നു.

രാധിക ചോപ്ര ആലപിച്ച ഗസലുകളാണ് സംഗീതമധുരയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖമറിയിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. UDF ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന് ബദലായി CPIM തയ്യാറാക്കിയ ധവളപത്രം തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും. AKG പഠന ഗവേഷക കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പങ്കെടുക്കും. നീറ്റ് UG പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തവും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷയ്ക്ക് ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും MDC നിവേദനം നൽകി. ഷൊർണൂർ വാണിയംകുളത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കുടുംബം സഞ്ചരിച്ച വാഹനം വഴിക്കടവിൽ കണ്ടെത്തി. കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കാണാതായത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ലോർഡ്സിൽ ടെസ്റ്റ് മത്സരം വിജയിച്ച ആദ്യ വനിതാ ടീമായി മാറിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ടിനെതിരെ 270 റൺസിന്റെ മികച്ച വിജയം നേട്ടത്തെ കൂടുതൽ സവിശേഷമാക്കുന്നുവെന്നും താരങ്ങൾ ചരിത്രം കുറിച്ചുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെയും രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പാട്ടിൽ ഒരു കൂട്ട് ചലച്ചിത്രഗാന പരിപാടി. പരിപാടിയിൽ ഇന്ന് MS വിശ്വനാഥൻ സംഗീതം നൽകി, എസ് ജാനകി ആലപിച്ച ഗാനങ്ങൾ. ആദ്യം മർമ്മരം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497295607.
4: എം എസ് വിശ്വനാഥൻ ഇണ നൽകി എസ് ജാനകി പാടിയ ഗാനങ്ങളിൽ ഇനി ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ രാമവർമ്മ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ.

0: കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പോലീസ്?
4: മിസ് സീമ?
3: അതെ.
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
3: ഹായ്.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: MS വിശ്വനാഥൻ ഈണം നൽകി. എസ് ജാനകി പാടിയ ഗാനങ്ങളിൽ അടുത്തത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ഈ ചിത്രത്തിലെ ഗാനം. വരികൾ വയലാർ രാമവർമ്മ. ഈ ഗാനത്തിൽ കൂടെ യേശുദാസും.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295607.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: എം എസ് വിശ്വനാഥൻ ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനങ്ങൾ തുടരുന്നു. ചിത്രം അക്ഷയപാത്രം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. ഈ ഗാനത്തിലും കൂടെ പാടിയത് യേശുദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: MS വിശ്വനാഥൻ ഇണ നൽകി. എസ് ജാനകി പാടിയ ഗാനങ്ങളിൽ ഇനി അതിരാത്രം, ഈ ചിത്രത്തിലെ ഗാനം. ഈരടികൾ, കാവാലം നാരായണ പണിക്കർ. ഗാനത്തിൽ കൂടെ പാടിയത് യേശുദാസ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: MS വിശ്വനാഥൻ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനങ്ങളിൽ അടുത്തത് അവളൊരു തുടർകഥ, ഈ ചിത്രത്തിലെ ഗാനം. വരികൾ വയലാർ രാമവർമ്മ.

MS വിശ്വനാഥൻ ഈണം നൽകി. എസ് ജാനകി പാടിയ ഗാനങ്ങളിൽ ഇനി ഇതാ ഒരു മനുഷ്യൻ, ഈ ചിത്രത്തിലെ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. ഈ ഗാനത്തിൽ കൂടെ പാടിയത് ജയചന്ദ്രൻ.

എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനങ്ങളിൽ അടുത്തത് യക്ഷഗാനം, ഈ ചിത്രത്തിലെ ഗാനം. രചന വയലാർ രാമവർമ്മ.

0: എം എസ് വിശ്വനാഥൻ ഈണം നൽകി. എസ് ജാനകി പാടിയ ഗാനങ്ങളിൽ ഇനി തെന്നൽ തേടുന്ന പൂവ് ഈ ചിത്രത്തിലെ ഗാനം. ഈ ഗാനത്തിൽ കൂടെ പാടിയത് യേശുദാസ്.
1: നീല നയനങ്ങൾ വിരചിച്ച കാവ്യങ്ങൾ

എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനങ്ങളിൽ അടുത്തത് രണ്ടിൽ ഒന്ന് ഈ ചിത്രത്തിലെ ഗാനം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഈ ഗാനത്തിൽ കൂടെ പാടിയത് എം എസ് വിശ്വനാഥൻ.

നൽകി. എസ് ജാനകി പാടിയ ഗാനങ്ങളിൽ ഇനി മിനിമോൾ പത്തിക്കാനിൽ, ഈ ചിത്രത്തിലെ ഗാനം. വരികൾ പൂവചൽ ഖാദർ. ഈ ഗാനത്തിൽ കൂടെ പാടിയത് യേശുദാസ്.

എം എസ് വിശ്വനാഥൻ ഈണം നൽകി. എസ് ജാനകി പാടിയ ഗാനങ്ങളിൽ അടുത്തത് ഐ ആർ ദി ഗ്രേറ്റ്, ഈ ചിത്രത്തിലെ ഗാനം. രചന പൂവച്ചൽ ഖാദർ.

0: എം എസ് വിശ്വനാഥൻ ഈണം നൽകി. എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് പാട്ടിൽ ഒരു കൂട്ട് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലോവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ സ്വദേശമായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി പി ജോൺ, പി സി വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. സൌദി അറേബ്യയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പത്തേക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിൽ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് വിജയോത്സവം പരിപാടിയിൽ പങ്കെടുത്ത മുൻ മന്ത്രി KT ജലീൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. കുട്ടികൾ പൊതുവേദിയിൽ പരിഹസിക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അവരുടെ രക്ഷിതാക്കളെ കാണുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ U21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലേഷാൽ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 10:58. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിൻ്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ളതുപോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേകതരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഇങ്ങനെ

0: എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമണായി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷപ്പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരുമൊക്കെ പനിയെന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മളങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. ഇന്ന് നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗ്ഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗമുണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുകളുടെ കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരുകയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർദ്ധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നുമല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം ഈ കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവരൻ്റെ ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ചരീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നതാണ്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിൽ സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ. അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. സോ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റ് മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾക്കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടോ പിതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി ഡോക്ടറോട് പറഞ്ഞു നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന് കൊതുകിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ് അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവരേറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്, ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം ചുമ പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ച് LKG അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരും എല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിൻ്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിൻ്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയോ ഉള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക് അല്ലെ ഗർഭിണിയാണ് ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക, നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തക്ക വേണം. അത് ഞാൻ എടുത്തു പറയുന്ന പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തക്ക വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചനയുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ രൂപം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടിനിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്ത് വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ല എന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫായിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പെന്നത്തേക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനം, സുരക്ഷ, തുല്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയുടെ ശാന്തി ദർശനം ഏറെ സഹായകമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സാന്നിധ്യം സുപ്രധാന സമിതിയിൽ തീരുമാനമെടുക്കൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യ മുമ്പ് 8 തവണ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നു. മലയാളിയായ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ബഹിരാകാശ നിലയിലെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന അനിൽ മേനോൻ 2027 ഏപ്രിൽ വരെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി നിലയത്തിൽ തുടരും. സോയൂസ് 2.1 എയർ റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. സൗദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ അറിയിച്ചു. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിൽ 9.6% ഉയർന്ന് ബാരലിന് $83.30. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൗഹൃദം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. സൗഹൃദം 2026 ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. ആയുർവേദ ആധുനിക ശസ്ത്രക്രിയാ വിഭാഗങ്ങൾ തമ്മിലെ അക്കാദമിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ശസ്ത്രക്രിയാ വിദ്യാഭ്യാസത്തിലെ ഗവേഷണം, നവീകരണം, മികവ് എന്നിവ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് AIIA ഡയറക്ടർ പ്രജാപതി പറഞ്ഞു. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തെലങ്കാനയിൽ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ്റ്റ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വ്യക്തമാക്കുകയാണ് ഭാരത് ടെക്സ്റ്റിൻ്റെ രാജ്യാന്തര മേളയുടെ ലക്ഷ്യം. 4 ദിവസത്തെ മേളയിൽ 20,000-ലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചാലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചാലഞ്ച്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാൻഡായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, ആനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഈ സീസണിൽ. വേവ്സ് ബസാർ ഡോട്ട് കോം എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷകൾ സമർപ്പിക്കണം. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ബോട്ടിൽ നിന്ന് 9 മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. 6 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിൻ്റെയും ഭാര്യ ലോവേനി തോമസിൻ്റെയും മൃതദേഹങ്ങൾ സ്വദേശമായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ CP ജോൺ, PC വിഷ്ണുനാഥ്, കൊടുക്കുന്നിൽ സുരേഷ് MP എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. നാളെയാണ് സംസ്കാരം. പൊതുവിദ്യാഭ്യാസ കീഴിലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക് സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൗരവമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന നിലപാട് വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണ്ണാർക്കാട് വിജയോത്സവം പരിപാടിയിൽ പങ്കെടുത്ത മുൻ മന്ത്രി KT ജലീൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. കുട്ടികൾ പൊതുവേദിയിൽ പരിഹസിക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അവരുടെ രക്ഷിതാക്കളെ കാണുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. കോഴിക്കോട് തിക്കോടിയിൽ പഞ്ചായത്ത് ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയം ഒരുക്കുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോടിക്കൽ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം അനുവദിക്കുന്ന ആദ്യ സ്റ്റേഡിയമായി ഇത് മാറുമെന്നും മന്ത്രി പറഞ്ഞു. പയ്യോളി നഗരസഭയിലെ കുഞ്ഞാലി മരക്കാർ മ്യൂസിയവും അദ്ദേഹം സന്ദർശിച്ചു. UDF ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന് ബദലായി CPIM തയ്യാറാക്കിയ ധവളപത്രം തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും. AKG പഠന ഗവേഷക കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ R. സുഗതൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയ്യൂർ ജയിലിലാണ് സത്യപ്രതിജ്ഞ. കാപ്പ കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് ഇയാൾ ജയിലിലായത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭാ കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതോടെയാണ് R. സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ഇന്നലെ അന്തരിച്ച ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക്കിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2:30 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79

0: കൗതുകാരനായ അദ്ദേഹത്തിൻ്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. കോഴിക്കോട്, ന്യൂഡൽഹി, പുതുച്ചേരി നിലയങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകങ്ങളും ചെറുകഥകളും രചിച്ച ഐസക് റേഡിയോ നാടകരംഗത്തും പ്രസിദ്ധനായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ഡാലസിൽ രാത്രി 12:30 ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. ജോർജിയയിൽ മറ്റന്നാൾ രാത്രി 12:30 രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് മത്സര പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിൻ്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 20 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലേഷാൽ നാഷണൽ സ്പോർട്സ് സെൻ്ററിലാണ് മത്സരം. 2-0 ഇന്ത്യ മുന്നിലാണ്. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും നാളെ വരെ അറിയിക്കാം. മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ നടപ്പിലാക്കുന്നു. മലയോര പഞ്ചായത്തായ കണിച്ചാറിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം വരുന്നത്. ഷൊർണൂർ വാണിയംകുളത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കുടുംബം സഞ്ചരിച്ച വാഹനം വഴിക്കടവിൽ കണ്ടെത്തി. കൃഷ്ണകൃപാ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കാണാതായത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തവും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷയ്ക്ക് ബീച്ച് ഫയർ സ്റ്റേഷൻ നഗരപരിധിയിൽ തന്നെ നിലനിർത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും MDC നിവേദനം നൽകി. കണ്ണിവലകൾ ഉപയോഗിച്ച് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് അനധികൃതമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ മീൻ പിടിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വല പിടിച്ചെടുത്തു. പാക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസാഫർ ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. തന്ത്രപ്രധാന സ്ഥലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഓഡിയോ കോളിലൂടെയും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വിവരങ്ങൾ ഇയാൾ കൈമാറിയതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 10:00 കഴിഞ്ഞ് 24:40. ഇനി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാർത്തിക്, കുനാൽ, അനുപമ, സുനിത എന്നിവർ പാടിയത്. ചിത്രം ബോയ്സ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: അടുത്ത ഗാനം SP ബാലസുബ്രഹ്മണ്യം, S ജാനകി എന്നിവർ പാടിയത്. ചിത്രം സുഭാഷ്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: അടുത്ത ഗാനം അല്ലേ അർജുന എന്ന ചിത്രത്തിൽ നിന്ന്, ഗായിക ചിത്രം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഇനി ചിത്രയും സുജാതയും പാടിയ ഗാനം. ചിത്രം സുഖതങ്കം.

0: டேய், அத சொல்லிட்டேன்ல.
1: ഇന്നുച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 0497295600.

0: തൈ പൊറന്താച്ച്. ഈ ചിത്രത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ, സുജാത എന്നിവർ പാടിയ ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. സൌദി അറേബ്യയിലെ അബ്ഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സൌശ്രുതം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. പാക് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസാപൂർ ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണിവലകൾ ഉപയോഗിച്ച് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് അനധികൃതമാണെന്ന് ഫിഷറീസ് വകുപ്പ്. കണ്ണൂർ പാപ്പനിശ്ശേരിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ മീൻ പിടിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ വല പിടിച്ചെടുത്തു. അധ്യാപകനും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ സലാം നടുക്കണ്ടി കോഴിക്കോട്ട് അന്തരിച്ചു. വിദ്യാഭ്യാസ സാമൂഹിക പരിസ്ഥിതി മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഝാർഖണ്ഡിൽ മാവോയിസ്റ്റ് നേതാവ് രവീന്ദർ ഗഞ്ജുവിനെ ലതേഹർ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ ഇയാളെ കണ്ടെത്തുന്നവർക്ക് പോലീസും NIA പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലേഷാൽ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. 2-0 ഇന്ത്യൻ ടീം മുന്നിലാണ്. എഫും പ്രധാന വാർത്തകൾ ഇനി 1:58.
1: ആകാശവാണി കണ്ണൂർ. കണ്ണൂർ KM ലക്ഷ്മണനും സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വരം ഇപ്പോൾ കേൾക്കാം. ഹംസധ്വനി രാഗത്തിൽ വാദാപി ഗണപതി എന്ന കൃതിയോടുകൂടി ആരംഭിക്കുന്നു. ആദ്യതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

0: കണ്ണൂർ കെ എം ലക്ഷ്മണനും സംഘവും അവതരിപ്പിച്ച നാദസ്വരമാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഒരു ചലച്ചിത്രഗാനം, സക്കറിയയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്, രചന അനീഷ് അൻവർ, സംഗീതം ശരത്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

ഇന്ന് 12:15 ഭഗവതി പാട്ട് ബി എസ് ശങ്കരനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യ ദീപ്തിയിൽ ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഒരു മണിക്ക് നൊസ്റ്റാൾജിക് 90s. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പരിപാടി. 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:15 അഷ്ടപതി KV നാരായണ മാരാർ അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. 2026-28 വർഷത്തെ ഡി എൽ എഡ് കോഴ്സിലെ സയൻസ്, ഹ്യുമാനിറ്റീസ്, കോമേഴ്സ് വിഷയങ്ങളിലെ ഒഴിവുകളിൽ പി എസ് സി വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ഇന്റർവ്യൂ നാളെ രാവിലെ 9 മണിക്ക് കണ്ണൂർ ഡി ഡി ഇ ഓഫീസിൽ നടത്തും. വിശദ വിവരങ്ങൾക്ക് ഡി ഡി ഇ കണ്ണൂർ .blogspot.com സന്ദർശിക്കുക. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യത എം ബി ബി എസ്, ടി സി എം സി രജിസ്ട്രേഷൻ കൂടിക്കാഴ്ച 16-ാം തീയതി ജില്ലാ കലക്ട്രേറ്റ് ഹാളിൽ നടക്കും. ഫോൺ നമ്പർ 0498-5205-716, 0498-5205-716. ഫിഷറീസ് വകുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ മറൈൻ ഡേറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച വിവരശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 24-ാം തീയതി രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് മീനാപ്പീസിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദം. പ്രായപരിധി 21-36. ഫോൺ നമ്പർ 0467-2202-53-7, 0467-2202-53-7. കാസർഗോഡ് ജില്ലയിലെ ഫിഷറീസ് വകുപ്പ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ ഏജൻസിക്ക് കീഴിൽ ജില്ലയിൽ ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. യോഗ്യത ബിരുദം, കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ്, മലയാളം ടൈപ്പിംഗിനുള്ള പരിജ്ഞാനം. പ്രായപരിധി 35 വയസ്സ്. താൽപ്പര്യമുള്ളവർ 23-ാം തീയതി രാവിലെ 10 മണിക്ക് മുമ്പായി കാസർഗോഡ് മീനാപ്പീസിലുള്ള നോഡൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജീവനി ഫോർ വെൽബീയിംഗ് പദ്ധതിയിലേക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ഫോൺ നമ്പർ 0499-4256-027, 0499-4256-027. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ ബാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. ക്ഷീരവികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ മറുപടി പറയുന്നു. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ. ഇതിൽ പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ

നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം സസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ എം കെ രതീഷ് നാരായണൻ. 8 മണിക്ക് കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10 മണിക്ക് കഥകളി പദങ്ങൾ, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഭഗവതി പാട്ട് കേൾക്കാം. ബി എസ് ശങ്കരനും സംഘവും അവതരിപ്പിച്ചത്.

വി എസ് ശങ്കരനും സംഘവും അവതരിപ്പിച്ച ഭഗവതി പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. മലയാളി ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിൽ രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് 4 ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേളയുടെ 3ാം പതിപ്പാണിത്. ഫാമിൽ നിന്ന് ഫൈബറിലേക്കും ഫാക്ടറിയിലേക്കും ഫാഷനിലേക്കും ഫോറിനിലേക്കുമെന്ന പ്രധാനമന്ത്രിയുടെ 5F വീക്ഷണത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരത് ടെക്സ് യാഥാർത്ഥ്യമാകുന്നത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വ്യക്തമാക്കുകയാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേളയുടെ ലക്ഷ്യം. 14 രാജ്യങ്ങളിൽ നിന്ന് 20,000-ത്തിലധികം ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തെലങ്കാനയിൽ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദം സൌഹൃദം 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ അന്താരാഷ്ട്ര സെമിനാർ നാളെ ആരംഭിക്കും. ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ശസ്ത്രക്രിയയുടെ പിതാവായി ആദരിക്കപ്പെടുന്ന ആചാര്യ സുശ്രുതനെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും 2 ജൂലൈ 15 സുശ്രുത ജയന്തി ആഘോഷിക്കുന്നത്. ആയുർവേദ ആധുനിക ശസ്ത്രക്രിയാ വിഭാഗങ്ങൾ തമ്മിലെ അക്കാദമിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ശസ്ത്രക്രിയാ വിദ്യാഭ്യാസത്തിലെ ഗവേഷണം, നവീകരണം, മികവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് AIIA ഡയറക്ടർ പ്രജാപതി പറഞ്ഞു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. ബോട്ടിൽ നിന്ന് 9 മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. 6 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇന്നലെ അന്തരിച്ച ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തറിലേക്ക് പുറപ്പെട്ടു. ഇന്ത്യ ഖത്തർ സൌഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമീറിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക ഖത്തർ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തുമായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2028-29 കാലയളവിലെ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൌൺസിലിന്റെ താൽക്കാലിക അംഗത്വ നയതന്ത്ര പ്രചാരണത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചു. ലോകം സംഘർഷങ്ങളും അസ്ഥിരതയും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പങ്ക് മുമ്പത്തേക്കാളും നിർണായകമാണെന്ന് ന്യൂയോർക്കിലെ യുഎൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനം, സുരക്ഷ, തുല്യവികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയുടെ ശാന്തി സന്ദർശനം ഏറെ സഹായകരമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലയാളിയായ യുഎസ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്ന അനിൽ മേനോൻ 2027 ഏപ്രിൽ വരെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി നിലയത്തിൽ തുടരും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളുടെ 2026 സംസ്ഥാന ജില്ലാതല അവാർഡുകൾ തിരുവനന്തപുരത്ത് നൽകുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ ആകെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ലോകത്തിന്റെ നെറുകയിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്നും അവാർഡ് ജേതാക്കളെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിലെ ചടങ്ങിൽ മന്ത്രി എൻ ശംസുദ്ദീൻ അധ്യക്ഷനായി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാർ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് 42 ദിവസമായി പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയാണെന്ന് ഓപ്പറേഷൻ തൂഫാൻ മധ്യ തിരുവിതാംകൂർ മേഖലാ പ്രചാരണം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയും പാടില്ലെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മുൻമന്ത്രി കെ ടി ജലീൽ പൊതുപരിപാടിയിൽ കുട്ടികളെ ശാസിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും സംസ്കാരം നാളെ വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടത്തും. ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ജന്മനാടായ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുക. നാളെ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. മുംബൈയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ സി പി ജോൺ, പി സി വിഷ്ണുനാഥ്, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറായി ആർ സുഗതൻ വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സത്യപ്രതിജ്ഞ. കാപ്പാക്കേസിൽ പ്രതിയിലായതിനെ തുടർന്നാണ് ഇയാൾ ജയിലിലായത്. തിരുവനന്തപുരം നഗരസഭയിലെ ബിജെപി കൌൺസിലർമാർ അയോഗ്യരാവില്ലെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. 5 വർഷവും ഭരണം മുന്നോട്ടു കൊണ്ടുപോകുമെന്നും കോടതിയുടെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിയൂർ സെൻട്രൽ ജയിലിലെത്തിയ മേയർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ അന്തരിച്ച ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് ഐസക്കിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം പാളയം സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി നിലയങ്ങളിൽ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. കോഴിക്കോട്, ന്യൂഡൽഹി, പുതുച്ചേരി നിലയങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകങ്ങളും ചെറുകഥകളും രചിച്ച ഐസക് റേഡിയോ നാടകരംഗത്തും പ്രസിദ്ധനായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ഇറാനിയൻ തുറമുഖങ്ങളിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഡാലസിൽ രാത്രി 12:30 ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. ജോർജിയയിൽ നാളെ രാത്രി 12:30 രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് 3 മത്സര പരമ്പരയിലെ ആദ്യ കളി ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. യുണൈറ്റഡ് കിങ്ഡം എക്സ്പോഷർ ടൂറിന്റെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ അണ്ടർ 21 ഹോക്കി ടീം ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ഷില്ലേഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. 2-0 ഇന്ത്യൻ ടീം മുന്നിലാണ്. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി ഉയർത്തി തുടർച്ചയായ 3-ാം ദിവസവും ഇറാനിയൻ അമേരിക്കയുടെ ആക്രമണം. ഇറാനിയൻ തീരദേശ പ്രതിരോധ സംവിധാനം മിസൈലുകൾ, ഡ്രോൺ, സമുദ്രശേഷി എന്നിവ ലക്ഷ്യമിട്ട് അബു മൂസ, ബന്ദർ അബ്ബാസ്, ബുഷേർ, ചാങ് ബസാർ, ജാസ്ക്, കൊണാർക്ക് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയതായി യുഎസ് സൈന്യം അറിയിച്ചു. സൌദി അറേബ്യയിലെ അബുഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതർ അറിയിച്ചു. യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും ഹൂതികൾ വ്യക്തമാക്കി. യു ഡി എഫ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിന് ബദലായി സിപിഐഎം തയ്യാറാക്കിയ ധവളപത്രം തിരുവനന്തപുരത്ത് ഇന്ന് പുറത്തിറക്കും. എ കെ ജി പഠന ഗവേഷക കേന്ദ്രം തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പ്രകാശനം ചെയ്യുന്നത്. അധ്യാപകനും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ സലാം നടുക്കണ്ടി കോഴിക്കോട് അന്തരിച്ചു. വിദ്യാഭ്യാസ, സാമൂഹിക, പരിസ്ഥിതി മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. കണ്ണൂർ പൈസക്കരിയിൽ കടന്നിൽ കുത്തേറ്റ് തെങ്ങ് കയറ്റ തൊഴിലാളി മരിച്ചു. പാത്തിക്കുളങ്ങര സ്വദേശി സജിയാണ് മരിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,04,720 രൂപയായി. 13,090 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. മലയാളി ഡോക്ടർ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ന് യാത്ര തിരിക്കും. വിജ്ഞാനത്തിന്റെ വിശാല ലോകത്ത് വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നയിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിൽ രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ഗർഭാവസ്ഥയിൽ എത്ര തവണ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു?
4: ഗർഭാവസ്ഥയിൽ ശരിക്കും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെക്കപ്പ് ചെയ്യണം. പ്രത്യേകിച്ചിട്ട് ആദ്യത്തെ 1-2-3 മാസത്തില് ഫസ്റ്റിൽ തന്നെ ചിലവരേക്ക് എന്തിനാ നമ്മൾ ആദ്യം തന്നെ ഡോക്ടറെ എടുത്തത്, പക്ഷെ ചിലപ്പം ട്യൂബിൽ ഗർഭാവാ, ചിലപ്പോൾ ഉള്ളിൽ നിന്ന് എന്താ പറയണ്ട ഓപം അങ്ങ് പോയി പോവും. അതുകൊണ്ട് ആ തുടക്കത്തിൽ ഒന്ന് പോയി പിന്നെ കറക്റ്റ് ഡേറ്റ് കിട്ടണം. പലവരും അവർ പറയുന്ന ഡേറ്റ് ഒന്നും ആയിരിക്കില്ല, അണ്ടം വരുന്ന ഡേറ്റ് വ്യത്യാസമായിരിക്കും. അന്നേരം ആ ലാസ്റ്റ് പ്രഗ്നൻസി ആ ഡെലിവറി ടൈം ആകുമ്പോൾ ഈ ഡേറ്റ് എപ്പോഴും ഒരു കൺഫ്യൂഷനായിരിക്കും. അത് അവോയ്ഡ് ഡേറ്റിംഗ് സ്കാൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യും തുടക്കത്തിൽ. അത് ഗർഭം യൂട്രസിന്റെ ഉള്ളിൽ തന്നെയാണോ നോക്കണം. എത്രയോ പേര് ഗർഭം ഉണ്ടെന്ന് വന്നിട്ട് പിന്നെ വയറുവേദന ചെറിയ ബ്ലീഡിംഗ് നോക്കുമ്പോഴത്തേക്കും ട്യൂബിലാവുമ്പോൾ അത് വലിയൊരു അപകടമാണ്. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം കൊളാപ്സ് വരെ ആവാം. അതുകൊണ്ട് തുടക്കത്തിൽ എന്തായാലും ഒരു ചെക്കപ്പ് ഫസ്റ്റ് 3 മന്ത്സിൽ ചെക്കപ്പ് ചെയ്യണം. ഫോളിക് ആസിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും നമ്മളൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന 3 മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് കഴിച്ച് തുടങ്ങണം. പിന്നെ ഗർഭം ധരിച്ച ഫസ്റ്റ് 3 മന്ത്സും ഫോളിക് ആസിഡ് 5 mg ദിവസം കഴിച്ചാൽ കുട്ടിക്ക് ന്യൂറൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല, അത് വലിയ കാര്യമല്ലേ. അതുകൊണ്ട് ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ഫസ്റ്റ് 3 മന്ത്സിൽ എന്തായാലും
3: പിന്നെ സ്ത്രീകൾ പതിവായി ചെയ്യേണ്ട പ്രധാന ആരോഗ്യ പരിശോധനകൾ എന്തൊക്കെയാണ്?
4: സ്ത്രീകൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ആരോഗ്യ പരിശോധന ഒന്ന് ജനറൽ ആയിട്ടുള്ള ചെക്കപ്പ്, BP, വെയിറ്റ് ഒക്കെ. നമ്മൾ വെയിറ്റ് കൂടുന്നുണ്ടോ, കറക്റ്റ് ബോഡി വെയിറ്റ് ആണോ അതൊക്കെ. പിന്നെ ഹീമോഗ്ലോബിൻ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ 60% സ്ത്രീകൾക്ക് ഹീമോഗ്ലോബിൻ വളരെ കുറവാണ്, 10-ൽ കുറവായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഹീമോഗ്ലോബിൻ ഒന്ന് ചെക്ക് ചെയ്യണം, ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം. അതുകൂടാതെ അവര് പാപ്സ്മിയർ, നമ്മളെ ഗർഭാശയകള് ക്യാൻസർ വളരെ സർവ്വസാധാരണയാണ്. അതുകൊണ്ട് അത് ഗർഭാശയകള് ക്യാൻസറിന് ഒരു 10 വർഷം മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിക്കുക ഒരു പാപ്സ്മിയർ എടുത്താല്. അതുപോലെ തന്നെ സ്തനാർബുദം, ഇപ്പോ ഗർഭാശയകള് ക്യാൻസറിനേക്കാളും കൂടുതൽ സ്തനാർബുദമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വേറെ എന്തിനെങ്കിലും പോയാലോ പറഞ്ഞാൽ മതി, ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും ബ്രസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, അധികം പേര് ഓക്കെ എന്ന് പറയും. ആ തുടക്കത്തിൽ കണ്ടുപിടിച്ചാല് 100% ഏതാണ്ട് ക്യൂർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചെക്കപ്പ് ചെയ്യണം, ബ്രസ്റ്റ് ചെക്ക് ചെയ്യണം, സെർവൈക്കൽ മറ്റേ ഗർഭാശയ ഇത് ചെക്കപ്പ് ചെയ്യണം. പിന്നെ അമിതമായിട്ടുള്ള ഈ ഡിസ്ചാർജ്, വെജൈനൽ ഡിസ്ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കണം. പിന്നെ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കുറയുക, ഇപ്പൊ തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ ആകുമ്പോൾ ചില സമയം പെട്ടെന്ന് വെയിറ്റ് അങ്ങ് കൂടി കൂടി വരും, ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് നോക്കേണ്ടി വരും. ഹൈപ്പോതൈറോയിഡ് അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു വരിക, കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ക്യാൻസർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടി വരും. അറിയാതെ പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരിക അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, ഷുഗർ ഇതൊക്കെയാണ്. അങ്ങനെ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം.
3: പിന്നെ ഡോക്ടറെ, ഈ സ്ത്രീകളുടെ ആരോഗ്യത്തില് പോഷകാഹാര

0: അങ്ങനെ
1: മാംസം കഴിക്കുന്ന
0: മാംസം കഴിക്കുന്ന മാംസം ചിക്കന് അതൊക്കെ. പിന്നെ ഒരു സൈഡില് ഫ്രഷ് ഗ്രീൻ വെജിറ്റബിൾസ്. എന്നുവെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നഷ്ടപ്പെടും, അതുകൊണ്ട് ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം മിക്സായിട്ട് ഒരു ചെറിയ സാലഡ്. പിന്നെ ഒരു ഭാഗത്ത് നമ്മളെ തോരൻ, നമ്മളെ സാധാരണയുള്ള പച്ചക്കറി, അത് ഫൈബറുള്ള കഴിക്കുന്ന ഏറ്റവും നല്ലതാണ്. നമ്മള് വാഴപ്പിണ്ടി അല്ലെങ്കിൽ ചീര അതൊക്കെ കഴിച്ചാലും നല്ലതാണ്. അതൊക്കെ നമുക്ക് നല്ല ഹെൽത്ത് തരും, ഗട്ട് ഹെൽത്ത് വളരെ ഇംപ്രൂവ് ചെയ്യും. പിന്നെ കുറച്ച് തൈര് അങ്ങനത്തെ ഒക്കെ കഴിക്കുന്ന നല്ലതാണ്. പിന്നെ എക്സസൈസസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഞാൻ കാണുന്ന വെച്ചാല് പണ്ട് ഒക്കെ സ്ത്രീകൾ വളരെ അണ്ടർ വെയിറ്റ് ആയിരുന്നു, ഇപ്പൊ ഓവർ വെയിറ്റ് ആണ്, 120 kilo ഒക്കെ ആയിട്ടാ വരുന്നത്. അതുകൊണ്ട് പുറത്തു പോയിട്ടുള്ള ഭക്ഷണം കഴിച്ച് കഴിച്ച് കഴിച്ച് ഓരോരാള് എന്താ പറയുക, വെറും ഇറച്ചിക്കട്ടകളായി പോകുന്നുണ്ട്. നമ്മള് ഫാറ്റ് കൂടുന്തോറും നമ്മളെ ഹോർമോൺസ് മാറും, നമ്മൾ ഈസ്ട്രജൻ കുറയും, നമുക്ക് ആ അണ്ട ഉൽപാദനം ഒക്കെ കുറയും. നമ്മൾ ഈ PCOD എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്ഥിരമായിട്ട് കേൾക്കുന്നത് ഇപ്പം PMOS ആണത്, പോളി മെറ്റബോളിക് എൻഡോക്രൈൻ ഓവേറിയൻ സിൻഡ്രോം ആണ് PMOS ആയിട്ട്. അതുകൊണ്ട് അത് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു നമ്മളെ ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലിന്റെ മാറ്റമാണ്. പണ്ടൊക്കെ നമ്മൾ ഓടിക്കളിക്കൂലേ പുറത്തുനിന്നൊക്കെ, ഇപ്പൊ ആരും ഓടിക്കളിക്കുന്നില്ല. എല്ലാരും വീട്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ കളിക്കുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ വെച്ചിട്ടാ കളിക്കുന്നത്. അതുകൊണ്ട് എക്സസൈസ് ഇല്ല, ബോഡിക്ക് മൂവ്മെന്റ് വേണം. മൂവ്മെന്റ് ഉണ്ടായാലേ ആ കറക്റ്റ് ആയിട്ടുള്ള ആ സൈക്കിൾസ് ഒക്കെ ശരിയാവും, നമ്മളെ മെൻസ്ട്രൽ സൈക്കിൾസ് ഇതൊക്കെ. അതുകൊണ്ട് ഈ PCOD എന്ന് പണ്ട് പറയുന്നത് അതാണ്. യൂഷ്വലി ആ മെൻസ്ട്രൽ സൈക്കിൾസ് ഒക്കെ ഇറഗുലർ ആവും, അവർക്കാണെങ്കിൽ അമിത വണ്ണവും ഉണ്ടാവും, രോമ വളർച്ചയൊക്കെയാണ്. ബിക്കോസ് ഇതെല്ലാം ഹോർമോണിന്റെ മാറ്റം കൊണ്ടാണ്. അതുകൊണ്ട് ഡയറ്റ്, എക്സസൈസ്, പിന്നെ സ്ലീപ്പ്. ഇപ്പോഴത്തെ പിള്ളേരെന്ന് വെച്ചാല് അവര് രാത്രി 1 മണി 2 മണിക്ക് ഉറങ്ങുന്നു, എണീക്കുന്നത് അപ്പ 10 മണിക്ക്. ദാറ്റ് ഈസ് നമ്മളെ ആ സൈക്കിള് തെറ്റിപ്പോ, ആ സർക്കേറ്റിൻ റിതം എന്ന് പറഞ്ഞു. നമ്മളെ മനുഷ്യന്മാർക്കൊരു റിതം ഉണ്ട്, ആ റിതമിൽ ശരിക്കും രാത്രി ഉറങ്ങണം. രാവിലെ ഒരു 10-11 മണിക്ക് ഉറങ്ങിയാല് രാവിലെ ഒരു 6-6.5 മണിക്ക് എഴുന്നേറ്റിട്ട് ആ ഒരു റിതം തെറ്റിയാല് നമ്മളെ ബോഡീന്റെ റിതമും മാറ്റാവും. കൂടാണ്ട് ഇപ്പോഴത്തെ സ്ട്രെസ്, സ്ട്രെസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെറിയ കുട്ടികൾക്ക് മുതൽക്ക് സ്ട്രെസ്സാന്ന്. ഞാൻ കൗമാര പ്രായമുള്ള കുട്ടിയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചെറിയൊരു കുട്ടി ഒരു ദിവസം ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും സാധാരണ മെൻസ്ട്രൽ പ്രോബ്ലംസ് പറഞ്ഞ് ഈ കുട്ടി വന്നിട്ട് എന്റെ അടുത്ത് പറയാ, ഡോക്ടറെ എനിക്ക് ജീവിക്കണ്ടെന്ന്. ഞാൻ ചോദിച്ചു എന്താ, എനിക്ക് മതിയായി ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്നു, അവരൊക്കെ കാണാൻ എന്നെക്കാളും ഭംഗിയുണ്ട്, വീട്ടിൽ നിന്ന് എത്ര മാർക്ക് കിട്ടിയാലും അമ്മയൊക്കെ ചീത്ത പറയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടി സ്ട്രെസ്ഡ് ഔട്ട്, ചെറിയ മോള്. എന്നിട്ട് അവിടുത്തെ ടീച്ചറോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ പേരൻസിനൊക്കെ
1: വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെ ആയിരിക്കണം. ഇപ്പൊ ഡോക്ടർ ഗർഭാശയകള ക്യാൻസറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനിപ്പോ കുട്ടികളായിരിക്കുമ്പോ തന്നെ ഒരു വാക്സിൻ ഉണ്ട് അല്ലേ?
0: HPV വാക്സിൻ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്ലെസ്സിങ്. എന്നാൽ അവര് കണ്ടുപിടിച്ച ഈ ക്യാൻസർ കോസ് ചെയ്യുന്നത് വൈറസ്, അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. നമ്മൾ കൊറോണനെ തോൽപ്പിച്ചില്ലേ വാക്സിൻ കൊണ്ട്, അതുപോലെ സെർവൈക്കൽ ക്യാൻസറിന് നമുക്ക് തോൽപ്പിക്കാം ഈ വാക്സിൻ വെച്ചാല്. ഈ വാക്സിന് 9 വയസ്സ് തൊട്ടിട്ട് 14 വയസ്സ് വരെയാണ് ഫസ്റ്റ് ഡോസ് കൊടുക്കേണ്ടത്. പിന്നെ വേണമെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഏർലി കൊടുത്താല് 2 ഡോസും മതി. കുറച്ചുകൂടി പ്രായമായിട്ടും വെക്കാം, 40 വയസ്സ് വരെ വേണമെങ്കിൽ വെക്കാം, പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഡോസ് വെക്കേണ്ടി വരും. ഇത് വളരെ എഫക്റ്റീവ് ആണ്. നമ്മള് കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഇതാണ്, ഒരു ജീവിതകാലം മുഴുവൻ ഒരു ക്യാൻസർ ഒഴിവാക്കാം.
1: അപ്പോ ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ പൊതുജനങ്ങൾക്ക് നൽകാനുള്ള പ്രധാന സന്ദേശം എന്താണ്?
0: ഈ ജനസംഖ്യാ ദിനത്തിന് ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാല്, ഈ യങ്സ്റ്റേഴ്സ്, ഈ ഭാവി നിങ്ങളെ കയ്യിലാണ്, അതുകൊണ്ട് ലുക്ക് ആഫ്റ്റർ യുവർ ഹെൽത്ത്. എ ഹെൽത്തി പേഴ്സൺ വിൽ മേക്ക് എ ഹെൽത്തി ഫാമിലി. അവർ പിന്നെ ഫാമിലിനെ നമ്മൾ ഒഴിവാക്കരുത്. വി ഷുഡ് ഹാവ് സ്മോൾ ക്ലോസ് ഫാമിലീസ്. ഇങ്ങനെ ഒരു ഫാമിലീസ് കുറേ നന്നായി നന്നായി വരുമ്പോൾ ആ നാടിന് നല്ലൊരു മാറ്റം വരും, സൊസൈറ്റി വിൽ ബി ഗുഡ്. അതുപോലെ തന്നെ ഈ സൊസൈറ്റികളൊക്കെ നന്നായാൽ ഈ ലോകം മുഴുവൻ നന്നാവും. പിന്നെ വി ഷുഡ് ബി കെയറിങ് ആൻഡ് ഷെയറിങ്. ലോകത്തിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഇല്ലായ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നമുക്ക് വേറൊരാളെ സഹായിക്കാൻ പറ്റും, നമ്മൾ മാനസികമായിട്ടോ ഇമോഷണലായിട്ടോ സോഷ്യലായിട്ടോ പൈസയായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടോ നമ്മൾ വേറെ ആൾക്കാരായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. നമ്മൾ ആ സോഷ്യൽ കോൺടാക്ട് എപ്പോഴും കീപ്പ് അപ്പ് ചെയ്യണം. ആ സോഷ്യൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് നല്ലതായിരിക്കും. ലോകത്തിൽ ഇങ്ങനത്തെ യുദ്ധങ്ങളും ഒന്നും ഉണ്ടാവില്ല. വി വിൽ ഓൾ ബി വൺ, ഗോ ഫോർവേഡ് ആസ് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ റേസ്. നമുക്ക് സശക്ത കുടുംബങ്ങൾ ഉണ്ടാവണം, സ്വാസ്ഥ്യ കേരളം ഉണ്ടാവണം, സമൃദ്ധ ഭാരതം.

0: ആണ് നമ്മളെ എയിം.
1: ലോക ജനസംഖ്യാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർ സുചിത്ര സുധീറുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകലാ ബിജു.
2: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
3: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
0: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
5: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community to make its own judgment. Let me address the priorities first. As we contemplate the global order, India's focus will be on working for a secure, peaceful and equitable world.
4: 2028 മുതൽ 2 അംഗത്വത്തിനായാണ് തിരഞ്ഞെടുപ്പ്. മുൻപ് 8 ഇന്ത്യ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിരുന്നു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതിയിളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുവാനും ഇതിലൂടെ സാധിക്കും. 2021 മെയ്യിലാണ് കരാർ സംബന്ധിച്ച നടപടികൾക്ക് തുടക്കമായത്. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു.
6: लगभग 900 बिलियन डॉलर का ये मार्केट साइज है. मैं उम्मीद कर रहा हूँ जो हमने 100 बिलियन डॉलर का रखा है लक्ष्य 2030, इस बार हम उसमें बड़े गुणात्मक वृद्धि देखेंगे. 90% MSME का यहाँ स्टॉल है. जिसने कभी सोचा नहीं कि हम एक्सपोर्ट करेंगे वो आज उत्साहित है.
4: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ എ സി തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, സി പി ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 വരെ നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: ഇറാനെതിരെ 3-ാം ദിനത്തിലും ആക്രമണം തുടർന്ന് US. അബു മുസ, ബന്ദർ അബ്ബാസ്, ബുഷീർ, ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റിനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ര ഡുബ്രോബ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
8: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നിപ്പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
4: ന്യൂസിലാന്റിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ 2-ാമത്തെ വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന 2-ാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുൻപ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും 1 തവണ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബെർക്കിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. UK പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ 21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നൊസ്റ്റാൾജിക് 90s 1990s ഗൃഹാതുര ഗാനങ്ങൾ. ആദ്യം സമാഗമം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. വരികൾ ഓൻവി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: മായാമയൂരം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ് ഉമേഷ് ജാനകിയും രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

0: ഒരറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ പാണിയിൽ ക്ഷീരവികസന വകുപ്പ് മുഖേന ക്ഷീരകർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04972956007. 04972957.
1: ഇന്നുച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പങ്കെടുക്കാനായി വിളിക്കേണ്ട നമ്പർ 04972956007.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ എസ് ജാനകി, ബിജു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

ഹരിത വീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നൊസ്റ്റാൾജിക് 90സിലെ അടുത്ത ഗാനത്തിലേക്ക്, എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത് രചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ചിത്രം ഭാസുരം, പാടിയത് യേശുദാസും എസ് ജാനകിയും, രചന ബിജു തിരുമല, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: നൊസ്റ്റാൾജിക് 90s തുടരുന്നു. അടുത്ത ഗാനം മഴയത്തും മുമ്പേ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്, രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: നൊസ്റ്റാൾജിക് 90s തുടരുന്നു. ചിത്രം ജോണി വാക്കർ, പാടിയത് എസ് ജാനകി, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

ഗീതാഞ്ജലി എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകിയോടൊപ്പം എസ് പി ബാലസുബ്രഹ്മണ്യം, രചന അന്തിക്കാട് മണി, സംഗീതം ഇളയരാജ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സിംഹവാലൻ മേനോൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി, മരികിൽ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

ഒരു ഗാനം കൂടി. സ്പെഷ്യൽ സ്ക്വാഡ് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. രചന മുടവൻമുകൾ വസന്തകുമാരി, സംഗീതം മോഹൻ സിത്താര.

0: നൊസ്റ്റാൾജിക് നയൻറ്റീസ് 1990കളിലെ ഗൃഹാതുര ഗാനങ്ങൾ സമാപിച്ചു. എഫും പ്രധാന വാർത്തകൾ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീഫ് ഉൽപാദക രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡിലെ ഓക്ലൻഡിലെ ചടങ്ങിൽ പറഞ്ഞതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെയൊരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീനും പങ്കെടുക്കും. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള IDSFFK October 2-7 തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. തിരുവനന്തപുരം കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടത്തുക എന്ന് മന്ത്രി PC വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യ ഈ മാസം 19 September 16 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. നീറ്റ് UG പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ 59 പേരടങ്ങുന്ന പുതിയ ബോർഡ് ഓഫ് സ്റ്റഡീസ് പട്ടിക പ്രസിദ്ധീകരിച്ചു. സർവകലാശാല രജിസ്ട്രാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ബസ് ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നാരോപിച്ച് തലശ്ശേരി വടകര റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. കുഞ്ഞിപ്പള്ളിയിൽ വിദ്യാർത്ഥികൾ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചെന്നാണ് ആരോപണം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി മിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashwani and I am Valsa Williams with the Midday News. The headlines. New Delhi strongly condemns attack on two vessels carrying 30 Indian seafarers in Strait of Hormuz. Says violence disrupting free and safe navigation through international waterways. India backs Palestine's bid for United Nations membership, reaffirms two-state solution to conflict between Palestine and Israel. Comprehensive economic and trade agreement between India and United Kingdom to come into force from tomorrow. India's largest global textile event, Bharat Tex 2026, begins in New Delhi to showcase country's growing leadership in textiles sector. IMD forecasts heavy to very heavy rainfall over Bihar and Odisha today. France to take on Spain in first semi-final in FIFA World Cup tonight in Texas. And in cricket, India to lock horns with hosts England in first ODI at Birmingham this evening. India has expressed deep concern at the attacks on two vessels, MT Al-Bahya and MT Mombasa, during their transit through the Strait of Hormuz today. The Deputy Chief of Mission of the Embassy of Iran in New Delhi was summoned this morning by the External Affairs Ministry, and a strong protest against these attacks was lodged with him. Both the vessels were carrying 30 Indian seafarers among their combined crew of 46. The External Affairs Ministry said in a statement that of the 12 Indian nationals on board MT Al-Bahya, one has lost his life and another has been injured. Of the 18 Indian nationals on board MT Mombasa, 9 have sustained injuries, including 2 who are reported to be seriously injured. The ministry extended condolences to the family of the deceased Indian national and wished speedy recovery to those injured. The Indian mission and post in the UAE are closely monitoring the situation and are in touch with the UAE authorities to ensure all possible assistance to the affected Indian seafarers. New Delhi has strongly condemned these attacks and acts of violence targeting seafarers and disrupting free and safe navigation through international waterways like the Strait of Hormuz. India has also reiterated deep concern on account of the resumption of attacks and escalation of hostilities in the West Asian region and called for immediate cessation of violence and a return to dialogue and diplomacy in the interest of peace, security and stability in the region. Meanwhile, India today summoned Iranian Deputy Chief of Mission Mohammad Javad Hosseini following an Iranian missile strike on two UAE-flagged oil tankers in the Strait of Hormuz, which killed one Indian national and injured several others. Hosseini was seen leaving the Ministry of External Affairs headquarters in New Delhi after meeting officials. The United States launched strikes on Iran for the third consecutive night, marking a new escalation in the resumption of hostilities. The U.S. military's central command said it struck areas around Abu Musa, Bandar Abbas, Bushehr, Shahbahar, Jask and Konarak, targeting Iranian coastal defense systems, missile and drone sites and maritime capabilities. Iran acknowledged the strikes but did not report any casualties or damage, while it responded with attacks targeting Bahrain, Jordan and two tankers associated with the United Arab Emirates traveling through the strait, killing one mariner and injuring eight others. Earlier yesterday, President Donald Trump announced that the U.S. will reinstate a blockade on Iranian shipping in the Strait of Hormuz and impose a 20% charge on cargo transiting the strategic waterway to cover the cost of maritime security. On the other hand, Iran has asserted its authority over the Strait of Hormuz and rejected the U.S. move. India has reaffirmed continued support to a two-state solution as well as to Palestine's membership of the United Nations. Secretary in the Ministry of External Affairs, Sri Priya Ranganathan, has said India has been a long-standing partner of the Palestinian people. She said this while addressing the second ministerial meeting of the Palestine Donor Group in Brussels yesterday. She underlined India's ongoing developmental assistance, including capacity-building programs and humanitarian assistance to the people of Palestine. Ms. Ranganathan noted that India's projects are demand-driven and largely centered on healthcare, education,

0: ആകാശവാണി. സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം, 11-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.

0: ചിദംബരോ? ഞാൻ ഇത്തിരി മുൻപ് ഓർത്തതേ ഉള്ളൂ.
1: എന്താണ് ലേഖ വാഷിംഗ്ടൺ ഓർത്തത്?
0: ഞാൻ വാഷിംഗ്ടണ് ന്യൂയോർക്കൊന്നും അല്ല, വെറും ലേഖ മാത്രം. ആട്ടെ, പറഞ്ഞേൽപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ?
1: അത് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. താങ്കളുടെ ഓഫീസിലെ ഇന്ത്യൻ കിളിയും കൂടെ ഒരു ചങ്ങാതിക്കിളിയും ഇപ്പോൾ എന്നെ കാണാമെന്ന് പോയതേ ഉള്ളൂ.
0: ഹാ, ഹൈ സ്പീഡിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്.
1: അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
0: ഗുഡ്, ദാറ്റ് ഈസ് ചിദംബരം.
1: വേറെന്തോ ചോദിക്കാൻ ഓർത്തതാണ്, ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ശരി, അത്ര തന്നെ.
0: ഓക്കെ, ദെൻ ഓർമ്മ വരുമ്പോൾ മൊബൈൽ എടുത്ത് വിളിക്കൂ. ബൈ
1: ബൈ ലേഖ.
2: ലേഖ, എന്താ ഈ ഹാൻഡ്ബുക്കിൻ്റെ വർക്ക്? ഫിലിം ഫെസ്റ്റിവലിൻ്റെ തീയതി എടുക്കാറായി, പ്രിന്റിങ്ങിന് പോകാനുള്ള ഡേറ്റ് ഈ ആഴ്ച അവസാനമാ.
0: ചന്ദ്രു, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മാറ്റർ തയ്യാറാക്കാൻ ഏൽപ്പിച്ച പാനൽ അടുത്ത ദിവസം തന്നെ കണ്ടന്റ് മുഴുവനായും തരും. പിന്നെ ലേഔട്ട് നമ്മുടെ ടീം തന്നെ ആയതിനാൽ ഡേ ആൻഡ് നൈറ്റ് ഇരുത്തി ചെയ്യിക്കാം.
2: ഫെസ്റ്റിവൽ കോർഡിനേറ്ററുമായി ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വർക്കിന്റെ പുരോഗതി അവർ തിരക്കി.
0: പറഞ്ഞല്ലോ, നോ ടെൻഷൻ, കൃത്യം ഡേറ്റിന് തന്നെ ബുക്ക് ഡെലിവർ ചെയ്യാം.
2: അത് മതി. ആ, പിന്നെ വേറൊരു കാര്യം, നിന്റെ ഓപ്പറേഷൻ എവിടെ എത്തി? എന്തെങ്കിലും വിവരം കിട്ടിയോ?
0: അക്കാര്യം നന്നായി നടക്കുന്നുണ്ട്. ഇവിടെ സ്പൈ വർക്ക് ചെയ്യാൻ വന്നവളെ തന്നെ നമുക്ക് വിവരം ചോർത്താനുള്ള സോഴ്സായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
2: എന്നിട്ട് എന്തൊക്കെ ചോർത്തി?
0: പറയാം, ഓപ്പറേഷൻ അവസാന ഘട്ടത്തിലാണ്. വെയിറ്റ്.

0: അന്ന
1: ഇവിടെ
0: ആ കയറൂ.
2: എന്താ ചിദംബരം അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്?
0: അന്ന എന്തെങ്കിലും വർക്കിലാണോ? ആണെങ്കിൽ നമുക്ക് പിന്നീട് കാണാം, കാരണം എനിക്ക് കുറച്ചധികം സമയം വേണം.
2: തിരക്കിലൊന്നുമല്ല, ചിദംബരം വിളിച്ച ഉടനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. വൈകുന്നേരം ചിലപ്പോൾ ബെന്നിച്ച് വീഡിയോ കോളിൽ വരും, അത്രേ ഉള്ളൂ.
0: ബെന്നിച്ച് എന്ന് പറയുമ്പോൾ അന്നയുടെ ഹസ്ബൻഡ് അല്ലേ?
2: അതെ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകും. ബെന്നിച്ചൻ അവിടെയാ.
0: ഓ, അങ്ങനെയാണോ?
2: എന്തിനാ കാണണമെന്ന് പറഞ്ഞേ?
0: പറയാം, പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് അന്ന മറുപടി പറയണം, കൃത്യമായും സത്യസന്ധമായും.
2: അതെന്താ ചിദംബരം അങ്ങനെ പറഞ്ഞത്? തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളെങ്കിലും ഞാനെന്തെങ്കിലും ഒളിക്കുന്നതായി ചിദംബരത്തിന് തോന്നിയോ?
0: ഒരിക്കലും തോന്നിയിട്ടില്ല.
2: പിന്നെ?
0: അന്ന ഒരു നല്ല സുഹൃത്താണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു, പ്രത്യേകിച്ച് ചിത്ര ഗോവിന്ദ് എന്ന വെബ് പോർട്ടൽ കണ്ടന്റ് ക്രിയേറ്ററുടെ.
2: അതെ, ചിത്രയെ എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് അറിയാം.
0: ചിത്രയ്ക്ക് വേണ്ടിയാണ് അന്ന ഈ റിസ്ക് നിറഞ്ഞ ഓപ്പറേഷൻ ഇറങ്ങിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു.
2: അതെ, ചിത്ര ഒരാവശ്യം ഉന്നയിച്ച എനിക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല.
0: അതെന്തുകൊണ്ട്?
2: എന്തുകൊണ്ടെന്ന് ചോദിച്ചാ എന്താ ചിദംബരം ഒരുമാതിരി പോലീസ് മുറയിൽ ഒരു ചോദ്യം ചെയ്യല്?
0: അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കൃത്യമായ സത്യസന്ധമായ ഉത്തരങ്ങൾ എന്ന നിബന്ധന. കാരണം എന്റെ ചോദ്യങ്ങൾ കൂടുതലും ചിത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കും.
2: ആഹാ, കൊള്ളാലോ. മേഘ എന്ന പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാനാ ഞാൻ ചിദംബരത്തിന്റെ സഹായം തേടിയത്. എന്നിട്ടിപ്പോ ചിദംബരം എന്നോട് തിരക്കുന്നത് ചിത്രയുടെ കാര്യങ്ങൾ. ഇവ രണ്ടും തമ്മിൽ എന്താ ബന്ധം?
0: ബന്ധമുണ്ടെങ്കിലോ?
2: എങ്ങനെ?
0: മേഘയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ചിത്രയിൽ നിന്നും തുടങ്ങേണ്ടി വരും. ചിത്രയിൽ തുടങ്ങി ഡേവിഡ് ആരോഗ്യസ്വാമിയിലൂടെ സഞ്ചരിച്ച് മേഘയിലേക്ക് എത്താൻ കഴിയും.
2: ഡേവിഡ് ആരോഗ്യസ്വാമി, ആ പേര് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി?
0: അന്നയ്ക്കറിയാമല്ലോ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് എന്റെ ഏരിയ.
2: അങ്ങനെ ഒറ്റ വാക്കി പറയരുത്. നമ്മുടെ സംഭാഷണത്തെ ഒരിക്കൽ പോലും ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഡേവിഡിന്റെ പേര് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി?
0: അന്നയ്ക്കറിയാത്തതല്ലോ. 2 വർഷം മുമ്പ് വരെ ഈ ബാംഗ്ലൂർ മഹാനഗരം മുഴുവൻ ദിവസേന ആഘോഷിക്കുന്ന ഒരു നാമമായിരുന്നു ഡേവിഡ് ആരോഗ്യസ്വാമിയുടേത് അല്ലേ?
2: അതെ.
0: 2 വർഷം മുമ്പ് തന്നെയായിരുന്നു അന്നയുടെ കൂട്ടുകാരി ചിത്ര ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയത്, ശരിയല്ലേ?
2: അതെ.
0: എങ്കിൽ പറയൂ, കൂട്ടുകാരിയെ രക്ഷിക്കാൻ ഒന്നും മറച്ചു വയ്ക്കാതെ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്ന്.
2: ചിദംബരം, കാർ നിർത്തൂ.
0: അന്ന, എന്റെ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയില്ല. അതിനു മുമ്പേ
2: ചിദംബരം, പ്ലീസ് കാർ നിർത്തൂ, ഞാൻ ഇവിടെ ഇറങ്ങുക.
0: അന്ന പറയട്ടെ, നിക്ക് അന്നാ.

0: അന്ന, അന്ന, ഹലോ. നീ എന്താ ഈ ഓർത്തിയിരിക്കുന്നത്? കുറേ നേരമായി ഞാൻ വിളിക്കുന്നു. നീ ഇതേത് ലോകത്താ?
1: ചിത്ര, ഞാനെന്തോ ഓർത്തുപോയി. അതാ, സോറി.
0: നീ ഇപ്പോൾ മിക്കവാറും ചിന്താലോകത്തിൽ തന്നെയാണല്ലോ. എന്താ കാര്യം? നീ ചിദംബരത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ?
1: പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരികെ പോന്നു.
0: അതെന്താ, എന്തു പറ്റി?
1: ചിദംബരം എന്നോട് ഡേവിഡിനെ പറ്റി തിരക്കി. ഡേവിഡ് ആരോഗ്യസ്വാമിയെക്കുറിച്ച്.
0: ഏ, ചിദംബരത്തിന് ആ പേരെങ്ങനെ കിട്ടി?
1: അറിയില്ല, ഞാനും ചോദിച്ചു, പക്ഷേ വ്യക്തമായി അതിനുത്തരം പറഞ്ഞില്ല. മേഘയിലേക്ക് എത്തണമെങ്കിൽ ഡേവിഡിലൂടെ സഞ്ചരിക്കണമെന്നും പറഞ്ഞു.
0: വെറും അസംബന്ധം. 7 വർഷം മുമ്പ് കാണാതായ മേഘയും ആർ ജെ ഡേവിഡും തമ്മിൽ എങ്ങനെ കണക്റ്റ് ആകുമെന്നാണ്?
1: അതാണ് എനിക്കും മനസ്സിലാവാത്തത്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനൊന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ചിദംബരം ജിജിൻ അതിയന്നൂർ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ പന്ത്രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ലോകകപ്പ് ഫുട്ബോൾ പ്രത്യേക എപ്പിസോഡ്. നിങ്ങൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് 2:30.

ഇന്ന് വൈകുന്നേരം 4:45 കാൽപ്പന്തോളം ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം.

ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണി തത്സമയ ഫോണിംഗ് പരിപാടി. ക്ഷീര വികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ മറുപടി പറയുന്നു. നിങ്ങൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ലോകമെങ്ങും ആവേശം നിറയുന്ന ലോക ഫുട്ബോൾ മാമാങ്കവേളയിൽ ആകാശവാണി ടെലിക്യൂസിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി കണ്ണൂർ ആകാശവാണി ഒരുക്കുന്നു തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്യൂസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പരിപാടിയുടെ ആവേശഭരിതമായ 170-ാമത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ലോക ഫുട്ബോൾ പ്രത്യേക അധ്യായത്തിൽ ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം ശ്രീ അനീഷ് മാക്കനോത്. നമസ്കാരം സർ.
1: നമസ്കാരം മാം.
0: ആകാശവാണി ടെലിക്വിസ് ലോകകപ്പ് ഫുട്ബോൾ പ്രത്യേക അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇത് സ്പെഷ്യൽ എപ്പിസോഡാണെങ്കിലും പരിപാടിയുടെ നിബന്ധനകൾ പതിവ് പോലെയാണ്. എങ്കിലും പുതിയ മത്സരാർത്ഥികൾക്കായി പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോടെ 2 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. ദാ റഫറിയുടെ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്, പന്ത് ഉരുണ്ടു തുടങ്ങിയിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ ക്വിസിന്റെ കിക്ക് ഓഫ് കുറിച്ചുകൊണ്ട് ആദ്യ ചോദ്യം വരികയാണ്.
1: നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം.
0: തീർച്ചയായിട്ടും
1: ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ഈ ലോകകപ്പ് സ്പെഷ്യൽ എഡിഷൻ ക്വിസുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം ഇതാണ്: എല്ലാ ലോകകപ്പിലും നിരവധി താരങ്ങൾ ഉദയം ചെയ്യാറുണ്ട്. ഒരുപാട് മഹാന്മാരായിട്ടുള്ള പ്രതിഭകളെ നമുക്ക് ഈ ലോകകപ്പുകളിൽ സംഭാവന ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ലോകകപ്പിലും പുതിയ പുതിയ കളിക്കാർ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ, ഏറ്റവും പ്രധാന സംഭാവന നൽകുന്ന ഒരു കളിക്കാരന്, അതായത് ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലെ മികച്ച കളിക്കാരന് ഒരു ട്രോഫി നൽകാറുണ്ട്. ആ ട്രോഫിയുടെ പേര് എന്താണ് എന്നാണ് 1-ാമത്തെ ചോദ്യം. പ്രവേശന ചോദ്യം ഇതാണ്: ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലെ മികച്ച കളിക്കാരന് നൽകുന്ന ട്രോഫിയുടെ പേര്.
0: വിളിക്കാം 0497295607 എന്ന നമ്പറിൽ.

0: ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരാർത്ഥിയാണ്. നമസ്കാരം.
1: നമസ്കാരം. ഹരിദാസൻ.
0: ഹരിദാസൻ ചേട്ടനാണ് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി അല്ലേ?
1: അതെ, ഫുട്ബോൾ നല്ല ക്രേസ്
0: തോന്നി. ഈ ഫുട്ബോൾ ക്രേസിലുള്ള ഒത്തിരി പേരുണ്ട്, ഒത്തിരി ശ്രോതാക്കൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു പ്രത്യേക അധ്യായം ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ഓക്കെ, താങ്ക് യു. അപ്പൊ പെട്ടെന്ന് തന്നെ ഉത്തരം പറയണം, നമുക്ക് ആലോചിച്ചിരിക്കാൻ സമയമില്ല.
2: ഹരിദാസൻ ചേട്ടാ, ചോദ്യം. ഉത്തരം തെറ്റിപ്പോയി, ഉത്തരം തെറ്റിപ്പോയി, കുഴപ്പമില്ല. അത് പെട്ടെന്ന്, ഹരിദാസൻ ചേട്ടൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, പക്ഷെ പെട്ടെന്ന് ആ ചോദ്യം മനസ്സിലായില്ല. ലോകകപ്പ് ഫുട്ബോളിൽ മികച്ച കളിക്കാരന് നൽകുന്ന ട്രോഫി എന്നാണ് ചോദ്യം. ഓക്കെ, ഉത്തരം തെറ്റിപ്പോയി. ഹരിദാസൻ ചേട്ടൻ വീണ്ടും വിളിക്കുക. കളി കാണാറില്ലേ? പെട്ടെന്ന് ഒരു ആ ഒരു ആവേശത്തിൽ പറഞ്ഞ് ഉത്തരം തെറ്റിപ്പോയി, കുഴപ്പമില്ല,
0: സാരമില്ല. ആവേശത്തിന് അഭിനന്ദനങ്ങൾ.
2: അതെ, മികച്ച കളിക്കാരൻ എന്നാണ് പറഞ്ഞത്, കുഴപ്പമില്ല. ഇന്ന് നമുക്ക് നാളെ രാവിലെ കാണണ്ടല്ലേ, നമ്മളെ സെമി, ഒന്നാമത്തെ സെമി കാണണ്ടേ? ആ മത്സരമൊക്കെ തന്നെ കാണാറില്ലേ? ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന ഗോൾ ഉണ്ടായാലും പാണ് നമുക്കൊരു ആവേശം കൂടും അല്ലേ. അപ്പോ ഇന്നത്തെ മത്സരത്തിലും ഫ്രാൻസും സ്പെയിനും യൂറോപ്യൻ ശക്തികളാണ്. അത് മാത്രമല്ല, അവർക്ക് തന്ത്രങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അപ്പുറയിപ്പുറ അറിയാം അല്ലേ. അപ്പോ ഫ്രാൻസിന്റെ അറ്റാക്കിംഗ് ശൈലിയും അതുപോലെ തന്നെ നമ്മളെ ടിക്കറ്റാക്കിയൊക്കെ തന്നെ മാറ്റി അവർ സ്പെയിന്. എങ്കിൽ പോലും എന്താണ്, സ്പെയിനും അടുത്ത് നടന്ന മത്സരങ്ങളിലൊക്കെ തന്നെ സ്പെയിനാണ് കുറച്ച് മുൻതൂക്കം. പക്ഷെ ഫ്രാൻസ് ഈ ലോകകപ്പിൽ വളരെ മികച്ച ഒരു അറ്റാക്കിംഗ് എന്താണ് ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ടീമാണ് അല്ലേ.
1: ഓക്കെ ഓക്കെ,
2: ആ നല്ല പ്രകടനമാണ്. ഡംബലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എംബാപ്പി ആയിക്കോട്ടെ അല്ലേ. ഓക്കെ, ആര് ജയിക്കുമെന്ന് നമുക്ക് ആവേശപൂർവ്വം കാത്തിരിക്കാം. ഏതായാലും ഉത്തരം തെറ്റിപ്പോയി.
0: ഏതായാലും ഹരിദാസൻ ചേട്ടൻ നാട്ടിലൊക്കെ വാദ വെച്ചിട്ടുണ്ടാവും അല്ലേ, ഇന്നയാള് ജയിക്കും.
1: ആ വാശിയുണ്ട്, വാശിയുണ്ട്.
2: ബ്രസീൽ ലോകത്തിലെ മികച്ച ടീം തന്നെ. ഇനിയിപ്പം പുതിയ പുതിയ കളിക്കാരൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കോപ്പ അമേരിക്ക ഒക്കെ തന്നെ നേടാൻ സാധ്യതയുള്ള ടീമാണ്. മാത്രമല്ല, നമ്മളാ പരിശീലന കുറച്ച് സമയം മാത്രമേ കിട്ടിയുള്ളൂ അല്ലേ. അപ്പം 900 അതെ അതെ അതെ അതെ, ഒന്ന് രണ്ട് കളിക്കാർ മാത്രമേ, അതും എന്താണ് മധ്യനിര കുറച്ച് എന്താണ് വീക്കാണ്, അതാണ് കുറച്ച് ഏജുള്ള ആളുകളാണ്. എന്തായാലും അറ്റാക്കിംഗ് വരുന്നതൊക്കെ തന്നെ അറ്റാക്കിംഗ് ഫുട്ബോളേഴ്സ് ആണ് അവിടെ. ഇനി മധ്യനിരയും കൂടി കുറച്ച് ശക്തമാക്കിയാല് അതാണ് അവർ, അതുകൊണ്ടാണ് കുറെ ആള് ഇഷ്ടപ്പെട്ടത്, സാംബ ശൈലി അല്ലെ, സാംബ നൃത്തത്തിന്റെ ശൈലി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് യൂറോപ്യൻ പരിശീലകർക്ക് ഒത്തരം വന്നപ്പോൾ അതിന്റെ ശൈലി മാറി. എന്തായാലും നമുക്ക് 930 ബ്രസീലിന്റെ ഒരു കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോ ഓക്കെ ഓക്കെ,
0: കാരണം അവർ ഈ പരാജയത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവല്ലോ, തിരുത്തി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്.
1: അതിപ്പോ പഠിക്കുന്നില്ല ശരിക്കും അവരെ കളിക്കാരെ, ഒരു എന്താ പറയണ്ടേ, കളിക്കാർക്ക് ഇപ്പൊ നല്ല നല്ല കളിക്കാരെ, പഴയ കളിക്കാരൊന്നും ഇല്ല, കൊറേ പുതിയതാന്നില്ല.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു,
2: വിളിച്ച നന്ദി, വീണ്ടും വിളിക്കുക. ഓക്കെ, അപ്പോ ചോദ്യം ആവർത്തിക്കാം. ഹരിദാസ് ചേട്ടൻ
0: ആവേശത്തോടെ പറഞ്ഞു,
2: അത് തന്നെ പെനാൽറ്റി അടിച്ചു പുറത്താക്കി. ഓക്കെ, ചോദ്യം ആവർത്തിക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച കളിക്കാരന് നൽകുന്ന ട്രോഫിയുടെ പേര്, ഏത് പുരസ്കാരമാണ് ലോകകപ്പ് ഫുട്ബോളിൽ മികച്ച കളിക്കാരന് ഓരോ എഡിഷനിൽ കൊടുക്കുന്നത്?
0: വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. സ്വാഗതം.
3: ഹലോ.
0: ആ സ്വാഗതം, ഇതാരാണ്?
3: നെയിം ഷെരീഫ്.
0: നെയിം ഷെരീഫ്, ഓക്കെ. നെയിം ഷെരീഫ് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു.
2: ഉത്തരം പറഞ്ഞോളൂ.
3: ഗോൾഡൻ ബോൾ.
2: ഗോൾഡൻ ബോൾ, ഉത്തരം ശരിയാണ്. ഹരിദാസൻ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിപ്പോയതാണ്, അദ്ദേഹം സ്പോർട്സിന്റെ ആളാണ്. ഓക്കെ, ഗോൾഡൻ ബോൾ പുരസ്കാരമാണ്, ഉത്തരം ശരിയാണ്.
3: ഓക്കെ,
2: അപ്പോ ഹരിദാസൻ ചേട്ടൻ ഗോൾഡൻ ബൂട്ടാ പറഞ്ഞത്, അപ്പോ നെയിം പറഞ്ഞാട്ടെ, ഗോൾഡൻ ബൂട്ടാർക്കാണ് കൊടുക്കുക? ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന കളിക്കാരനായിരിക്കണമെന്നില്ല, ഏറ്റവും നല്ല മികച്ച കളിക്കാരൻ അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന ആളാണ് ഗോൾഡൻ ബൂട്ട്. പിന്നെ നമ്മുടെ ഏറ്റവും മികച്ച ഗോളിക്ക് കൊടുക്കുന്നത്
3: ഗോൾഡൻ ഗ്ലൗ.
2: അതുപോലെ എമേർജിംഗ് പ്ലെയർ അല്ലേ, ചെറുപ്പത്തിൽ ഏറ്റവും എന്താണ് ഗോൾഡൻ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പം ഗോൾഡൻ ബോൾ പുരസ്കാരമാണ് ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരൻ നൽകുന്ന ട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, കുറച്ചൊരു ആവേശത്തോടെയാണ് മത്സരിക്കുന്നത്.
0: ഒന്ന് പ്രിപ്പയർഡ് ആണെന്ന് തോന്നുന്നുല്ലേ,
2: ഇന്നത്തെ പ്രത്യേകത എല്ലാരും പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മള് സാധാരണ ചോദിക്കുന്നത് എവിടുന്നാണ് ഏത് കാറ്റഗറി എന്നാണെന്ന് മനസ്സിലായില്ല, പറയാൻ പറ്റില്ല. ഇതിപ്പം ഈ ഒരു
0: സ്പെഷ്യൽ എപ്പിസോഡ് ആണ് എന്ന് അറിയാം, അപ്പൊ അതിനനുസരിച്ച് എല്ലാരും തയ്യാറെടുത്തിട്ടുണ്ടാവും അല്ലേ.
2: ഓക്കെ,
3: എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു
0: അങ്ങനെ ഒരു സബ്ജക്റ്റും ആയിട്ട് തന്നെയാണ് ഇന്നത്തെ ആകാശവാണി ടെലികാസ് എത്തിയിരിക്കുന്നത് അല്ലേ.
2: നെയിം രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ, പെട്ടെന്ന് പറയണേ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സമയം, നമ്മളെ ബസർമാൻ ഇന്ന് വിസിൽമാൻ ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ടൈം മുൻകൂട്ടിയിട്ട് ഈ ഒരു സബ്ജക്റ്റ് തന്നത് കൊണ്ട് തന്നെ ടൈം വളരെ കുറവാണ്. ചോദിക്കുന്നുണ്ടോ, അടുത്ത ചോദ്യം ഇതാണ്, ഒരു ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ആദ്യമായി ചോദിക്കുന്ന ചോദ്യം, ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ആദ്യമായി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടത് ഏത് വർഷത്തിലാണ്? ഫൈനൽ മത്സരമാണ്.
3: 1994.
2: ശരി ഉത്തരമാണ്, ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻ, രണ്ടാമത്തെ കടമ്പയും വളരെ മാന്യമായിട്ട് വളരെ ആവേശത്തോടെ പറഞ്ഞു കഴിഞ്ഞു. വെൽ പ്രിപ്പയർഡ് ആണല്ലേ.
0: നയീം ഷെരീഫ് നല്ല തയ്യാറെടുത്തിട്ട് തന്നെയാണെന്ന് വന്നിരിക്കുന്നത് അല്ലേ.
3: വലിയ തയ്യാറെടുപ്പൊന്നുമില്ല,
0: അതിന്റെ ആവശ്യമില്ല അല്ലേ.
2: 1994 ബ്രസീലും ഇറ്റലിയും തമ്മിലുള്ള ഫൈനൽ മത്സരം അല്ലേ. അതില് ബ്രസീലാണ് ജയിച്ചത്, നമ്മുടെ ഹരിദാസൻ ചേട്ടന്റെ ടീം 3-2 ബ്രസീൽ ജയിച്ചു അല്ലേ. നെയിം ഏത് ടീമിന്റെ ഫാനാണ്?
3: ആക്ച്വലി എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒരു ടീമൊന്നും ഇല്ല. ഈ വർഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് നേടണം എന്നുണ്ടായിരുന്നു,
2: പലർക്കും ഉണ്ടായിരുന്നു. കാര്യം അവസാനത്തെ ലോകകപ്പാണ്,
3: വേൾഡ് കപ്പ് നേടേണ്ട കളിയൊന്നും അവരൊന്നും
2: ഉണ്ടായില്ല.
0: ആരാധകരെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തി.
3: അതെ അതെ,
2: റൊണാൾഡോ പഴയ ഫോമിന്റെ നീളലായിരുന്നു അല്ലേ. അതുണ്ടായിരുന്നു അവർക്ക് റൊണാൾഡോക്ക് ഗോള്, അതെ നഷ്ടമായത്. ഓക്കെ, ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു എല്ലാ സ്വപ്നവും എല്ലാ ആഗ്രഹവും ഫലിക്കില്ലല്ലോ അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം, ആദ്യത്തെ ഗോൾ നേടാനുള്ള അവസരം, ഈ മത്സരത്തിലെ ആദ്യത്തെ ഗോള് ആരാണ്, നെയ്മാണോ നേടുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു ചോദിക്കട്ടെ, ഒരു കളിക്കാരൻ്റെ യഥാർത്ഥ പേര് മാനുവൽ ഫ്രാൻസിസ്കോ ഡോസ സാന്റോസ് എന്നാണ്. മാനുവൽ ഫ്രാൻസിസ്കോ ഡോസ സാന്റോസ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഒരു കാലിന് നീളം കുറവാണ്. ലോക പ്രശസ്തനായിട്ടുള്ള ഫുട്ബോളറാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നാണ് പറയുന്നത്.
3: മാനുവൽ ഫ്രാൻസിസ്കോ ഡോസ് സാന്റോസ്, നല്ല പേര്, നല്ല പരിചയമുണ്ട്,
2: പരിചയമുണ്ട്. പെട്ടെന്ന് പറയണം. അയ്യോ, ശേഷമാണ് പറഞ്ഞത്. നമുക്കേ അതില് മുന്നേ വിസില് ഇവിടെ ഫോള് വിളിച്ചു,
0: കേട്ടില്ലേ. ഒരുമിച്ചല്ല, അതിന് ശേഷമാണ് പറഞ്ഞത് അല്ലേ, അതിന് ശേഷമാണ് പറഞ്ഞത്.
2: പക്ഷേ ശേഷമാണ് നമ്മൾ അടിച്ചത്, ശേഷമാണ് നമ്മൾ ഇവിടെ കേട്ടത്.
0: അങ്ങനെയാണ് ഞങ്ങൾ കേട്ടത്. നമ്മൾ ആകാശവാണി ടെലികാസ് ടീം പറയുന്നുണ്ട്, നമ്മളെക്കാളും ഇവിടെ വേറൊരു ടീമുണ്ട്, മികച്ച മറ്റൊരു ടീം, ഇതൊക്കെ കേട്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചു,
2: നമുക്കും അതിലൊരു സങ്കടമുണ്ട്. യഥാർത്ഥ ഉത്തരമാണ്, ശരി ഉത്തരമാണ് പറഞ്ഞത്. മാനുവൽ ഫ്രാൻസിസ്കോ ഡോസ സാന്റോസ് അല്ലേ, ബ്രസീലിയൻ ഇതിഹാസമാണ്, ഗരിഞ്ച എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. പെലയോടൊപ്പം തന്നെ എന്താണ് ഫുട്ബോളിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആളാണ്. പക്ഷേ നമുക്കൊരു ആ ഒരു നിയമാവലിൻ്റെ ഒരു പ്രശ്നമുണ്ട്.
0: നയീം ഷെരീഫ് അതിന് തൊട്ടടുത്ത ഇത് വിസിൽ കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത്. അങ്ങനെയാണ്,
2: വിശല് നേരത്തെയായിരുന്നു അത് അത് പിന്നെ ഒരു എന്താ കാര്യം വെച്ചാല് മുൻകൂട്ടിയിട്ട് സംഭവം നമ്മൾ മുൻകൂട്ടി അനൗൺസ് ചെയ്തല്ലോ ഒരു ഒരു വിഷയം ആ സ്പെഷ്യൽ വിഷയമായതുകൊണ്ട്
0: അപ്പോൾ നന്നായി തയ്യാറെടുത്തിട്ടുണ്ടാവും നമ്മൾ ഓരോ ശ്രോതാക്കളും മത്സരാർത്ഥികളും. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം നമുക്ക് കുറച്ചുകൂടി കുറക്കാം എന്നതായിരുന്നു ഞങ്ങളുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞൊരു അഭിപ്രായം.
2: നമുക്കും വിഷമമുണ്ട്,
0: അത്രയും
2: ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു, പക്ഷേ ശരി ഉത്തരമാണ് പറഞ്ഞത്. നമുക്ക് ഏതായാലും ഈ ഒരു കാര്യം നമ്മളെ ഒരു ചർച്ചക്ക് വിധേയമാക്കിയിട്ട് നമ്മളെ ഒരു ടീമിനോട് കൂടി ചർച്ച ചെയ്തിട്ട് അറിയിക്കാം. ഓക്കെ
3: ഓക്കെ
2: ഓക്കെ, വിളിച്ചത് നന്ദി, വീണ്ടും വിളിക്കുക.

നമുക്ക് ഒരു പ്രവേശന ചോദ്യം വേണം. പ്രവേശന ചോദ്യം ഇതാണ്. എല്ലാവരും ഇങ്ങനെ ആകാശപൂർവം കാത്തുനിൽക്കുകയാണ്. അതിൽ ലോകകപ്പ് ഫുട്ബോളിൽ, ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രാജ്യമേതാണ് എന്നാണ് ചോദ്യം. ചോദ്യം ആവർത്തിക്കാം. ലോകകപ്പ് ഫുട്ബോൾ, ഇതുവരെയുള്ള ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ രാജ്യം, ഒരഡീഷനല്ല മൊത്തം ഗോളെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രാജ്യമേതാണ് എന്നാണ് ചോദ്യം.

0: ആകാശവാണി ടെലിക്യൂസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാരാണ്? സനീഷ് മാഷാണ്. അപ്പോ ഉത്തരം പറഞ്ഞോളൂ, പെട്ടെന്ന് തന്നെ പറയാം.
1: ബ്രസീൽ.
2: ബ്രസീലാണ് അല്ലേ? ബ്രസീലാണ് ലോകകപ്പിൽ ഏറ്റവും ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ബ്രസീലാണ്. സനീഷ് മാഷ് പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോ രണ്ടാമത്തെ ചോദ്യം
0: ചോദിക്കട്ടെ.
2: അടുത്ത ചോദ്യം, ആദ്യത്തെ ഗോൾ സ്കോർ സനീഷ് മാഷ് ആയിരിക്കട്ടെ.
0: ഞങ്ങൾ ആശംസിക്കുന്നു, ആശിക്കുന്നു.
2: അതെ അതെ,
0: കടുത്തൊരു ആരാധകനാണ് അല്ലേ, അറിയാം. തീർച്ചയായിട്ടും.
2: ചോദ്യം ഇതാണ്, ലോകകപ്പില് ഹെയ്റ്റിക്ക് വേണ്ടി കളിച്ച, ഈ ലോകകപ്പിൽ കളിച്ച ഒരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സ്ട്രൈക്കറാണ്, അദ്ദേഹത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. പെട്ടെന്ന് പറയണം.
1: അറിയില്ല.
2: ഓക്കെ,
0: അധികം എന്താ പറയുക, സമയം കളയണ്ട അല്ലേ. പെട്ടെന്ന് തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കാമല്ലോ.
1: പത്രത്തിലൊക്കെ
2: ഉണ്ടായിരുന്നു അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വീണ്ടും വിളിക്കുക.
0: ഓക്കെ,
2: നന്ദി.
0: ഈ ആവേശം എന്നും സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.
2: ഓക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സ്ട്രൈക്കർ, അദ്ദേഹം ഈ ലോകകപ്പിൽ ഹെയ്ത്തിക്ക് വേണ്ടിയിട്ട് മത്സരിച്ചു. ഹെയ്ത്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഗോൾ സ്കോററായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം.
0: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0497 2 9 5 6 0 0 7.

0: ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്വാഗതം.
1: ഹലോ, ആരാണ്? ശിവദാസൻ
0: കതിരൂര് അല്ലേ? ചോദ്യം കേൾക്കാതെയാണോ ചേട്ടാ വിളിക്കുന്നത്? ചോദ്യം കേട്ടതിന് ശേഷം വിളിക്കുക എന്നതല്ലേ നമ്മൾ നിബന്ധനയിലുള്ളത്? ഓക്കെ ചേട്ടാ, ചോദ്യം കേട്ടതിന് ശേഷം വിളിക്കൂ. ഓക്കെ, താങ്ക് യു.
1: ലോകകപ്പിന്റെ ആവേശത്തിൽ എങ്ങനെയെങ്കിലും പങ്കെടുക്കാവുന്ന രീതിയിലാണ്.
0: ചേട്ടന് കേൾക്കാനുള്ള ക്ഷമയുണ്ടായില്ല.
1: അപ്പോൾ ഈ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സ്ട്രൈക്കർ, അദ്ദേഹം ഈ ലോകകപ്പിൽ ഹെയ്ത്തിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഹെയ്ത്തിയുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം.
0: സ്വാഗതം.
2: ആ നമസ്കാരം, പവിത്രൻ.
0: പവിത്രൻ ചേട്ടനാണ്, ഉണ്ടമുട്ടെന്നാണ്. ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ.
1: ഓക്കെ, ഉത്തരം ശരിയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു പിന്നീട് അല്ലേ അദ്ദേഹം? ആ 2016-17 പ്രധാനപ്പെട്ട ഒരു സ്ട്രൈക്കറായിരുന്നു. ഇപ്പോൾ ഹെയ്ത്തിക്ക് വേണ്ടിയിട്ട്, ഹെയ്ത്തിയുടെ പ്രാഥമിക ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് അല്ലേ? ഹലോ. ഞാൻ ചോദിച്ചു, അത് അത് കേട്ട ഉടനെ തന്നെ ചേട്ടൻ പോയി.
0: എനിക്ക് തോന്നുന്നു ചേട്ടനും ആകാശവാണി ടെലിക്യൂസിന്റെ സമയങ്ങളിൽ യാത്രയാണ് അല്ലേ എല്ലാ ദിവസവും?
2: പിന്നെ മറന്നു പോവാ, ചൊവ്വാഴ്ച ആയപ്പോഴേ വഴിയിൽ വെച്ചിട്ട് ഓർമ്മ വരുന്നു. അതാണ് എന്റെ വലിയ
0: ഓ.
2: വേൾഡ് കപ്പിന്റെ ആണെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നത്തെ കിസ് മത്സരം വേൾഡ് കപ്പിന്റെ ആണെന്ന് അറിയില്ലായിരുന്നു.
0: ഓ, ഞങ്ങൾ വിചാരിച്ചു അറിഞ്ഞിട്ട് ഒന്ന് തയ്യാറെടുത്തു.

0: ഒക്കെയാണ് വിളിക്കുന്നതെന്ന്.
1: ചോദിക്കട്ടെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ലോകകപ്പ് 2026 ലോകകപ്പിലെ നമ്മുടെ പന്തിന്റെ പേര് ട്രയോണ്ട അല്ലേ? ട്രയോണ്ട, മൂന്ന് തിരകൾ എന്നാണ് സ്പാനിഷ് വേർഡിന്റെ അർത്ഥം. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ പന്തിന് ഓരോ പേര് കൊടുക്കാറുണ്ട്, പന്തിന് പ്രത്യേകതകൾ ഉണ്ടാകാറുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ജുബിലാനി എന്ന പന്ത് ഏത് വേൾഡ് കപ്പിലാണ് ഉപയോഗിച്ചത്? ജുബിലാനി എന്ന പന്ത് ഏത് ലോകകപ്പിലാണ് ഉപയോഗിച്ചത്? ലോകകപ്പ് മത്സരത്തിലാണ്, ഏത് എഡിഷനിലാണ് ഉപയോഗിച്ചത് എന്നാണ് ചോദ്യം. നമ്മളിപ്പോൾ കേട്ടില്ലേ ഉത്തരം പറഞ്ഞു? ആ അത് തന്നെ, പെട്ടെന്ന് പറയണം.
2: 2010
1: ചേട്ടാ മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട്, മുൻകൂട്ടി ഈ ഒരു അനൗൺസ് ചെയ്തുകൊണ്ട് ഈ ബസർമൻ വിസിൽ വിസിൽമാൻ ഇങ്ങനെ ഒരു
0: വിസിൽമാൻ അടങ്ങിയിരിക്കുന്നില്ല. അത് തന്നെ
2: എനിക്ക് ഇതിനെപ്പറ്റി ഇന്ന് അറിയില്ല, സമയത്തിന്റെ കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ്, ഞാൻ അറിയില്ലായിരുന്നു.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു. കാരണം നമ്മൾ മുൻകൂട്ടി അനൗൺസ് ചെയ്ത ഒരു സബ്ജക്ട് കൂടി, ഒരു വിഷയം കൂടിയാണ് ഇന്നത്തെ. ഓക്കെ, കുഴപ്പമില്ല ചേട്ടാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.
1: അപ്പോൾ ചേട്ടനും പിന്നെ ഉത്തരം പറഞ്ഞു തോന്നും, പക്ഷേ ശരി ഉത്തരമാണെന്ന് ചേട്ടന് അറിയില്ല. അപ്പോൾ ആ ചോദ്യം നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, ഓരോ വേൾഡ് കപ്പിലും ഉപയോഗിക്കുന്ന പന്തുകൾക്ക് പ്രത്യേകം പ്രത്യേകം പേരുകൾ കൊടുക്കാറുണ്ട്. നമ്മുടെ 2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ പന്തിൻ്റെ പേര് ട്രയോണ്ട എന്നതുപോലെ, ഒരു എഡിഷനിൽ ഉപയോഗിച്ച പന്തിൻ്റെ പേരാണ് ജുബിലാനി. ആ ജുബിലാനി ഏത് വർഷത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലാണ് ഉപയോഗിച്ചത് എന്നാണ് ചോദ്യം.
0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്വാഗതം.
3: ഹലോ
0: ഹലോ, ഇതാരാണ്?
3: അഷ്കർ കയാം.
0: അഷ്കർ, അഷ്കർ എവിടെയായിരുന്നു? സ്ഥലം ഉണ്ടോ?
3: കണ്ണാടിപ്പറമ്പ്.
0: ആ, കണ്ണാടിപ്പറമ്പ്. ഓക്കെ അഷ്കർ, ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ.
3: ഖത്തർ.
1: ഹലോ, ഉത്തരം വ്യക്തമല്ല. ഖത്തറിൽ ഉപയോഗിച്ച പന്തിന്റെ പേര് അല്ല. ഉത്തരം തെറ്റിപ്പോയി. ഖത്തർ ലോകകപ്പിൽ അല്ല, 2022 ഖത്തർ ലോകകപ്പിൽ ഉപയോഗിച്ച പന്തിന്റെ പേര് ജുബിലാനി അല്ല. ഉത്തരം തെറ്റി. അപ്പോ നമുക്ക് അടുത്തയാൾക്ക് കൈമാറല്ലേ? വീണ്ടും വിളിക്കുക. അപ്പോ പ്രവേശന ചോദ്യമായിട്ട് ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. ചോദ്യം ആവർത്തിക്കാം. ഓരോ ലോകകപ്പ് എഡിഷനിലും ഓരോ പുതിയ പുതിയ പേരുകളിട്ട പന്ത് ഉപയോഗിക്കാറുണ്ട്. പന്തിന് പുതിയ പുതിയ പേരുകളാണ് ഫിഫ എന്താണ് തീരുമാനിക്കാറുള്ളത്. ജുബിലാനി എന്ന് പറയുന്ന പന്ത് ഉപയോഗിച്ചത് ലോകകപ്പിൻ്റെ ഏത് എഡിഷൻ, ഏത് വർഷത്തെ ലോകകപ്പിലാണ് എന്നാണ് ചോദ്യം.

0: സ്വാഗതം, ആരാണ്?
1: തോമസ് ആണ്, കൂത്തുപറമ്പ്.
0: ഓക്കെ ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
1: 2010
2: 2010 ഓക്കെ, വെരി ഗുഡ്. ജുബലാനി 2000, ഓരോ വർഷവും ഓരോ രീതിയിലാണ് അല്ലേ പേരിടുക? 2014 ബ്രസീൽ നടന്നതിന്റെ ബ്രസൂക്ക എന്നാണ്. അതെ, 2018 ടെൽസ്റ്റർ, 2022 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജുബലാനി അല്ല, അൽ റിഹ അല്ലേ, അൽ റിഹ്ല. അങ്ങനെ ഓരോ വർഷം 1930 ടിയാൻഡോ, അങ്ങനെ ഓരോ വർഷവും ഈ പന്തുകൾക്ക് ഓരോ പേര് സമർപ്പിക്കാറുണ്ട്. അപ്പൊ 2010 ജുബലാനി. ചേട്ടൻ കളിയൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടോ?
1: ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നോക്കും, എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ച ഞാനിങ്ങനെ ടെലിക്ക് ശ്രദ്ധിക്കാറുണ്ട്.
2: അല്ല ചേട്ടൻ ഫുട്ബോൾ മത്സരം കാണാറുണ്ടോ? അതിപ്പോ നമുക്ക് രാത്രി ആയതുകൊണ്ട് പുലർച്ചെ ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ.
0: ഉറങ്ങാതിരുന്ന് കാണാറുണ്ടോ?
1: ചിലതോ, എല്ലാ ദിവസവും ഒന്നുമില്ല.
0: ഏത് ടീമിനൊപ്പാണ്?
1: ബ്രസീലിന്റെ ഒപ്പമാണ്.
0: ആണ്,
2: പറഞ്ഞ ആളുകൾക്ക്
0: ബ്രസീലുകാരാണ്.
2: നിർഭാഗ്യവശാൽ ഔട്ടായി അല്ലേ. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വിജയകരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത രണ്ട് എഡിഷൻ, അടുത്ത രണ്ട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങള് ഉത്തരം പറഞ്ഞാല് ചേട്ടൻ ഈ എപ്പിസോഡിൽ ആദ്യത്തെ വിൻറായി, സ്പെഷ്യൽ എപ്പിസോഡിൽ ആദ്യത്തെ വിൻറായി. ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് ലഭിച്ച ഫുട്ബോൾ താരമാരാണ് എന്നാണ് ചോദ്യം. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് ലഭിച്ച താരമാരാണ്. പെട്ടെന്ന് പറയണം ചേട്ടാ. നെയ്മർ തെറ്റിപ്പോയി, ബ്രസീലിന്റെ ആരാധകനായതുകൊണ്ട് നെയ്മറാണ് വായിൽ വന്നത് അല്ലേ.
0: വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അല്ലേ.
2: നെയ്മർ വളരെ ചുരുക്കം മത്സരങ്ങൾ, അധികം പരിക്കാണ് അദ്ദേഹത്തിന് ഉണ്ടായി അല്ലേ. ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ പ്രധാനപ്പെട്ട താരമാണ്. അപ്പൊ നെയ്മർ ഉത്തരം തെറ്റിപ്പോയി ചേട്ടാ. നെയ്മർ അല്ല, നമ്മൾ എന്തായാലും തോറ്റാലും നമ്മൾ ബ്രസീലിനെ വിടില്ല അല്ലേ. ആയിക്കോട്ടെ, ഓക്കെ, ഉത്തരം തെറ്റിപ്പോയി.
0: ഓക്കെ ചേട്ടാ, എന്നും ഈ ആവേശം ഉണ്ടാവട്ടെ.
2: അപ്പോ ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുത്തത്, ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് എന്നാണ് ചോദ്യം.

0: സ്വാഗതം
1: ഹലോ
0: സ്വാഗതം ഇതാരാണ് ആരാണ് പത്മ തൃക്കരിപ്പൂർ എന്നാണോ പറഞ്ഞേ ഓക്കെ ഓക്കെ ചേച്ചി ഉത്തരം പറഞ്ഞോളൂ
1: പെലെ അല്ല ഉത്തരം തെറ്റിപ്പോയി ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് പരിഗണിച്ചത് പെലെയല്ല ഉത്തരം തെറ്റിപ്പോയി ചേച്ചി വീണ്ടും വിളിക്കുക ഓക്കെ ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് ലോകകപ്പ് മത്സരങ്ങളിൽ തിരഞ്ഞെടുത്തത് ആരെയാണ് എന്നാണ് ചോദ്യം

0: ആകാശവാണി ടെലി ക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരാണ്?
1: തമ്പാമാഷാണ്.
0: തമ്പാമാഷെ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
1: എന്റെ ഉത്തരം പിന്നെ നമ്മളെ ലയണൽ മെസ്സിയാണ്.
2: ഉത്തരം, സാറിന്റെ ഉത്തരം ശരി ഉത്തരമാണ്. ലയണൽ മെസ്സിക്കാണ് ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ലഭിച്ചത് എന്ന് ഓർമ്മിക്കാം.
0: തമ്പാമാഷ നല്ലൊരു തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് വന്നത് എന്ന് തോന്നുന്നു.
1: ഇല്ല, തയ്യാറെടുപ്പൊന്നുമില്ല. നമ്മുടെ ക്വിസ് അസോസിയേഷന്റെ പ്രാവശ്യത്തെ വിഷയം ഇതാണ് സർ.
2: ഓ, അത് ശരി. അത്
1: 26-ലത്തെ ഫുട്ബോൾ വിശേഷങ്ങളാണ്.
2: 26-ല് മാത്രം അല്ലേ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത്? ഇതുവരെയുള്ള ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആ രീതിയിലാണ്. ഓക്കെ, അപ്പോ സാറിന്റെ എപ്പോഴാണ് അത് മത്സരം? സാറേ,
1: അത് 26-ാം തീയതി.
2: അവിടെ വെച്ചിട്ടാണ് സാറേ?
1: അത് തുരുത്തി ഇവിടെ കാരങ്കോട്.
2: ഓക്കെ. ആ,
1: കൈരളി വാൻസാലേണ്ടിരുന്നാലും.
2: ഓക്കെ. ആ, അപ്പോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ സാറേ?
1: ആ, ചോദിച്ചു.
2: ഒരു ലോകകപ്പ് മത്സരം, ആ മത്സരത്തില് ഏറ്റവും കൂടുതൽ ചുവപ്പ് കാർഡുകളും മഞ്ഞ കാർഡുകളൊക്കെ തന്നെ ലഭിച്ച കളികൾ കളിക്കാർക്ക് ലഭിച്ച ഒരു മത്സരമായിരുന്നു. അതിനെ ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്നാണ് അറിയപ്പെടുന്നത്. 2006-ലാണ് ആ ഒരു മത്സരം. ചോദ്യം ഇതാണ്, ആരൊക്കെ തമ്മിലുള്ള മത്സരമായിരുന്നു ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്നറിയപ്പെടുന്നത്?
1: എന്നാൽ ഞാൻ പറയാം.
2: ആ, പറഞ്ഞോളൂ.
1: ഇറ്റലിയും ജർമ്മനിയാണ്.

0: ഒരു സംശയം സർ.
1: ഉത്തരം തെറ്റിപ്പോയി മാഷേ, ഉത്തരം തെറ്റിപ്പോയി. ബാറ്റിൽ ഓഫ് ന്യൂറൻബർഗ് എന്നറിയപ്പെടുന്ന 2006 ലോകകപ്പിൽ നടന്ന മത്സരം, അത് ഇറ്റലി അല്ല, ഇറ്റലി ജർമ്മനിയും തമ്മിലല്ല. അതിൽ നാല് വളരെ ഈ ക്വിസ് കോമ്പറ്റീഷനൊക്കെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സാർ. അത് 4 ചുവപ്പ് കാർഡും 16 മഞ്ഞ കാർഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഉത്തരം തെറ്റിപ്പോയി സാറേ, വീണ്ടും വിളിക്കുക. വിളിച്ചത് നന്ദി. അപ്പോൾ ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ബാറ്റിൽ ഓഫ് ന്യൂറൻബർഗ് എന്നറിയപ്പെടുന്ന ഒരു മത്സരം 2006 നടന്ന മത്സരമാണ്, അത് ആരൊക്കെ തമ്മിലായിരുന്നു ആ മത്സരം എന്നാണ് ചോദ്യം.

0: ആകാശവാണി ടെലിക്യൂസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ, ആരാണ് ഇത്? ആരാണ്?
2: എന്റെ പേര് വിജിത്ത്.
1: വിജിത്ത്, വിജിത്ത് ആണ് അല്ലേ? വിജിത്ത് എവിടെ നിന്നാണ് വിജിത്തെ?
2: ഞാൻ നീലേശ്വരം.
1: നീലേശ്വരം അല്ലേ? ഓക്കെ. എന്നാൽ വിജിത്ത് ഉത്തരം പറഞ്ഞോളൂ. ആദ്യം ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ കടക്കാം.
2: ഓക്കെ. ഉത്തരം നെതർലാൻഡും പോർച്ചുഗലും.
1: അതെ, നെതർലാൻഡും പോർച്ചുഗലും നടന്ന ആ ഒരു വാശിയേറിയ മത്സരം. മാത്രമല്ല അപകടകരമായിട്ടുള്ള ഫൗളൊക്കെ അത്ര ചെയ്തു അല്ലേ? ട്രാക്ലിംഗ് ഒക്കെ നടന്നു. അപ്പോൾ റഫറിക്ക് ഈ മത്സരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 4 ചുവപ്പ് കാർഡുകളും 16 മഞ്ഞ കാർഡുകളൊക്കെ തന്നെ എടുക്കേണ്ടി വന്നു. അത് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിട്ടുള്ള സംഭവമാണ്. അതിന് ബാറ്റ് ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അതിന് കൂടുതൽ തവണ കൊടുത്തത് ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ തന്നെ ഉണ്ടാവാം. പക്ഷേ ഇവിടെ പറയുന്നത് നമ്മുടെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും എന്താണ് പ്രധാനപ്പെട്ട ഈ ഒരു മത്സരം, ബാറ്റിൽ ഓഫ് ഡ്യൂറൻബർഗ്. അതെ അതെ, അതാണ് ആ റഫറി വീഴുന്നതിനൊക്കെ തന്നെ മഞ്ഞ കാർഡും അങ്ങനെയൊക്കെ തന്നെ കൊടുത്ത് അതൊരു കുപ്രസിദ്ധി ആർജിച്ച ഒരു മത്സരമായിരുന്നു ബാറ്റിൽ ഓഫ് ന്യൂറൻബർഗ് എന്ന് പറയുക. ആ വിജിത്ത് ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്?
2: അർജന്റീന.
1: സെമിയിലെത്തി അല്ലേ? ആ അപ്പൊ നാളെയാണല്ലോ അല്ലേ അർജന്റീന മത്സരം?
0: പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും അല്ലേ?
1: മെസ്സിയുടെ കടുത്ത ആരാധകനാണ്. ആ മെസ്സി മാത്രല്ല, കഴിഞ്ഞ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സാധാരണ എല്ലാ മത്സരങ്ങളും മെസ്സിയെ കേന്ദ്രീകരിച്ചിട്ടാണ്. ആ ഗോളടിക്കാൻ പറ്റില്ല, കാരണം കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് കളിച്ചു അല്ലേ? ബാക്കി മെസ്സി എന്ന് പറയുന്ന ഒറ്റൊരു ആൾക്ക് ബോളെത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ആരും ഗോളടിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. അതാണ് പോസിറ്റീവ്. പക്ഷേ മെസ്സിയുടെ കാലിൽ പന്തെത്തി കഴിഞ്ഞാൽ ഇടംകാലുകൊണ്ടുള്ള ആ മനോഹരമായ ഷോട്ടുകളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ആ ലോക ഫുട്ബോളിലൊരു അത്ഭുതം തന്നെയാണ് ലയണൽ മെസ്സി എന്ന് പറയുക. അപ്പോൾ നമ്മളെ നെയ്മർ പടിയിറങ്ങി, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റ്യാനോ അല്ലേ CR7 പടിയിറങ്ങി, അടുത്തത് മെസ്സി. അതാണ് ഓക്കെ.
0: ഇന്നത്തെ കളി കാണില്ലേ?
2: ആ കളി കാണാനുണ്ട്.
0: ഇപ്പൊ വിജിത്തേട് ഷോപ്പിൽ നിന്നാണോ വിളിക്കുന്നത്?
2: അല്ല, ഞാന് ആമസോണിന്റെ വർക്ക് ചെയ്യുന്ന.
0: ആ അതെ, ആ ഒരു ഷോപ്പിലുണ്ടായിരുന്ന ഒരാൾ വിജീഷ് ആണോന്ന് അറിയില്ല, നീലേശ്വരം, ഞാൻ അയാളാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
1: അടുത്ത ചോദ്യം ഒരു ഗാനമാണ്. ആ ഗാനം കേട്ടിട്ട് നമുക്ക് ചോദ്യം പറയാം അല്ലേ?
2: ആ ഓക്കേ.

0: ഗാനം ഫെമിലിയർ അല്ലല്ലേ?
1: അതെ.
0: അപ്പോ ആ ഒരു ഗാനത്തെ തന്നെ ഇവിടെ നടന്ന ഫുട്ബോൾ മത്സരമാണെന്നൊക്കെ അറിയാം. ചോദ്യം ഇതാണ്, ഈ ഗാനം ആലപിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. വെരി ഗുഡ് ഷക്കീറ.
2: അതൊരു ചോദ്യമാണോ?
0: ഷക്കീറ അറിയുന്നതാണ് അല്ലേ? നൈജീരിയൻ താരം ബർണാബോയ് അല്ലേ? 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഡൈ ഡൈ, അത് ഷക്കീറയും ബർണാബോയാണ്. അപ്പോ ഈ ഒരു ഗാനം കേൾപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ ഫുട്ബോൾ ആരാധകരെ ആനന്ദത്തിൽ
2: ആറിയടിച്ച
0: പിന്നെ മാത്രല്ല, അതിൽ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന കാര്യമായി ദിസ് ടൈം ഫ്രോം ആഫ്രിക്ക എന്ന് പറയും.
2: എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതിനകത്ത് തന്നെ ഉണ്ട്.
0: അടുത്ത ചോദ്യം, സമ്മാൻ ആദ്യത്തെ ഗോൾ നേടേണ്ട ഒരു ചോദ്യമാണ്. ഏകദേശം പെനാൽറ്റി ബോക്സിന്റെ അടുത്തുനിന്ന് എന്താണ് പേര് പറഞ്ഞത്,
2: വിജീഷ്,
0: വിജിത്ത് ഇങ്ങനെ ഡ്രിബിൾ ചെയ്തിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗോളി മാത്രമാണ് മുന്നിലുള്ളത്, ഇപ്പം തന്നെ സ്കോർ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. വിജിത്തെ ചോദിക്കട്ടെ, 1930 ഉറുഗ്വേയിൽ ആദ്യമായിട്ട് ലോകകപ്പ് ഫുട്ബോൾ മത്സരം ആരംഭിച്ചത് അല്ലേ? ആദ്യമായിട്ട് എത്ര രാഷ്ട്രങ്ങളാണ് അതിൽ പങ്കെടുത്തത് എന്നാണ് ചോദ്യം. എത്രയാ? 13 രാഷ്ട്രങ്ങൾ. അടിപൊളി. അപ്പോ ആദ്യത്തെ നമ്മുടെ ഗോളി മാത്രമേ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗോളിയെ ഡ്രിബിൾ ചെയ്ത് ആ ഫസ്റ്റിലത്തെ ആ ഗോൾ നേടിയായിരിക്കാണ്. 13 അന്നേരം യോഗ്യതാ മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലേ? ആ 13 രാഷ്ട്രങ്ങളെ ക്ഷണിക്കപ്പെട്ട രാഷ്ട്രങ്ങളാണ് അല്ലേ? ഓക്കെ. 1930 ഉറുഗ്വേയിലാണ് ആരംഭിച്ചത്. അതിൽ 13 രാഷ്ട്രങ്ങളാണ് ആദ്യം. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? മത്സരം നടത്താറുണ്ടോ? അപ്പം തീർച്ചയായിട്ടും മത്സരം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ചോദ്യം.
1: കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ
0: ആണ്. എന്നാ പിന്നെ ഏത് ടഫ് ചോദ്യം വളരെ ലളിതമായിട്ട് പറയും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കൺഗ്രാജുലേഷൻ, ആദ്യത്തെ ഗോൾ നേടി ഈ ലോകകപ്പ് മത്സരത്തിൻ്റെ സ്പെഷ്യൽ എഡിഷനിൽ ആദ്യ വിന്നറായിട്ട് മാറുകയാണ്. സന്തോഷം, കൺഗ്രാജുലേഷൻ.
2: ഓക്കെ വിജിത്ത്, ആകാശവാണി ടെലിഗസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: ഓക്കെ,
0: അപ്പോൾ നമുക്കൊരു പ്രവേശന ചോദ്യം വേണം. പ്രവേശന ചോദ്യം ഇതാണ്, ലോകകപ്പിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ലോകകപ്പിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്?

0: ഫുട്ബോൾ ലോകകപ്പിൻ്റെ പിതാവ് ആരാണെന്നാണ് ചോദ്യം. പ്രവേശന ചോദ്യമായിട്ട് വിളിക്കാം.
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497 2 9 5 6 0 0.

0: ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്വാഗതം. ആരാണ്?
1: ബിജു.
0: എവിടെയാണ് സ്ഥലം?
1: വട്ടിപ്പുറം.
0: ഓക്കെ ബിജു, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ഇപ്പൊ കുറച്ചായി വിളിച്ചിട്ട്. അപ്പൊ ഈ സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടി തയ്യാറെടുത്തോ? ഓ അത് ശരി.
2: അത്രേ ഉള്ളൂ.

0: കിട്ടി, ഒരുപാട് ആള് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ബിജുവിന് വിളിച്ചപ്പം തന്നെ കിട്ടി അല്ലേ?
1: ഓക്കേ ബിജു,
0: പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. ലോകകപ്പിന്റെ പിതാവ് അല്ല, തെറ്റിപ്പോയി, ഉത്തരം തെറ്റാണ്. വീണ്ടും വിളിക്കുക, വിളിച്ചത് നന്ദി.
1: ശരി, ഓക്കെ.
0: അപ്പോൾ ലോകകപ്പിൻ്റെ, ഫുട്ബോൾ ലോകകപ്പിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. ഈ ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്.

0: ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: റാഹിലയാണ്.
0: റാഹില, പറഞ്ഞോളൂ. റാഹില,
1: ഉത്തരം
0: പറയാനാ? ഉത്തരം
2: ഉത്തരം പറഞ്ഞോ.
1: ജൂൾസ് റിമറ്റ്.
2: വെരി ഗുഡ്. ജൂൾസ് റിമറ്റ് അല്ലേ, നമ്മുടെ ഫിഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റും അദ്ദേഹമാണ്. വെരി ഗുഡ്, ഉത്തരം ശരി, ഉത്തരമാണ്. അപ്പോ ഫുട്ബോളൊക്കെ തന്നെ കാണാറുണ്ടോ? ലോകകപ്പ് ഫുട്ബോൾ കാണാറുണ്ടോ?
1: എന്നാ
0: റേഡിയോയുടെ അടുത്തൊന്ന് ഒന്ന് മാറി നിക്കാമോ റാഹില? അപ്പോ എന്താണ്, എല്ലാ മാച്ചും കാണാറുണ്ടോ? ഉറക്കമിളച്ചിരുന്ന് കാണാനുള്ള താല്പര്യം ഇല്ലാന്ന് അല്ലേ?
2: അത് ശരി. അപ്പം പിന്നെ പത്രങ്ങളിൽ പിറ്റേന്ന് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും അല്ലേ?
1: എനിക്കറിയില്ല, ഇത് ഫുട്ബോൾ
0: എത്തിച്ചോടാ. എങ്ങനെയാണ്, സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണോ ഉത്തരം?
1: അല്ല, ഇതറിയുന്നത് ഫാദർ ഓഫ്, അത് എല്ലാത്തിന്റെ ഫാദർ പേര് എഴുതി വെക്കാറുണ്ട്.
2: ഏതൊക്കെ എന്റെ ഫാദർ അറിയാം?
1: അങ്ങനെയല്ല, ഹിസ്റ്ററി
2: ഹിസ്റ്ററിന്റെ ഫാദർ ആരാണ്? ഹെറഡോട്ടസ്. ഹിസ്റ്ററിയുടെ ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറഡോട്ടസ് ആണ്. എന്നാൽ ഒരു ചെറിയൊരു മാറ്റം വന്നാൽ ഉത്തരം മാറിയല്ലേ. ഫാദർ ഓഫ് സയന്റിഫിക് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാല് ചരിത്ര രചനാശാസ്ത്രത്തിന്റെ ആരാണ്?
1: അത് അറിയില്ല, മറന്നുപോയി.
2: ആ, അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലേ. തൂസിഡൈഡ്സ് എന്ന് പറയുന്ന ആളല്ലേ. അതുപോലെ തന്നെ ആധുനിക ചരിത്രത്തിന്റെ പിതാവ് ലിയോ പോൾ വാൻ റാങ്കെ എന്ന് പറയുന്ന ജർമ്മൻ ചരിത്രകാരനാണ് അല്ലേ.
1: അപ്പോ
2: ഓരോന്നിനെയും പിതാവിനെ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ ഫുട്ബോളിന്റെ പിതാവിനെയും കൂടി പഠിച്ചു അല്ലേ.
0: ഇന്നത്തെ എപ്പിസോഡിനെ
2: ഉപയോഗപ്പെടുത്തു അല്ലേ. അതുപോലെ ക്രിക്കറ്റിന്റെ പിതാവ്, ക്രിക്കറ്റ് കാണലുണ്ടോ?
1: ക്രിക്കറ്റിന്റെ പിതാവിനെ അറിയില്ല.
2: ആ, അത് എഴുതി വെച്ചു, എഴുതി വെച്ചോളൂ. ഡബ്ല്യു ജി ഗ്രേസ് എന്ന് പറയുന്ന ആളാണ് ക്രിക്കറ്റിന്റെ പിതാവ്.
0: ഇപ്പം
2: തന്നെ ഒരുപാട് പിതാക്കന്മാരെ പഠിച്ചു. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ലോകകപ്പ് ചരിത്രത്തില് ഏറ്റവും പ്രായം കൂടിയ ഹാട്രിക് അടിക്കുന്ന താരം, ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ വ്യക്തി, ഏറ്റവും കൂടുതൽ ഹാട്രിക് അടിക്കുന്ന പ്രായം കൂടിയ വ്യക്തി, അതാണ് ചോദ്യം. ഹാട്രിക് നേടുന്ന പ്രായം കൂടിയ വ്യക്തി, ലോകകപ്പ് ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന പ്രായം കൂടിയ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം.
0: റാഹില, പെട്ടെന്ന് വേണോ?
2: പറഞ്ഞോളൂ.
1: പെലെ.
2: പെലെ, തെറ്റുപോയി. ഉത്തരം തെറ്റാണ്, പെലെയല്ല. ഉത്തരം തെറ്റാണ്. അപ്പോൾ പെലെ അറിയാമല്ലേ, പെലെയല്ല, ഉത്തരം തെറ്റാണ്. വീണ്ടും വിളിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്, ലോകകപ്പ് ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന പ്രായം കൂടിയ കളിക്കാരൻ ആരാണ് എന്നാണ് ചോദ്യം.

0: സ്വാഗതം.
1: ഹലോ,
0: ഹലോ, സ്വാഗതം. ഇതാരാണ്?
1: ചിറക്കൽ ഓണപ്പറമ്പ് അരവിന്ദ്.
0: അരവിന്ദ് അശൻ.
1: അതെ.
0: ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
1: മെസ്സി.
2: മെസ്സിയാണല്ലേ. ഇപ്പോൾ 2026 ഈ വർഷത്തെ ലോകകപ്പിൽ ജൂൺ 16 നടന്ന മത്സരമാണ് അല്ലേ, മെസ്സി ഹാട്രിക് നേടി. വെരി ഗുഡ്. അൾജീരിയ ആയിട്ടുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിലാണ് മെസ്സി 3-0 അർജന്റീന ജയിച്ചത്. ആ 3 ഗോൾ നേടിയത് മെസ്സിയാണല്ലേ. 38 വയസ്സ് ഉള്ള മെസ്സിയാണ്. ഓക്കെ ഓക്കെ, അപ്പോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? അത്യാവശ്യം ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ചുരുക്കം. ഓക്കെ,
2: അപ്പോ അടുത്തതും ഒരു ഗോൾ സ്കോറിനെ കുറിച്ചിട്ടാണ് ചോദ്യം. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം, ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം. അരവിന്ദ് ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞോളൂ. സമയം കഴിഞ്ഞു.
0: അറിയാമോ? വിസിൽ കേട്ടോ?
2: വിസിൽ കേട്ടില്ലേ? ആ, നമുക്ക് ഈ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അദ്ദേഹം അനുസരിക്കുന്നു. നമ്മൾ കുറച്ചുകൂടി ടൈം കൊടുക്കാൻ പറഞ്ഞിട്ടും ഇവര് പെട്ടെന്ന്. അതാണ്
0: അതെ. അല്ല, ഇത് തയ്യാറെടുപ്പിനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മത്സരാർത്ഥികൾക്കൊക്കെ. അതുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു.
2: വീണ്ടും വിളിക്കാം. അപ്പോൾ ചോദ്യം, പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ് ഈ ചോദ്യം. ഫിഫയുടെ ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരത്തിൻ്റെ പേര്.

0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരാണ്? ആരാണ്?
1: ഹലോ, പറഞ്ഞോളൂ, പേരെന്താണ്?
0: ജസ്ഫോണ്ടെയ്ൻ.
1: ഉത്തരമാണോ പറഞ്ഞത്? ഉത്തരം തെറ്റിപ്പോയി. പേര് പറയൂ, താങ്കളുടെ പേര് പറയൂ. നമ്മൾ പേര് പറയുന്നു ജസ്റ്റ് ഫോണ്ടെയ്ൻ. ഞാൻ ഞെട്ടി, കാര്യം ഒരു ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ വ്യക്തിയാണ് ജസ്റ്റ് ഫോണ്ടെയ്ൻ അല്ലേ? 13 ഗോളുകൾ ഒരു എഡിഷനിൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഒരു പേര് കേട്ടപ്പോൾ ഓക്കെ, അപ്പോൾ ഉത്തരം തെറ്റിപ്പോയി, വീണ്ടും വിളിക്കുക. ചോദ്യം ഇതാണ്, ഈ ചോദ്യം ആവർത്തിക്കുകയാണ്.
0: ആവേശത്തിൽ
1: അത് ചെറിയൊരു നേരോ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഒരു എഡിഷനില്
0: എന്റെ
1: ചോദ്യം ഇതാണ്, ഒരു എഡിഷനല്ല ചോദിച്ചത്. ഫിഫ ലോകകപ്പ് ചരിത്രത്തില് ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്നാണ് ചോദ്യം. ഒരു മത്സരത്തിലാണ്.

0: സ്വാഗതം. ആരാണ്?
1: ഹലോ,
0: ദേവിക്.
1: ദേവിക്, ദേവിക് എവിടുന്നാണ് വിളിക്കുന്നത്? മൂന്നാം പാലം. ദേവിക് ഇന്ന് സ്കൂളില്ലേ? പനിയായിട്ട് പോയില്ല. കളി കളി കാണണ്ട? ഇന്ന് അർജന്റീന ഫാനാന്ന് തോന്നുന്നു അല്ലേ ദേവിക്? പോർച്ചുഗൽ. നമ്മുടെ ടീം തോറ്റുപോയി, എന്നാലും കുഴപ്പമില്ലല്ലേ.
0: ദേവിക് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ടെൻത്തിലാണ്.
0: ഓക്കെ,
1: അപ്പം ഉത്തരം പറഞ്ഞോളൂ ആദ്യം, എന്നിട്ട് നമുക്ക് വിശേഷം കേൾക്കാം. ഒലെക്സാലങ്കോ. ഉത്തരം ശരിയാണ്, ശരി ഉത്തരമാണ്. ആരാണ് പറഞ്ഞു തന്നത്? അറിയുന്നതാണോ? അറിയുന്നതാണ് അല്ലേ. ഒലെക്സാല എവിടെ, ഏത് രാജ്യക്കാരനാണ് ഒലെക്സാലങ്കോ?
2: റഷ്യ. റഷ്യ.
1: എത്ര ഗോള് നേടിയെന്നറിയോ?
2: അഞ്ച് ഗോളാ.
1: അഞ്ച് ഗോൾ. വെരി ഗുഡ്, വെരി ഗുഡ്.
0: അഞ്ച്.
1: മാത്രല്ല, ഫുട്ബോളിന്റെ അത്രയും. ആർക്കെതിരെ? കാമറൂണെതിരെ അല്ലേ. ആ, വെരി ഗുഡ്.
0: നമ്മളെ പഠിപ്പിക്കും.
1: കാമറൂണെതിരെ 6-1 കാമറൂൺ പരാജയപ്പെട്ടു അല്ലേ. അതിൽ അഞ്ച് ഗോള് നേടിയത് ഒലെക്സാലങ്കോ. വെരി ഗുഡ്, വെരി ഗുഡ്.
0: ഓക്കെ, ഇന്നത്തെ കളി കാണാൻ പറ്റില്ല അല്ലേ. ഫ്രാൻസ്, സ്പെയിൻ. പനിയാണല്ലോ
1: കളിയുടെ മുന്നിൽ. പനിയൊന്നും ഒരു പനിയല്ല അല്ലേ ദൈവക്ക്. എന്തായാലും ഉറക്കൊഴിഞ്ഞ് എല്ലാ കളിയും കാണാറുണ്ടോ? കാണും. ടെൻത് ആയതുകൊണ്ട്, SSLC ആയതുകൊണ്ട് വീട്ടിന്ന്
0: റെസ്ട്രിക്ഷനുണ്ടാവും അല്ലേ. മോനെ കളി കണ്ടിട്ട് അധികം സമയം കളയല്ല എന്ന് പറയുന്നുണ്ടാവും അല്ലേ അച്ഛനും അമ്മയൊക്കെ. ഓക്കെ, അപ്പോ മോന്റെ ആവേശത്തിനിടയിൽ അവര് സമ്മതിച്ചു തരുന്നുണ്ടാവും ഒരു പക്ഷെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അല്ലേ.
1: അടുത്ത ചോദ്യം ചോദിക്കട്ടെ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ദേവിക്കിന് വന്നിട്ടുള്ളത്. ലോകകപ്പിലെ 6 വ്യത്യസ്ത പതിപ്പുകളിൽ ഗോൾ നേടിയ ആദ്യ താരം, പെട്ടെന്ന് പറയണം ആരാ?
2: ക്രിസ്റ്റിയാനോ റൊണാൾഡോ.
1: പോർച്ചുഗലിന്റെ ആരാധകനോട് ഈ ചോദ്യമോ എന്ന് ചോദ്യം അല്ലേ. പോർച്ചുഗലിന്റെ ആരാധകനോട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല അല്ലേ. വളരെ എളുപ്പമായിട്ട് പറഞ്ഞു. ക്രിസ്ത്യാനോ CR7 ആരാധകനല്ലേ. അതാണ്, അപ്പോ വളരെ എളുപ്പമായിട്ട് പറഞ്ഞു. ഉത്തരം ശരിയാണ്. നിയമങ്ങൾ അറിയോ? നമ്മൾ ഈ ഒരു ടൂർണമെന്റിന്റെ നിയമം അറിയോ? കിസ് ടൂർണമെന്റിന്റെ നിയമം അറിയോ? മൂന്ന് ചോദ്യം ഉണ്ടാവും.
0: അപ്പൊ അറിയാം അല്ലേ. കേൾക്കുന്നുണ്ടോ പതിവായിട്ട് ആകാശവാണി ടെലിക്യൂസ് കേൾക്കാറുണ്ടോ? ഇന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അല്ല, സ്കൂളിൽ പോകുന്നവർക്കാണ് ഞായറാഴ്ച ഇതിന്റെ റിപ്പീറ്റ് വരുന്നുണ്ട്. ഞായറാഴ്ചകളില് 3 മണി മുതൽ 4 മണി വരെ. അപ്പോ സ്കൂളിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവരുടെ ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്, കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഏതായാലും ഇന്നത്തെ വിന്നർ ആവാൻ പോവുകയാണ് അല്ലേ നമ്മുടെ ഡേവിക്ക്. അതിന്റെ എല്ലാവിധ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
1: ചോദിക്കട്ടെ?
2: ചോദിച്ചോളൂ.
1: നമ്മള് ഈ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരം എന്നാണ് പറയല്ലേ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരം. എന്നാൽ ഈ ഫിഫയുടെ നിയമങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുന്നത് ഒരു അന്തർദേശീയ സംഘടന, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട തന്നെ അന്തർദേശീയ സംഘടനയാണ്. ആ സംഘടനയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഫിഫയുടെ നിയമങ്ങൾ രൂപീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന അന്തർദേശീയ സംഘടനയുടെ പേര്.
2: ഫിഫ ലീഗൽ ആൻഡ് കോംപ്ലയൻസ് ഡിവിഷൻ.
1: ഉത്തരം തെറ്റിപ്പോയി, ടൈമും കഴിഞ്ഞു. ഫിഫയുടെ നിയമങ്ങൾ രൂപീകരിക്കുകയും പരിഷ്കരിക്കുന്ന അന്താരാഷ്ട്ര സംഘടന, അതിലൊരു അംഗമാണ് ഫിഫ എന്ന് പറയുന്നത്. ഉത്തരം തെറ്റിപ്പോയി.
0: ഏതായാലും ഡേവിക്കിന് ഇതിൽ ആഴത്തിലുള്ള അറിവുണ്ടെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായി. ഫുട്ബോള് നല്ലൊരു ഫുട്ബോൾ ആരാധകനാണ്, നല്ല അറിവുണ്ട്, ഹിസ്റ്ററി അറിയാം. പക്ഷേ ഇതെന്തോ നിർഭാഗ്യവശാൽ തെറ്റിപ്പോയി എന്ന് മാത്രം.
1: വീണ്ടും വിളിക്കാം മോനെ. വിളിച്ച നന്ദി. പോയോ? ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: ശരി, ചോദ്യം നിലനിൽക്കുകയാണ്. ഫിഫയുടെ നിയമങ്ങൾ രൂപീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പേര് എന്നാണ്. 1886 ആ സംഘടന രൂപീകരിച്ചത്. ആ സംഘടനയുടെ പേര് എന്താണെന്ന ചോദ്യം.

ക്വസ്റ്റ്യൻ ആവർത്തിക്കാം. ഫിഫയുടെ നിയമങ്ങൾ രൂപീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടന, ഫിഫ അതിൽ ഒരു അംഗമാണ്. അതിൻ്റെ ആസ്ഥാനം മാഞ്ചസ്റ്ററാണ്. 1886 രൂപീകരിച്ചത്.

0: ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ
0: ഹലോ,
2: ഇതാരാണ്?
1: ഗോപാലകൃഷ്ണൻ, കോട്ടയം തമ്പലക്കാട്.
0: ഓക്കെ, മനസ്സിലായി. താമ്പൂലക്കാട് അല്ലേ? ആ താമ്പൂലക്കാട് എന്നാണ് എന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അന്ന് ചരിത്രം പറഞ്ഞല്ലോ അല്ലേ, സ്ഥലനാമ ചരിത്രം.
2: ഉത്തരം പറഞ്ഞോളൂ ചേട്ടാ.
1: ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡാണ്.
2: നമുക്കൊരു ചോദ്യം ഉത്തരം വ്യക്തമായിട്ട് പറഞ്ഞോളൂ. ഉത്തരം ശരിയാണ്, ശരിയാണ് ഉത്തരം.
1: ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ്.
2: ബോർഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ. ബോർഡ് ആണ്, തിരിച്ചൊരു ചോദ്യം. അതെ, അപ്പോ IFAB അല്ലെ? IFA 1856 ജൂൺ 2nd മാഞ്ചസ്റ്റർ ആസ്ഥാനമാക്കി രൂപീകരിച്ച IFABയിലെ ഒരു അംഗമാണ് നമ്മുടെ ഫിഫ എന്നൊക്കെ പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പം ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ക്രിക്കറ്റിന്റെ എഡിഷൻ നടത്താം.
1: അതുകൊണ്ടാണ് നമ്മളിപ്പോ അതിനകത്ത് പങ്കെടുക്കുന്നേ ഉള്ളൂ.
2: ഓക്കെ ഓക്കെ, ഒരു അഭിമുഖമാണ്, അത് കേൾക്കണം. ഈ അഭിമുഖം കേട്ടിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് ചോദ്യത്തിലേക്ക് വരാം.
3: It was your hand or the hand of God?
4: Yes, you know, for me, man.
5: It was my hand. With this, I don't mean any disrespect to English fans.
4: Al hincha de fútbol de Inglaterra.
5: But this is something that happens. We used to do this. I had scored goals before in Argentina with my hand. It was a goal that I couldn't reach it, and Shilton was already there, so I couldn't head it. So I did like that. And I moved my head back. And I started running because I started to run at first. Shilton didn't realize. And the one who told him he was the sweeper, he was the one who sees my hand.
4: Que es el que me ve que yo meto la mano.
3: Butcher.
4: Entonces,
5: when I see the
2: Shabdan Gattale. Our Amimbo Gattale. Hello?
1: Hello?
2: കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതിൽ പറയുന്ന ഒരു വിവാദമായിട്ടുള്ള ഒരു സംഭവം, ആ സംഭവത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഒരാളുമായിട്ടാണ് പിന്നെ അഭിമുഖം നടക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ ഒരു വിവാദമായ ആ ഒരു സംഭവം ഉണ്ടായ ലോകകപ്പ് ഏത് വർഷത്തിലാണ് നടന്നത്? ഉത്തരം, ചോദ്യം ക്ലിയർ അല്ലേ? ഈ അഭിമുഖത്തിൽ പറയുന്ന
1: ഒന്നും
2: കൂടി കേൾപ്പിക്കാം. വൺസ് മോർ

0: was your hand or the hand of God?
1: Yes, you know, for me, man. For me.
2: It was my hand. With this, I don't mean any disrespect to English fans. But this is something that happens. We used to do this. I had scored goals before in Argentina with my hand.
3: Okay, ഉത്തരം പറഞ്ഞോളൂ. ഏത് ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട്
4: 2012 എന്ന് ഞാൻ പറയുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഒരു ഊഹം വെച്ച് പറഞ്ഞു.
3: അതെന്താണ് സംഭവം? ഉത്തരം തെറ്റിപ്പോയി, നമ്മുടെ സമയം കഴിഞ്ഞു, കുഴപ്പമില്ല. പിന്നെ ഏതാണ് സംഭവം എന്ന് മനസ്സിലായോ?
4: ഇല്ല, മനസ്സിലായില്ല.
3: അത് മറഡോണയുമായിട്ട്, ലോക പ്രശസ്ത ഫുട്ബോളർ ആയിട്ടുള്ള മറഡോണയുമായിട്ടുള്ള അഭിമുഖമാണ്. ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറയുന്ന ഗോള്
4: 1986
3: ആ ഒരു ഇംഗ്ലണ്ടിനെതിരെ, ഇംഗ്ലണ്ടിനെതിരെ ആ ഒരു ഗോള്, ആ ഗോള് കൈകൊണ്ട് ഉള്ള ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ മത്സരത്തിൽ തന്നെ 100th ഗോൾ എന്ന് വളരെ പറയുന്ന വളരെ മനോഹരമായിട്ടൊരു ഗോളും കൂടി അടിച്ചിരുന്നു. അപ്പോ ഓക്കെ, നമ്മുടെ എപ്പിസോഡ് ഇവിടെ സമയം കഴിഞ്ഞു. ആ ഓക്കെ ഓക്കെ, ആ ശരി.
5: റഫറിയുടെ അവസാന വിസിൽ മുഴങ്ങിയിരിക്കുകയാണ്. ആകാശവാണി ടെലികുസിന്റെ വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ക്വിസ്മാസ്റ്ററായി എത്തിയ പരിപാടി ഉജ്ജ്വലമാക്കിയ ശ്രീ അനീഷ് മാക്കനോത്തിന് ആകാശവാണി ടെലികുസിന്റെ നന്ദി. കൂടാതെ പരിപാടിയെ ആഘോഷമാക്കിയ വിജയിക്കും, മത്സരാർത്ഥികൾക്കും, മറ്റ് ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം രതീഷ് പി കെ, ഒപ്പം അതുൽ കെ പി, നിർവഹണ സഹായം ഷേണി രഞ്ജിത്ത്. ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം കെ ദീപ. ആകാശവാണി ടെലിക്വിസ്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 കഴിഞ്ഞ് 32 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 4:45 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz FM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 50 സെക്കൻഡും. 4:45 ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: സ്പെയിനും ഫ്രാൻസും തമ്മിൽ ആഗോളതലത്തിൽ വൈരമൊന്നുമില്ലെങ്കിലും ഐബീരിയൻ ഉപദ്വീപിന്റെ അതിരുകളിൽ അലതല്ലുന്ന കടൽ തിരമാലകൾക്ക് പകയൊടുങ്ങാത്ത കാൽപന്ത് ചരിത്രം പറയാനുണ്ട്. സ്പാനിഷ് ടിക്കി ടാക്ക കൊടുങ്കാറ്റ് ഫ്രഞ്ച് കോട്ടക്കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞും ലാ റോജാസിന്റെ ശൌര്യത്തെ ഉരുക്കിക്കളഞ്ഞ് ഫ്രാൻസിന്റെ ലെസ് ബ്ലൂസ് പോരാളികൾ വിജയഭേരി മുഴക്കിയതും കൊണ്ടും കൊടുത്തും കാലം മുന്നോട്ടു പോവുകയാണ്. ഇതിനിടെയാണ് വിശ്വ ഫുട്ബോൾ മേളയുടെ മഹാമൈതാനത്ത് ഫ്രാൻസും സ്പെയിനും ഒരിക്കൽ കൂടി മുഖാമുഖം വരുന്നത്. പട ജയിക്കുന്നവർക്ക് ലോക കിരീടത്തിന് തൊട്ടരികിലെത്താം. അവിടെ ലയണൽ മെസ്സിയുടെ അർജന്റീനയോ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ടോ കാത്തിരിപ്പുണ്ടാവും. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മത്സരം തുടങ്ങുക. നേട്ടങ്ങളെ പൈതൃകങ്ങളായി ഒപ്പം കൂട്ടിയ ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ഷെൽഫിൽ വിശ്വകിരീടങ്ങളും ഫുട്ബോളിലെ ഏറ്റവും വലിയ വൻകരയുടെ ചാമ്പ്യൻ പട്ടങ്ങളുമുണ്ട്. കിലിയൻ എംബാപ്പയും ഉസ്മാനെ ഡംബലയും ഉൾപ്പെടെ സമകാലിക ഫുട്ബോൾ സൂപ്പർ താരങ്ങളടങ്ങിയ ഫ്രഞ്ച് പടയ്ക്ക് ലമീൻ യമാലും മൈക്കൽ ഒയർസബാലും ഡാനി ഒൽമോയും സൂപ്പർ സബ് മൈക്കൽ മെറിനോയുമെല്ലാം അണിനിരക്കുന്ന നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പാനിഷ് സംഘത്തെയാണ് എതിരിടേണ്ടത്. ആധുനിക ഫുട്ബോളിലെ മികച്ച തന്ത്രജ്ഞരായ ദിദിയർ ദംഷാംസും ലൂയി ഡാലാ ഫുവന്റെയും ടച്ച് ലൈനിന് പുറത്തുണ്ടാവും. ഹാട്രിക് ഫൈനലാണ് ഫ്രാൻസിന്റെ ലക്ഷ്യം. 2010 കിരീട നേട്ടത്തിന് ശേഷം ലോകകപ്പിൽ ക്ലച്ച് പിടിക്കാതെ പോയ സ്പെയിനിന് കടങ്ങൾ ഒരുപാട്

അടിച്ചത് 11 എണ്ണം. സ്പെയിൻ ഒരു തവണയാണ് ലോക ജേതാക്കളായത്, 2010. ഫ്രാൻസ് 1998 2018 കിരീടം ചൂടി. ഇരുവരും ഇതുവരെ 38 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 18 കളികളിൽ ജയം സ്പെയിനിനൊപ്പം നിന്നു. ഫ്രാൻസിന് 13 മത്സരങ്ങളിൽ വിജയമുണ്ടായി. 7 കളി സമനിലയിൽ പിരിഞ്ഞു. അവസാനമായി നടന്ന 5 കളിയിൽ 2 എണ്ണം ഫ്രാൻസും 3 എണ്ണം സ്പെയിനും നേടി. 2024 യൂറോപ്പ് കപ്പ് സെമിയിൽ യമാലിന്റെ സ്പെയിൻ എംബാപ്പയുടെ ഫ്രാൻസിനെ 2-1 തോൽപ്പിച്ചത്. പിറ്റേ വർഷം യുവേഫ നാഷൻസ് ലീഗ് സെമിയിൽ സ്പെയിൻ 5-4 ജയം ആവർത്തിച്ചു. സെമി ഫൈനലിനെ കുറിച്ച് ഫ്രഞ്ച് കോച്ച് ദിദിയർ ദംഷാംസ് പ്രതികരിച്ചത് ഇങ്ങനെ: സ്പെയിനിനെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അവർ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ നാഷണൽ ലീഗ് സെമി ഫൈനലിൽ ഞങ്ങൾ അവരെ നേരിട്ടിരുന്നു. ലോകകപ്പിന് മുൻപ് ഞങ്ങളായിരുന്നു കിരീട ഫേവറിറ്റുകൾ. ഇപ്പോൾ സ്പെയിനാണ്. നാഷൻസ് ലീഗ് ഫൈനലിൽ പോർച്ചുഗലിനോട് തോറ്റെങ്കിലും മറ്റെല്ലാം നേടിയതിനാൽ സ്പെയിനിന് സമ്മർദ്ദം കൂടുന്നുണ്ട്. എന്തായാലും അവർ ഏറെ മികച്ച ടീമാണ്. ഫൈനലിന് മുമ്പുള്ള ഫൈനലാണ് ഇതെന്നായിരുന്നു സ്പാനിഷ് കോച്ച് ലൂയിസ് ഫ്യുവന്റെയുടെ പ്രതികരണം. അസാധാരണ മികവുള്ള ടീമാണ് ഫ്രാൻസ്, എപ്പോഴും ഫേവറിറ്റുകൾ. ഞങ്ങൾക്കുള്ള പോലെ ഫ്രാൻസിനും ആശങ്കയുണ്ട്. തുടർച്ചയായ യൂറോ 2024, നാഷൻസ് ലീഗ് 2025 എന്നീ 2 മത്സരങ്ങളിൽ ഞങ്ങൾ അവരെ തോൽപ്പിച്ചത് ഓർക്കുക. ആരെയും പരാജയപ്പെടുത്താൻ കെൽപ്പുള്ള സംഘമാണ് സ്പെയിനെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ലോകകപ്പ് സെമിയിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടാനിരിക്കെ ഫ്രഞ്ച് ടീമിനെതിരായ മുൻ സ്പാനിഷ് പ്രധാനമന്ത്രിയുടെ വംശീയ പരാമർശം വിവാദത്തിലായി. ടീമിലെ താരങ്ങളുടെ കുടിയേറ്റ പശ്ചാത്തലം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മരിയാനോ റയോയുടെ വാക്കുകൾ. ഫ്രഞ്ചുകാരില്ലാത്ത ഫ്രാൻസ് ടീം എന്നായി ലോകകപ്പ് മത്സരത്തിന് മുമ്പായി ഒരു മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ അദ്ദേഹം എഴുതി: 2 തവണ ലോക ചാമ്പ്യന്മാരും കഴിഞ്ഞ ഫൈനലിസ്റ്റുമായ മികച്ച ടീമാണ് ഫ്രാൻസ്. ഈ ലോകകപ്പിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് അവരുടെ വരവ്. എന്നാൽ ഒരു ഫ്രഞ്ചുകാരനുമില്ലാത്ത ടീമാണവർ, അദ്ദേഹം തുടർന്നു. 2011 മുതൽ 2018 വരെ സ്പാനിഷ് പ്രധാനമന്ത്രിയായിരുന്ന മരിയാനോയുടെ വംശീയ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. എന്നാൽ മരിയാനോയെ നിലവിലെ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് തള്ളി. നിറത്തിനും വംശത്തിനും ജനിച്ച നാടിനും അതീതമായി എല്ലാവരെയും ഒന്നായി കാണുന്ന നാടാണ് സ്പെയിനെന്നും വിദ്വേഷം പടർത്തുന്നവർക്കൊപ്പമല്ല രാജ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറസ് നുനസ്, അറോർ ബെർജ് ഉൾപ്പെടെ പ്രമുഖരും വിമർശനവുമായി രംഗത്ത് വന്നു. ലോകകപ്പിലെ 2 സെമി ഫൈനലിൽ നാളെ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം 12:30 മുതൽ അറ്റ്ലാന്റയിലാണ് മത്സരം. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് അർജന്റീനയെങ്കിൽ ഇംഗ്ലണ്ട് ആദ്യവും അവസാനവുമായി കിരീടം നേടിയത് 60 വർഷം മുമ്പ്, അതായത് 1966. താൻ ആഗ്രഹിക്കുന്ന ലോക ചാമ്പ്യന്മാരെക്കുറിച്ച് മനസ്സ് തുറന്ന് നോർവീജിയൻ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ട്. ഇംഗ്ലണ്ട് ലോക ചാമ്പ്യന്മാരാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മാഞ്ചസ്റ്റർ സിറ്റിയിലെ തന്റെ സഹതാരങ്ങൾ ആ ടീമിൽ കളിക്കുന്നുണ്ടെന്നും ഹാലണ്ട് വ്യക്തമാക്കി. ക്ലബ് തലത്തിൽ ഒപ്പമുള്ള താരങ്ങൾ ലോകവേദിയിൽ ജേതാക്കളാകുന്നത് കാണാൻ താൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്നും അവരുമായുള്ള ആത്മബന്ധം വളരെ വലുതാണെന്നും താരം കൂട്ടിച്ചേർത്തു. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റാണ് നോർവേ പുറത്തായത്. ടൂർണമെന്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഹാലണ്ട് 7 ഗോൾ നേടി. അതേസമയം അർജന്റീനയ്ക്കെതിരെ വെല്ലുവിളിയുമായി മുൻ ഇംഗ്ലണ്ട് താരം ജോകോൾ രംഗത്തെത്തി. ഇംഗ്ലീഷ് മുന്നേറ്റ നിരയ്ക്ക് മുന്നിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തകരുമെന്നാണ് ജോകോൾ പറയുന്നത്. ലയണൽ മെസ്സിയെ ഞങ്ങൾക്ക് ഉറക്കേണ്ടതുണ്ട്. ഈ മത്സരത്തിൽ ഞങ്ങൾ മെസ്സിയെ ഉറക്കുക തന്നെ ചെയ്യും. ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റ നിരയ്ക്ക് മുന്നിൽ അർജന്റീന തകരും. ദ റെസ്റ്റ് ഇസ് ഫുട്ബോൾ പോഡ്കാസ്റ്റിൽ ജോകോൾ അവകാശപ്പെട്ടു. ലോകകപ്പ് ഗ്രൂപ്പ് റൌണ്ടിൽ പുറത്തായതിന് പിന്നാലെ പുതിയ പരിശീലകനെ നിയമിച്ചിരിക്കുകയാണ് ഉറുഗ്വേ. ഇതിഹാസ താരം ഡീഗോ ഫോർലാൻ ആയിരിക്കും അടുത്ത ദൗത്യം. നിലവിൽ അണ്ടർ 20 ടീമിന്റെ പരിശീലകനാണ് ഫോർലാൻ. അടുത്ത മാർച്ച് വരെ സീനിയർ ടീം കോച്ചിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കും. ഫോർലാൻ 2010 ലോകകപ്പിൽ ടീമിനെ സെമിഫൈനൽ വരെയും 2011 കോപ്പ കിരീടത്തിലേക്കും നയിച്ചിരുന്നു. പരിശീലകൻ മാർസലോ BSLക്ക് കീഴിൽ ടീം നിരാശപ്പെടുത്തിയതോടെയാണ് ഫോർലാനെ കൊണ്ടുവന്നത്. ആന്ദ്രെ എസ്കോബാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തി വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു കൊളംബിയൻ താരത്തിന് വധഭീഷണി. ലോകകപ്പ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിനിടെ ഗോളവസരം നഷ്ടമാക്കിയ മധ്യനിര താരം ജാമിന്റൺ കാമ്പസിനാണ് ആരാധകരുടെ വധഭീഷണി ഉയർന്നത്. ഇതിനു പിന്നാലെ താരം ഒളിവിൽ പോയതായി റിപ്പോർട്ടുകളുമുണ്ട്. അമേരിക്കയിൽ നിന്നും താരം നാട്ടിലേക്ക് മടങ്ങിയിട്ടില്ലെന്നാണ് സൂചന. വധഭീഷണിയെ കൊളംബിയൻ ഫുട്ബോൾ അസോസിയേഷൻ അപലപിച്ചു. പ്രീക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിന് എതിരെ നടന്ന മത്സരത്തിലാണ് പകരക്കാരനായി ഇറങ്ങിയ ജാമിന്റന് ഗോളിലേക്ക് സുവർണാവസരം ലഭിച്ചത്. എന്നാൽ കാമ്പാസ് എടുത്ത ഷോട്ട് പോസ്റ്റിൽ നിന്നും മാറി പുറത്തേക്ക് തെറിച്ചു. കളി ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയ പുറത്താവുകയായിരുന്നു. 1994 ലോകകപ്പിൽ കൊളംബിയയുടെ തോൽവിക്ക് കാരണക്കാരനെന്ന് പറഞ്ഞ് ആന്ദ്രെ എസ്കോബാറിനെ അക്രമികൾ വെടിവെച്ചു കൊന്നതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് കാമ്പാസിനെതിരായ ഭീഷണിയും വാർത്തകളിൽ നിറയുന്നത്.

0: ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ കെ പി എം റിയാസ്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജോളി അബ്രഹാം, വാണി ജയറാം എന്നിവർ പാടിയത്. ചിത്രം കോളിളക്കം. ബിജു തിരുമലയുടെ രചന, എം എസ് വിശ്വനാഥൻ്റെ സംഗീതം.

ഒരറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ ക്ഷീര വികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295600007. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം ജയചന്ദ്രൻ പാടിയത്. ചിത്രം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. വയലാർ രാമവർമ്മയുടെ രചന, MS വിശ്വനാഥൻ്റെ സംഗീതം.

ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം എസ് വിശ്വനാഥൻ്റെ സംഗീതം, ജയചന്ദ്രൻ പാടിയത്. ചിത്രം ഒരു രാഗം പല താളം.

மிருகங்கள் வெறும் மிருகங்கள். മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ്റെ രചനയ്ക്ക് എം എസ് വിശ്വനാഥൻ്റെ സംഗീതം. വാണിജ്യറാം പാടിയത്. ചിത്രം 2-ൽ 1.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഒരറിയിപ്പ്, ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ ക്ഷീരവികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295600. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 6:50 മുതൽ. അറിയിപ്പ് കഴിഞ്ഞു.

കെ വി നാരായണ മാരാർ അവതരിപ്പിച്ച അഷ്ടപതിയാണ് നിങ്ങൾ കേട്ടത്. ഒരറിയിപ്പ്, ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ ക്ഷീരവികസന വകുപ്പ് മുഖേന ക്ഷീരകർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295600. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം
10: കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
11: ഹലോ പ്രിയ ഗീതം.
12: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
16: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
18: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ഇനി ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മാലിനി രവിവർമ്മ പാടിയത്.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പോഷകമൂലകങ്ങളടങ്ങിയ വളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് പരമ്പരാഗതമായി കർഷകർ അനുവർത്തിച്ചു പോരുന്നത്. മണ്ണിലെ രാസപ്രവർത്തനങ്ങൾ, പിഎച്ച് വ്യതിയാനങ്ങൾ, ജലാംശത്തിന്റെ കുറവ്, വേരുകളുടെ ആകിരണശേഷിയിലെ പരിമിതി എന്നിവ മൂലം മണ്ണിൽ ചേർക്കുന്ന വളങ്ങളുടെ ഗണ്യമായ ഭാഗം ചെടിക്ക് ലഭ്യമാകാതെ പോകുന്നു. വളത്തിന്റെ ഉപയോഗക്ഷമത കുറയുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ പോഷകങ്ങളെ പെട്ടെന്ന് ചെടിക്ക് ലഭ്യമാക്കാൻ അവലംബിക്കാവുന്ന ഒരു വളപ്രയോഗ രീതിയാണ് പത്രപോഷണം അഥവാ ഫോളിയർ ന്യൂട്രീഷൻ. ഇതേക്കുറിച്ച് വിശദമാക്കുന്ന ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.
1: പോഷകലായനി നേരിട്ട് ഇലകളിൽ തളിക്കുന്ന വളപ്രയോഗ രീതിയാണ് പത്രപോഷണം. ഇലകളിൽ കാണപ്പെടുന്ന ആസ്യരന്ധ്രങ്ങൾ അഥവാ സൊമാറ്റയിലൂടെയും ബാഹ്യചർമ്മമായ ക്യൂട്ടിക്കിൾ വഴിയും മൂലകങ്ങൾ ദ്രുതഗതിയിൽ സസ്യങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഇത് മണ്ണുവഴിയുള്ള ആഗിരണത്തെക്കാൾ വേഗത്തിലും കാര്യക്ഷമമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. മണ്ണിൽ കൂടി ലഭിക്കുന്ന പോഷകങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി ഇലകളിലൂടെയുള്ള പോഷണം അഥവാ പത്രപോഷണം ഫലപ്രദമാണ്. കൂടാതെ ചെടികൾക്ക് അവയുടെ വളർച്ചാഘട്ടത്തിൽ ആവശ്യമായ അവശ്യ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ രീതി അവലംബിക്കാവുന്നതാണ്. എന്നിരുന്നാലും മണ്ണിലൂടെയുള്ള വളപ്രയോഗത്തിന് ബദലാവാൻ പത്രപോഷണം വഴി സാധ്യമല്ല. ചെടികൾ വളർന്ന് ഇലകൾ ഉണ്ടായതിന് ശേഷം മാത്രമേ പത്രപോഷണം സാധ്യമാകൂ. സസ്യങ്ങൾക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കുന്നതിനും ചെറിയ തോതിൽ ആവശ്യമുള്ള മൂലകങ്ങൾ, പ്രത്യേകിച്ച് സൂക്ഷ്മ മൂലകങ്ങൾ തക്ക സമയത്ത് ലഭ്യമാക്കുന്നതിനും പത്രപോഷണം സഹായിക്കുന്നു.
0: ഏതെല്ലാം വളങ്ങളാണ് പത്രപോഷണത്തിന് അനുയോജ്യമായത്?
1: വെള്ളത്തിൽ അലിയുന്ന ഏത് രാസ വളങ്ങളെയും ദ്രാവക രൂപത്തിലുള്ള വളങ്ങളെയും നമുക്ക് പത്രപോഷണത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരം വളങ്ങൾ നേർപ്പിച്ച് ഇലകളിൽ തളിക്കുകയോ ജലസേചനത്തിനൊപ്പം നൽകുകയോ ചെയ്യാം. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം പത്രപോഷണം വഴി വളരെ ഫലപ്രദമായി ക്രമീകരിക്കാനാവുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിനായി സൂക്ഷ്മ മൂലകങ്ങളുടെ നേർവളങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. വിളയുടെ വളർച്ചയ്ക്കനുസരിച്ച് 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ എന്ന തോതിൽ

0: എത്തിക്കാൻ സാധിക്കുമോ?
1: തീർച്ചയായും ജൈവകൃഷിയിലും നമുക്ക് പത്രപോഷണം വഴി വളപ്രയോഗം നടത്താവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇതിനായി ദ്രാവക ജൈവ വളങ്ങളായ പഞ്ചഗവ്യം, ജീവാമൃതം, ബീജാമൃതം എന്നിവ 20 മുതൽ 30 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കാവുന്നതാണ്. ഇത് കൂടാതെ EM ലായനി, മുട്ടശർക്കര മിശ്രിതം, മത്തിശർക്കര മിശ്രിതം എന്നിവ 2 മുതൽ 5 മില്ലി ലിറ്റർ 1 ലിറ്റർ എന്ന തോതിലും 2 ആഴ്ച ഇടവേളകളിൽ ചെടിക്ക് നൽകാവുന്നതാണ്.
0: പത്രപോഷണത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: പത്രപോഷണത്തിൽ നമ്മൾ ചെടികളുടെ ഇലകളിൽ നേരിട്ടാണ് വളങ്ങൾ തളിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വളങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ള അളവിൽ തന്നെ ഇലകളിൽ തളിക്കേണ്ടതാണ്. വീര്യം കൂടിയാൽ ഇലകൾ കരിഞ്ഞു പോകും. പത്രപോഷണത്തിന് അനുയോജ്യമായ സമയം 11 മണിക്ക് മുൻപോ 3 മണിക്ക് ശേഷമോ ആണ്. ഈ സമയങ്ങളിൽ ചെടിയുടെ ആഗിരണശേഷി കൂടുതലായിരിക്കും. ഇലകളുടെ 2 വശത്തും ലായനി തളിക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ഒരു ബദൽ മാർഗമല്ല പത്രപോഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പകരം ഇതിനെ പിന്താങ്ങുന്ന ഒരു രീതിയാണ് പത്രപോഷണം.
0: നേരത്തെ പറഞ്ഞല്ലോ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച സൂക്ഷ്മമൂലക മിശ്രിതമായ സമ്പൂർണയെക്കുറിച്ച്, ഓരോ വിളകൾക്കും ഓരോ രീതിയിലാണോ സമ്പൂർണ ഉപയോഗിക്കേണ്ടത്?
1: സമ്പൂർണ നെല്ല്, പച്ചക്കറി, വാഴ എന്നീ വിളകൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിനാണെങ്കിൽ പറിച്ചു നടൽ രീതി അവലംബിക്കുമ്പോൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ പറിച്ചു നടുന്നതിന് 3 ദിവസം മുൻപേ തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 30-50 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. നേരിട്ട് നടുന്ന രീതിയിലാണെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 20-ാം ദിവസവും 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 50-70 ദിവസങ്ങളിലും നൽകാവുന്നതാണ്. പച്ചക്കറികൾക്ക് 5 ഗ്രാം 1 ലിറ്ററിന് 30-45-60 ദിവസങ്ങളിൽ നൽകാം. നേരിട്ട് നടുന്ന രീതിയിൽ 5 ഗ്രാം 1 ലിറ്ററിന് 15-30-45 ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. വാഴയ്ക്ക് നേരിട്ട് നടുമ്പോൾ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 2, 4, 6, 8 മാസങ്ങളിൽ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. പത്രപോഷണം ഒരു പുതിയ വളപ്രയോഗ രീതിയല്ല. അത് മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് ബദലായൊരു മാർഗവുമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴാണോ ചെടികൾ പോഷകമൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അപ്പോൾ നമുക്ക് പത്രപോഷണം അവലംബിക്കാം. പ്രത്യേകിച്ചും ഇത് സൂക്ഷ്മ മൂലകങ്ങൾക്കാണ് പത്രപോഷണം വളരെ എഫക്റ്റീവായി കാണപ്പെടുന്നത്. നമ്മുടെ നേർവളങ്ങൾക്ക് അല്ലെങ്കിൽ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയ്ക്ക് പത്രപോഷണം അത്ര കണ്ട് അഭികാമ്യമല്ല. സൂക്ഷ്മ മൂലകങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. ഒന്നുകൂടി ഊന്നി പറയുന്നു, എപ്പോഴാണോ നമ്മൾക്ക് ചെടി പോഷകമൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അപ്പോൾ നമുക്ക് ഒരു ക്രോപ്പ് റിക്കവറി മെക്കാനിസമായിട്ട് പത്രപോഷണം അല്ലെങ്കിൽ ഫോളിയാർ ന്യൂട്രീഷൻ അവലംബിക്കാം. മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മണ്ണിൽ കൂടിയുള്ള രാസവളപ്രയോഗം നടത്തുമ്പോൾ കുറച്ച് അളവ് കൂടിയാലും പ്രത്യേകിച്ച് വിള നഷ്ടം കർഷകനുണ്ടാവുന്നില്ല. എന്നാൽ പത്രപോഷണം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം വളപ്രയോഗം നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. നേരിട്ട് ഇലകളിൽ തളിക്കുന്നത് കൊണ്ട് ഫെർട്ടിലൈസർ യൂസ് എഫിഷ്യൻസി വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ശുപാർശ അനുസരിച്ച് മാത്രം പത്രപോഷണം നടത്തേണ്ടതാണ്.

പോഷണം ഇലകളിലൂടെ സാധ്യമാകുമോ? ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്തത് വെള്ളായണി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപ്.

ഇനി കാർഷിക വാർത്തകൾ. കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ സ്മാം പദ്ധതി നടപ്പിലാക്കിവരുന്നു. കർഷകർക്ക് ആധുനിക കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ ലഭ്യമാക്കുകയും ഗ്രാമീണ മേഖലയിൽ ഗുണമേന്മയുള്ള

0: കാർഷിക യന്ത്ര സേവനങ്ങൾ സമയബന്ധിതമായും ചെലവ് കുറഞ്ഞ രീതിയിലും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2026-27 സാമ്പത്തിക വർഷത്തിൽ കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് എന്നീ ഘടകങ്ങളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ നാളെ രാവിലെ 11 മണി മുതൽ കേന്ദ്ര സർക്കാർ പോർട്ടലായ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന സ്വീകരിക്കുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസുമായോ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആലപ്പുഴ കോഴിക്കോട് ഓഫീസുകളുമായോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0495-27-25-354, 0477-22-66-084, 0471-23-06-748, ഇമെയിൽ smamkerala@gmail.com. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതിക വിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപ്പാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രി ടെക് സ്റ്റാർട്ടപ്പുകളെ തിരഞ്ഞെടുത്ത് സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷിച്ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണിത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, മെന്ററിംഗ്, ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണവും സംഭരണവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അഗ്രി ഫിൻടെക്, കാലാവസ്ഥാ സൗഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. സ്റ്റാർട്ടപ്പുകൾ agrinext.startupmission.in എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94-47-71-36-27 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടെയുള്ള തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ 77-09-01-04-85 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാനവ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85-47-07-73. ഒരു നമ്പർ കൂടിയുണ്ട്, 04-87-23-70-773. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ.

FM പ്രധാന വാർത്തകൾ. അറിവ് നിരന്തരം നവീകരിച്ച് കേരളത്തിന്റെ മുന്നേറ്റത്തിന് വിദ്യാർത്ഥികൾ വഴിവിളക്കാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ കാർഷിക രീതികൾ ഈ വർഷം മുതൽ സാർവത്രികമായി നടപ്പിലാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും വെളിവാക്കുന്ന വിധത്തിൽ പുറത്തുവന്ന ഓഡിയോ ടേപ്പിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കുവാൻ താൽപ്പര്യമുള്ള മില്ലുടമകളിൽ നിന്ന് താൽപ്പര്യപത്രം ക്ഷണിച്ചു. സംസ്ഥാന സർക്കാർ ജൂലൈ 1 ആരംഭിച്ച 100-ദിന കർമ്മ പരിപാടിയിലൂടെ ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരംമാറ്റി നൽകാൻ സാധിക്കണമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപം കൊണ്ട തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് നാളെ സ്ഥാനമേൽക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. ഫിഫ ലോകകപ്പ് ആദ്യ സെമിഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം നാളെ രാത്രി 12:30. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം അമ്മേ ഭഗവതി. ശ്രീകുമാരൻ തമ്പിയുടെ രചന. MS വിശ്വനാഥൻ്റെ സംഗീതം.

0: 9% of tariff lines in the UK market. It reflects the shared commitment of India and the United Kingdom to deepen their strategic partnership and deliver prosperity for their people. The Supreme Court today agreed to hear the Bhojshala dispute in Dhar district of Madhya Pradesh on a day-to-day basis to resolve the issue. However, the bench comprising Chief Justice of India, Surya Kant, Justice Joymalia Bakshi and Justice V. Mohana declined the petitioner's request for an interim order restoring the status quo ante under which Muslims were permitted to offer namaz on Fridays alongside Hindu worship on designated days. The bench directed the state to make available a separate open space adjacent to the subject site to the Muslim site for offering namaz on Fridays between 1 p.m. and 3 p.m. The bench clarified that this arrangement is ad hoc in nature, subject to the final outcome of the matter. Election Commission has extended the schedule of ongoing special intensive revision of electoral rolls in Haryana and Andhra Pradesh by 10 more days. According to the Commission's revised schedule, the booth level officers, BLOs, will now visit house to house in both the states till 24th of this month. In cricket, England were 162 for 6 in 33 overs against India in the first of the three-match ODI series at Birmingham when reports last came in. Earlier, England won the toss and opted to bat first. In FIFA World Cup, France will take on Spain in the first semi-final at Dallas Stadium in Texas, US tonight. The match is scheduled to begin at 12:30 a.m. Indian Standard Time. France will look to book their place in third consecutive FIFA World Cup final. Spain, on the other hand, will aim to advance into their first World Cup final since lifting the trophy in 2010. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. അടുത്ത മാസം 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാകും ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ ഒരു മണിക്കൂർ സമയം പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കാനും യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. തിരുവനന്തപുരം അരുവിക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി തിളക്കം 2026 സംഘടിപ്പിച്ചു. മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC വിഭാഗത്തിൽ 131 വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിഭാഗത്തിൽ 126 വിദ്യാർത്ഥികൾക്കും മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ജി സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയുടെ ധനസഹായത്തോടെ 45 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ സ്മാർട്ട് വില്ലേജ് മന്ദിരം പൂർത്തിയാക്കിയത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ആകെ 984 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസർ റൂം, റെക്കോർഡ് റൂം, ഓഫീസ് ഹാൾ, വെയ്റ്റിംഗ് ഏരിയ, ബാരിയർ ഫ്രീ ടോയ്ലറ്റ്, ഡൈനിങ് ഏരിയ, വാഷ് ഏരിയ, റാമ്പ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് പ്രവൃത്തികൾക്കായി 400,000 രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾക്കായി 1.50 ലക്ഷം രൂപയും ചെലവായി. ലോഡ് ബിയറിംഗ് സ്ട്രക്ചറായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ അരുവിക്കര മൈലം ഗവൺമെന്റ് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ വായന മാസാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായന മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച വായന മത്സരങ്ങളിൽ വിജയികളായവർക്ക് ജില്ലാ കളക്ടർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനയും കരുത്തും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ അൻസാർ എസ് രാജ് കുട്ടികളുമായി സംവദിച്ചു. മന്ത്രി കെ എ തുളസിയെ തിരുവനന്തപുരം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിലെത്തി ആദരിച്ചു. അടുത്തിടെ മന്ത്രി തൊളിക്കോട് പൊൻപാറ ചെറുവക്കോണം ഉന്നതികൾ സന്ദർശിക്കുകയും പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലും പ്രദേശത്തെ അങ്കണവാടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലും മന്ത്രി നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി മന്ത്രി അന്വേഷിച്ച സാഹചര്യത്തിൽ അതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെത്തിയത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, തത്സമയ ഫോണിംഗ് പരിപാടി, ക്ഷീരവികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ മറുപടി പറയുന്നു. 0497295600 എന്ന നമ്പറിൽ ശ്രോതാക്കൾക്ക് വിളിക്കാം. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ. പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ നിന്നും കണ്ടെത്തിയ അപൂർവയിനം സസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ എം കെ രതീഷ് നാരായണൻ. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം, ഫാദർ സുനിൽ മാത്യു തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ മഗ്ദലന മറിയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലാപനം, TP വിവേക്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, നൃത്തം, മധുരം, ലാസ്യം, മോഹനം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് ജില്ലാതല വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയും ഇടുവഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ജില്ലാതല നൃത്ത ശില്പശാലയുടെ വിശേഷങ്ങൾ. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ? സയൻസ് കഫേ, ചെറുപ്രാണികളുടെ അത്ഭുത ലോകം, ജീവശാസ്ത്ര ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ചലച്ചിത്ര ഗാനം, 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം, 12:10 സേവന വാർത്തകൾ, 12:15 കോൽക്കളി, NV ചന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി, ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണത്തോടനുബന്ധിച്ച് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ സംസാരിക്കുന്നു ആദ്യഭാഗം. 1:00 പല്ലവി അനുപല്ലവി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, 5:00 ഹിന്ദി പാഠം, 5:15 ചെറുമക്കളിപ്പാട്ട് KC കടുങ്ങനും സംഘവും അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല, 5:58 FM പ്രധാന വാർത്തകൾ. 6:00 ചലച്ചിത്ര ഗാനം, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീതി, ഈ പുരയിടം ഹരിത സ്വർഗം, ഇത്തിരി മണ്ണിലും കനകം വിളയിച്ച് കടമ്പൂരിലെ K കനകവല്ലി, തുടർന്ന് കപ്പയും കാന്താരി. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം, 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, സംഗീത സംവിധായകൻ ശരത് ഒരുക്കിയ സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു രമ്യ ദിലീപ്, കീബോർഡ് സുശാന്ത് ജെയിംസ്, റിതം പാഡ് ജെയിംസ് പീറ്റർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, തുടർന്ന് ആശാ ബോസ്ലെ പാടിയ ഗസലുകൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: रूपेण प्रशासनेन निगदितं यत् तैः पश्चिमेशिया क्षेत्रस्य घटनाक्रमस्य सूक्ष्मावलोकनं विधीयते। भारतेन होर्मुज़ जलसन्धि मध्यस्थात् सुरक्षित अबाधित नौवहनस्य अथ वाणिज्य प्रवाहस्य आह्वानं पुनः विहितम्। अद्य सायंकाले नवदिल्ल्यां वार्ताहरान् सम्बोधयन् विदेशमन्त्रालयस्य प्रवक्ता रणधीर जयसवालः प्रावोचत् यत् वैश्विकस्तरे जनानाम् आर्थिक ऊर्जा सुरक्षां सुनिश्चेतुम् एतत् परमावश्यकं वर्तते। मन्त्रालयेन ईरान देशस्य उपाभियान प्रमुखं समाहूय एकं वक्तव्यं प्रकाशितम्। श्री जयसवालः प्रोक्तवान् यत् प्रशासनेन तेहरान प्रशासनाय स्वकीया गभीरा चिन्ता प्रकटय्य तत्र दुरापन्नानां घटनाक्रमाणां तीव्रा निन्दा कृता। अस्मिन् कार्यक्रमे एकस्य भारतीयस्य अमूल्यं जीवनं विनष्टम्, बहवः भारतीयाः नागरिकाः च व्रणिताः सञ्जाताः, येषु केचन गंभीराः सन्ति। प्रवक्ता अवोचत् यत् भारतेन ईरानं विरुध्य स्वकीयः दृढ विरोधः प्रकटितः, सहैव एतादृशानां आक्रमणानां सद्यः रोधनाय बलं प्रदत्तम्। अनेनैव सह तेनोदीरितं यत् क्लेशस्य शमनाय उभयपक्षाभ्यां वार्तामञ्चे समागत्य संवादराजनयोः मार्गम् अनुसरणीयम्, येन पश्चिमेशियाक्षेत्रे पुनः शान्तिः स्थिरता च सम्भवेत्। भारतेन द्विराष्ट्रसिद्धान्तस्य सहैव संयुक्तराष्ट्रे फिलिस्टीन देशस्य पूर्णसदस्यतायै स्वकीयम् अविरतसमर्थनं पुनः दृढीकृतम्। विदेशमन्त्रालयस्य सचिवया श्रीप्रिया रङ्गनाथन् इत्यनया न्यगद्यत यत् भारतं फिलिस्टीन जनानां सुदीर्घकालीनः सहयोगी देशो वर्तते। ह्यः ब्रसेल्स नगरे आयोजिते पैलेस्टीन दात्री समूहस्य द्वितीये मन्त्रिस्तरीय उपवेशने सम्बोधनावधौ तया इदं प्रतिपादितम्। तया पैलेस्टीन जनानां कृते क्षमता निर्माण कार्यक्रमाणां मानवीय सहायतायाः च सह भारतस्य प्रचलन्त्याः विकासात्मक सहायतायाः विशेषरूपेण उल्लेखो विहितः। सुश्री रङ्गनाथन् इत्येषा न्यगादीत् यत् भारतस्य परियोजनाः जनानाम् आवश्यकतानुसारं मुख्यरूपेण स्वास्थ्य रक्षा शिक्षा क्षमतानिर्माण व्यावसायिक प्रशिक्षणानां परितः केन्द्रीभूताः सन्ति। तया पुनर्वास स्वास्थ्य शिक्षा व्यावसायिक प्रशिक्षणक्षेत्रेषु कासाञ्चित् नूतन परियोजनानामपि घोषणा कृता। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ आन् एआईआर चलदूरभाष्यतन्त्रांशे अपि उपलब्धो भविष्यति। प्रशासनेन भारतं संयुक्तराज्ययोः मध्ये निष्पादितः व्यापक आर्थिक अथ व्यापारसन्धिः श्वः आरभ्य पूर्णतः क्रियान्वितो भविष्यति। ऐतिहासिकोऽयं व्यापारिकसन्धिः संयुक्तराज्यस्य विपण्यां भारतीयनिर्याताय 99% शुल्करेखासु शून्यशुल्कप्रवेशं प्रदास्यति। अयम् आर्थिकविकासः द्वयोः राष्ट्रयोः सामरिकसहभागितां दृढं विधातुं सहैव परस्परं समृद्धिं प्रदातुं प्रतिबद्धतां प्रदर्शयति। भारतवर्षस्य सुविशालतमः सर्वोत्कृष्टश्च कलाकौशलाधारितः वैश्विकतन्तुवायमहोत्सवः भारत टेक्स 2026 अद्य नवदेहल्याः भारतमण्डपस्य प्रेक्षागृहे सानन्दं समुपारब्धः। केन्द्रीय वस्त्र मंत्री पदं सुशोभयता गिरिराज सिंहेन अस्य राष्ट्रिय गौरव प्रतीकस्य कार्यक्रमस्य मंगलमयं उद्घाटनम् अकारि। प्रसारमाध्यमानां पुरतः हर्ष प्रफुल्लेन चेतसा भाषमाणः माननीय मंत्री प्रत्यपादयत् यत् भारत टेक्स मूलतः अस्माकं यशस्विनः प्रधानमन्त्रिणः मोदिनः सुदूरदृष्टेः साकारं रूपं वर्तते। तेन सविशेषं संसूचितं यत् एषः व्यापारिक उत्सवः सम्प्रति अन्ताराष्ट्रियं रूपं गृहीतवान् यत्र प्रतिवर्षं प्रदर्शिनां क्रेत्रीणां विक्रेत्रीणाम् अथ कौतुकवतां दर्शकानां संख्यायां नूतनसमृद्धिः समालोच्यते। मन्त्रिणा अग्रे सप्रमोदम् उक्तं यत् देशस्य सूक्ष्मलघुमध्यमोद्यमाः अथ नवोन्मेषिणः साहसिनः उद्यमिनः अपि अस्मिन् महोत्सवे स्वकीयं कौशलं प्रदर्शयितुं सोत्साहं भागं गृह्णन्ति। तेन सुस्पष्टं व्याहृतं यद् विदेशैः सह कृताः विविधाः मुक्तव्यापारसन्धयः अस्मदीयं वस्त्र उद्योगक्षेत्रं नितरां सफलीकुर्वन्ति, तस्मै नवीनां कान्तिं च प्रयच्छन्ति। भारतीय ऋतु विज्ञान विभागेन अद्य बिहार ओडिशा राज्ययोः अतिवृष्टेः सुस्पष्टः पूर्वानुमान संकेतः प्रकटितः। ऋतु वैज्ञानिकैः इदमपि संसूचितं यत् ईदृशी एव जलसंकट स्थितिः उत्तर पूर्व भारते, छत्तीसगढ़ झारखंड पश्चिम बंगाल राज्येषु च श्वः यावत् अश्रान्तं प्रवर्तयिष्यते। अनेन सहैव पर्यावरणविद्भिः विशेषरूपेण व्याहृतं यत् अस्मात् दिनांकात् आरभ्य अस्य मासस्य ऊनत्रिंशत् दिनांकं यावत् हरियाणा चंडीगढ़ दिल्ली पंजाब पश्चिमोत्तर प्रदेशेष्वपि मंद मध्यम वृष्टिः वसुंधरां आच्छादयिष्यति, येन निदाघ तप्तानां जनपदानां कृते कश्चन अनिर्वचनीयः आह्लादः सम्प्राप्स्यते। फीफा विश्वचषक पादकन्दुक प्रतिस्पर्धायाः प्रथमोपान्त्यचरणस्य स्पर्धायाम् अद्य रात्रौ अमेरिकादेशस्य टेक्सस राज्यस्य डलास क्रीडांगणे फ्रांस दलं स्पेन दलं सम्मुखीकरिष्यति। स्पर्धेयं भारतीय समयानुसारं मध्यरात्रौ सार्धद्वादशवादने समारप्स्यते। इति वार्ताः।
1: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2ാം വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
2: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ TTJU ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പാക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17 കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
2: 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. KCB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ TV ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KCB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെടെ

0: മൂന്നംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം സ്നേഹദീപമേ മിഴി തുറക്കൂ. പി ഭാസ്കരന്റെ രചന, ടി കെ പുകഴേന്തിയുടെ സംഗീതം.

അടുത്ത ഗാനത്തിന് മുൻപായി ഒരറിയിപ്പ്. ഇന്ന് 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ ക്ഷീരവികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295600007, മറ്റൊരു നമ്പർ 9495991015. ഇന്ന് 6:50 മുതൽ ശ്രോതാക്കൾക്ക് വിളിക്കാം. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം അച്ചുവേട്ടൻ്റെ വീട്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാധരൻ്റെ സംഗീതം.

0: കിസാൻ വാണി. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ക്ഷീരവികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ മറുപടി പറയും. ശ്രോതാക്കൾക്ക് ആകാശവാണിയുടെ 0497295600 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ വിളിക്കാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295600. നമസ്കാരം മേഡം.
2: നമസ്കാരം
1: മേഡം. നമുക്കറിയാം, ഒരു ഈ ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ഈ ക്ഷീര മേഖലയിൽ ഒട്ടനവധി ആൾക്കാർ ഒരു നിത്യ വരുമാനം അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മേഖലയിൽ വ്യാപൃതരായ ഒട്ടനവധി ആളുകളുണ്ട്. ഒരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ രാജ്യത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗം തന്നെയാണ് ഒരു ക്ഷീര വികസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മേഖല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്ഷീര വികസന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാം.
2: ക്ഷീരവികസന വകുപ്പ് കേരളത്തിൽ പ്രധാനമായും ക്ഷീര കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ തന്നെയാണ് കേരളത്തെ ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുവരുന്നത്. പ്രധാനമായും വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷീരമേഖലയിലെ പദ്ധതികൾ എന്ന് പറയുന്നത് തീറ്റ പുൽകൃഷി വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ MSDP പദ്ധതി അഥവാ മിൽക്ക് ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള ഒരു പദ്ധതി, അത് പശു വളർത്തലുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ ധനസഹായ പദ്ധതികളും നൽകുന്നതാണ് മിൽക്ക് ഷെഡ് ഡെവലപ്മെൻറ്റ് പദ്ധതി. അതുപോലെ പാലിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുണമേന്മ ശാക്തീകരണ പദ്ധതി, ഫാം തലത്തിലുള്ള പാലിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ. അതുപോലെ ക്ഷീര സഹകരണ സംഘങ്ങൾ, കേരളത്തിൽ 3600 ക്ഷീര സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷീര സഹകരണ സംഘങ്ങളുടെ ശാക്തീകരണത്തിനു വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ. അതുപോലെ ഗ്രാമീണ വിജ്ഞാന വ്യാപനവുമായി ബന്ധപ്പെട്ട് ക്ഷീര കർഷകർക്ക് വേണ്ടി ക്ലാസുകൾ സംഘടിപ്പിക്കുക, അതേപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായ എല്ലാ അറിവുകളും നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ക്ഷീര സംഗമങ്ങളും മറ്റ് ഫാർമർ കോൺടാക്ട് പ്രോഗ്രാം FCP പോലെയുള്ള പദ്ധതികളുമൊക്കെ വകുപ്പിൻ്റെ വിവിധ പദ്ധതികളായി ക്ഷീരമേഖലയിൽ നടപ്പിലാക്കി വരുന്നുണ്ട്.
1: അപ്പോൾ ഇതിൻ്റെ ഒരു ഈ പദ്ധതികളുടെ ഒരു പ്രധാന ലക്ഷ്യം, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
2: വകുപ്പിൻ്റെ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക, അതുപോലെ കേരളത്തിലെ ക്ഷീര കർഷകരുടെ

0: പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കർഷകർ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ഷീരമേഖലയിലുള്ള ഈ ഒരു ഉൽപ്പാദന വർധനവ് അതുവഴി തന്നെ നമ്മുടെ കർഷകരുടെ ഒരു ജീവിത സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കർഷകരുടെ ഒരു ജീവിതോപാധി ഇതിലൂടെ വർദ്ധിപ്പിക്കുക, അവരുടെ ജീവിത സാഹചര്യം ഉയർത്തുക, കേരളത്തെ പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുക, ഇതൊക്കെ തന്നെയാണ് വകുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്.
1: അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഈ കർഷകർക്ക് ലഭ്യമാക്കാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം.
0: ക്ഷീരവികസന വകുപ്പിൻ്റെ പദ്ധതികളെല്ലാം തന്നെ ഇപ്പോൾ ക്ഷീരശ്രീ .kerala.gov.in എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം മുഖേനയാണ് വകുപ്പ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ, വിവിധ ധനസഹായങ്ങൾക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർ ആദ്യമായി ഈ ക്ഷീരശ്രീ എന്ന പോർട്ടലിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള പ്രധാന കാര്യം അവരുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറുമാണ്. ഇതിനായി കർഷകർക്ക് ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷീര സഹകരണ സംഘങ്ങളെയോ മറ്റ് കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളെയോ ഒക്കെ ആശ്രയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് സ്വയം വീട്ടിലിരുന്ന് തന്നെ വിവിധ പദ്ധതികൾക്കുള്ള അപേക്ഷയും അതുപോലെ രജിസ്ട്രേഷൻ നടപടികളും ഒക്കെ പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ. ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ കർഷകർക്ക് ഒരു സ്മാർട്ട് ID നമ്പറും അതുപോലെ ഒരു പാസ്വേഡും ലഭിക്കുന്നതാണ്. ഈ ID നമ്പറും പാസ്വേഡുമാണ് തുടർന്നുള്ള എല്ലാ ധനസഹായ പദ്ധതിയുടെ അപേക്ഷകൾക്കും ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ചു വെക്കേണ്ടത് വളരെ പ്രധാനമാണ്. രജിസ്ട്രേഷൻ നടപടികൾക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ, ഒരു ഫോട്ടോ, സ്ഥലത്തിൻ്റെ നികുതി അടച്ച റിസീപ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് യൂസർ ID പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ വകുപ്പ് സാധാരണയായി അപേക്ഷ വിളിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഈ അപേക്ഷ അടുത്ത് തന്നെ വിളിച്ചു തുടങ്ങുന്നതാണ്. അപേക്ഷ വിളിക്കുന്ന സമയത്ത് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയുമൊക്കെ കർഷകർക്ക് അറിയിപ്പ് നൽകുന്നതാണ്. ഇനി ഈ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ യൂസർ ID സ്മാർട്ട് പാസ്വേഡും ഉപയോഗിച്ച് കർഷകർ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അടുത്തുള്ള കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിലോ പോയി ആവശ്യമുള്ള പദ്ധതി ഏതൊക്കെയാണോ അതിന് അപേക്ഷ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് തീറ്റപ്പുൽകൃഷി വികസന പദ്ധതിയാണ് വകുപ്പിൻ്റെ ഒരു പ്രധാന പദ്ധതി എന്ന് പറയുന്നത്. തീറ്റപ്പുൽകൃഷി വികസന പദ്ധതിയിൽ തന്നെ 20 സെൻറ്റോ അതിലധികമോ തീറ്റപ്പുൽകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള പദ്ധതികളുണ്ട്. അതുപോലെ ചോളം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പദ്ധതിയുണ്ട്. ഈ തീറ്റപ്പുൽകൃഷി മുൻകൂട്ടി ചെയ്തിട്ടുള്ളവർക്ക് ജലസേചനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പായിട്ട് തീറ്റപ്പുൽകൃഷി ചെയ്യാൻ ആഗ്രഹിച്ച് വ്യാവസായികാടിസ്ഥാനത്തിൽ വിപണനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഗ്രൂപ്പ് അധിഷ്ഠിത പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ തരിശായി കിടക്കുന്ന കൃഷിയോഗ്യമല്ലാത്ത സ്ഥലത്ത് തീറ്റപ്പുൽകൃഷി ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പാലുൽപ്പാദനം ഉണ്ടാക്കുന്നതിനും അതുപോലെ വ്യാവസായികമായി വിൽപ്പന നടത്തുന്നതിനും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തരിശ് നില തീറ്റപ്പുൽകൃഷി നൽകുന്നതിനുള്ള പദ്ധതിയും വകുപ്പ് മുഖേന ചെയ്യുന്നുണ്ട്. ഈ തരിശു നില തീറ്റപ്പുൽകൃഷി മിനിമം 1 ഹെക്ടറെങ്കിലും ചെയ്യേണ്ടതാണ്. 1 ഹെക്ടർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപ ധനസഹായമായി വകുപ്പ് നൽകുന്നതുമാണ്. അതുപോലെ തന്നെ വകുപ്പ് നടപ്പിലാക്കുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ് മിൽക്ക് ഷെഡ് ഡെവലപ്മെൻറ്റ് പദ്ധതി അഥവാ MSDP പദ്ധതി എന്ന് പറയുന്നത്. പശുവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തൊഴുത്തുമായി ബന്ധപ്പെട്ടതുമായ എല്ലാ പദ്ധതികളും ഈ MSDP പദ്ധതിക്കകത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ ഒരു പദ്ധതി കൂടിയാണ് MSDP പദ്ധതി. ഇതിനകത്ത് സാധാരണയായി 1 പശു യൂണിറ്റ്, 2 പശു യൂണിറ്റ്, 5 പശു യൂണിറ്റ്, 10 പശു യൂണിറ്റ്, 20 പശു യൂണിറ്റ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. 5 പശു യൂണിറ്റ് 2 രീതിയിലാണ് വകുപ്പ് പ്രധാനമായും നടപ്പിലാക്കുന്നത്. അത് വ്യക്തികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയുമുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയും വകുപ്പ് നടപ്പിലാക്കുന്നു. ഈ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ക്ഷീരവികസന വകുപ്പ്

0: തന്നെ നിലവിൽ രജിസ്റ്റർ ചെയ്തു കൊടുത്തിട്ടുള്ള ജെ എൽ ജി ഗ്രൂപ്പുകളുണ്ട്. അതുകൂടാതെ അല്ലാതെ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റ് ഗ്രൂപ്പുകളുമുണ്ട്. ഈ ഗ്രൂപ്പുകൾക്കും ഈ പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി പത്തുപശു യൂണിറ്റ് 3 വ്യത്യസ്ത രീതിയിലാണ് ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്നത്. വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പത്തുപശു യൂണിറ്റ് ഉണ്ട്. അതുകൂടാതെ മുൻ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പത്തുപശു യൂണിറ്റ് ഉണ്ട്. പിന്നെ കൂടാതെ 40 വയസ്സിൽ താഴെയുള്ള യുവാക്കളെ ഉദ്ദേശിച്ച്, യുവതീ യുവാക്കളെ ഉദ്ദേശിച്ചിട്ടുള്ള പ്രത്യേക പത്തുപശു യൂണിറ്റ്, അതിനെ ക്ഷീര യുവ എന്നാണ് പറയുന്നത്. യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പത്തുപശു യൂണിറ്റ്, 10 പശു യൂണിറ്റും 20 പശു യൂണിറ്റും മുൻ പദ്ധതികളിൽ, അതായത് 1 പശു 2 പശു 5 പശുകളിൽ നിന്നും വ്യത്യസ്തമായി ബാങ്ക് ലിങ്ക്ഡ് പദ്ധതികളായിട്ടാണ് നടപ്പിലാക്കുന്നത്. അതായത് ഈ പദ്ധതിയിൽ ചേരാൻ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിർബന്ധമായും പദ്ധതി തുകയുടെ 60% മുകളിലെങ്കിലും ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരിക്കണം. കൂടാതെ 10 സെൻറ്റ് തീറ്റപ്പുൽകൃഷി 10 സെൻറ്റ് ചെയ്യുന്ന, 10 പശുക്കളുടെ പദ്ധതി ചെയ്യുന്ന ഒരു വ്യക്തി മിനിമം 50 സെൻറ്റ് സ്ഥലത്തെങ്കിലും തീറ്റപ്പുൽകൃഷി ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞ സ്ഥലത്തിൻ്റെ വിവരങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. മിനിമം 50 സെൻറ്റ് സ്ഥലമെങ്കിലും രജിസ്ട്രേഷൻ സമയത്ത് സ്ഥലത്തിൻ്റെ രേഖയായി ചേർത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പത്തുപശു യൂണിറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 20 പശു യൂണിറ്റിന് അപേക്ഷ നൽകുന്ന ഒരു വ്യക്തി മിനിമം 1 ഏക്കർ സ്ഥലത്ത് തീറ്റപ്പുൽകൃഷി ചെയ്യാൻ തയ്യാറായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്കായി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മിനിമം 1 ഏക്കറിലധികം സ്ഥലത്തിൻ്റെ രേഖകളെങ്കിലും രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മിൽക്ക്ഷെഡ് ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ മറ്റു പദ്ധതികൾ കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ കറവയന്ത്രം, അതായത് ക്ഷീരകർഷകർ മിനിമം 5 കറവപ്പശുക്കളെങ്കിലും വളർത്തുന്ന കർഷകർക്കാണ് ഇതിൽ മുൻഗണന നൽകുന്നത്. എന്നാലും 4 പശുവോ 3 പശുവോ ഉള്ള ആൾക്കാരുണ്ടെങ്കിലും പദ്ധതിയുടെ ധനസഹായം ലഭിക്കാറുണ്ട്. മുൻഗണന ലഭിക്കുക മിനിമം 5 കറവപ്പശുവെങ്കിലും ഉള്ള കർഷകർക്കാണ്. സാധാരണയായിട്ട് 30,000 രൂപയാണ് വകുപ്പ് കറവയന്ത്രം പദ്ധതിക്ക് ധനസഹായമായിട്ട് നൽകാറുള്ളത്. പിന്നെ അടുത്തൊന്ന് കാലിത്തൊഴുത്ത് നിർമ്മാണം പദ്ധതിയാണ്. കാലിത്തൊഴുത്ത് നിർമ്മാണം പദ്ധതിക്ക് 50,000 രൂപ സബ്സിഡിയായി പരമാവധി ലഭിക്കും. മിനിമം 1 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കണം. ഈ പദ്ധതിക്ക് അപേക്ഷ നൽകാൻ പോകുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൊഴുത്തിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഗുണഭോക്താവായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പഞ്ചായത്ത് എഞ്ചിനീയറുടെ അല്ലെങ്കിൽ അംഗീകൃത ഏജൻസിയുടെ കൗണ്ടർ സൈനോട് കൂടിയ പ്ലാനും എസ്റ്റിമേറ്റും തന്നെ സമർപ്പിച്ച് അപേക്ഷ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രധാന പദ്ധതിയാണ് ഫാം മെക്കനൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ പദ്ധതി. ഇതിനകത്താണ് പശുക്കളുമായി ബന്ധപ്പെട്ടതും തൊഴുത്തുമായി ബന്ധപ്പെട്ടതുമായ മറ്റു പദ്ധതികളെല്ലാം ഉൾപ്പെടുന്നത്. അതായത് പാൽ പാത്രങ്ങൾ, ബയോഗ്യാസ് പ്ലാന്റ്, ജനറേറ്റർ, റബ്ബർ മാറ്റ്, കുടിവെള്ള സംവിധാനം, ഫാൻ ഉൾപ്പെടെ ഒരു തൊഴുത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് ഫാം മെക്കനൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ പദ്ധതി. ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകർ അപേക്ഷിക്കുന്നതും ഒരുപാട് കർഷകർക്ക് ധനസഹായം ലഭിക്കുന്നതുമായ ഒരു പദ്ധതിയാണ്. പദ്ധതിക്ക് ചെലവഴിക്കുന്ന തുകയുടെ 50% സബ്സിഡിയായി ലഭിക്കുന്നത്. പരമാവധി ഒരു വ്യക്തിക്ക് 50,000 രൂപ വരെയാണ് ധനസഹായമായിട്ട് ലഭിക്കുക. ഈ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയും ചെയ്യേണ്ടുന്ന കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരുപാട് ഐറ്റങ്ങൾ ലിസ്റ്റായിട്ട് വരുമ്പോൾ തങ്ങൾക്ക് ഏത് ഐറ്റമാണ് വേണ്ടത് എന്ന് മുൻകൂട്ടി കൃത്യമായി മനസ്സിലാക്കി തന്നെ വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. റബ്ബർ മാറ്റ് കർവയന്ത്രം സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് തോന്നുകയാണ് റബ്ബർ മാറ്റ് അല്ല വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് കർവയന്ത്രം അല്ല വേണ്ടത് എന്ന് തോന്നിയാൽ നമുക്ക് പിന്നീട് അതിനകത്തൊരു മാറ്റം വരുത്താൻ സാധ്യമല്ല. ഇത് ഓൺലൈൻ അപേക്ഷ ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഒരു ഐറ്റം സെലക്ട് ചെയ്താൽ അത് ഒരൈറ്റം ആവാം രണ്ടോ മൂന്നോ ഐറ്റങ്ങൾ ഒരുമിച്ചും സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഐറ്റം ഒരു പ്രാവശ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണഭോക്താവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എനിക്ക് അതല്ല വേണ്ടത്, ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു ഐറ്റമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കർഷകർ കൃത്യമായി നമ്മൾ ആഗ്രഹിക്കുന്ന പദ്ധതി ഏതാണ് എന്നും അത് എത്ര തുക ഏകദേശം അതിന് ചെലവ് വരും എന്നും മനസ്സിലാക്കി തന്നെ വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ഒരു കർഷകന് തന്നെ ഒരു പശു, രണ്ട് പശു, അഞ്ച് പശു, പത്ത് പശു എല്ലാ പദ്ധതികൾക്കും അപേക്ഷ സമർപ്പിക്കാം. പിന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിനും കർഷകൻ ഒരു മുൻഗണനാക്രമം നൽകേണ്ടതാണ്. അപേക്ഷ ഒരു പശു സമർപ്പിച്ച് രണ്ട് പശുവിന് പോകുമ്പോൾ തന്നെ ചോദിക്കും മുൻഗണന ഏതിനാണ് എന്നുള്ളത്. അപ്പോൾ കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെ വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. അഞ്ച് പശുവിനാണ് ഒന്നാം മുൻഗണന നൽകിയത് എങ്കിൽ അഞ്ച് പശുവിന് ഒന്നാമത് സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം നൽകിയ മറ്റ് അപേക്ഷകൾ പരിഗണിക്കപ്പെടുന്നതല്ല. അതായത് ഒന്നാം മുൻഗണന ഏതിനാണോ നൽകിയത് അതിന് തന്നെ ഗുണഭോക്താവായി വന്നാൽ പിന്നീട് മറ്റ് അപേക്ഷകൾ ഓട്ടോമാറ്റിക്കായി റിജക്ഷൻ ആവുന്നതാണ്. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ മുൻഗണനാക്രമം നിശ്ചയിച്ച് അപേക്ഷ സമർപ്പിക്കാനും കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട്
1: പ്രിയ ശ്രോതാക്കളെ, കിസാൻവാണി തത്സമയ ഫോണിൻ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷീരവികസന വകുപ്പ് മുഖേന ക്ഷീരകർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ മറുപടി പറയും. ശ്രോതാക്കൾക്ക് ആകാശവാണിയുടെ 0497295650007 എന്ന നമ്പറിലോ 9495991015 എന്ന നമ്പറിലോ ഇപ്പോൾ വിളിക്കാം. മാഡം പറഞ്ഞു വന്നത് ഇതിൻ്റെ പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്കാണല്ലേ. ഇപ്പം തീറ്റപ്പുൽ കൃഷിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ തീറ്റപ്പുൽ കൃഷിക്ക് സ്വന്തം സ്ഥലത്ത് തന്നെ ചെയ്യണോ അല്ലെങ്കിൽ പാട്ടത്തിനടുത്ത സ്ഥലത്ത് അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ?
0: തീറ്റപ്പുൽ കൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. പദ്ധതിയിൽ പ്രധാനമായും വരുന്ന ജലസേചന പദ്ധതി. ഈ ജലസേചന പദ്ധതിക്ക് മിനിമം ഒരു 15,000 രൂപ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിക്ക് മിനിമം 60 സെൻറ്റെങ്കിലും തീറ്റപ്പുൽ കൃഷി ചെയ്തിരിക്കണം. അപ്പോൾ ഇത് വ്യക്തിയുടെ സ്വന്തം സ്ഥലത്താവാം, അല്ലെങ്കിൽ കുടുംബ സ്ഥലത്താവാം, അല്ലെങ്കിൽ ലീസിനെടുത്ത സ്ഥലത്തും ആകാവുന്നതാണ്. ലീസ് സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 500 രൂപയുടെ എഗ്രിമെൻ്റ് പേപ്പറിൽ മിനിമം 3 വർഷക്കാലത്തേക്ക് ഈ സ്ഥലം ഇന്ന് ആവശ്യത്തിന് നൽകാൻ തയ്യാറാണ് എന്നുള്ള പ്രസ്തുത വ്യക്തിയിൽ നിന്നുള്ള ഒരു എഗ്രിമെൻറ്റും കൂടി സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. ഇത് എല്ലാ പദ്ധതികൾക്കും ബാധകമാണ്. ചിലപ്പോൾ സ്വന്തമായി നമുക്ക് 20 സെൻറ്റോ 30 സെൻറ്റോ സ്ഥലം മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ നമ്മൾ ഒരു 100 സെൻറ്റ് സ്ഥലത്ത് അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ 1 ഹെക്ടർ സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ലീസിനെടുത്ത സ്ഥലത്തും ഈ പദ്ധതി നിർവഹിക്കാവുന്നതാണ്. ഈ രേഖ അതായത് ഈ എഗ്രിമെൻ്റ് പേപ്പർ പദ്ധതി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു നിബന്ധനയായിട്ടുള്ളത്.
1: അപ്പോൾ കർഷകർക്ക് അങ്ങനെ ഒരു സൗകര്യം കൂടി ഇതിലുണ്ട്.
0: അതെ, ലീസിനെടുത്ത സ്ഥലത്തും മിനിമം 3 വർഷത്തെ എഗ്രിമെൻ്റ് വെച്ചാൽ ഈ തരിശുനില തീറ്റപ്പുൽ കൃഷിക്ക് മാത്രം മിനിമം 5 വർഷം സമ്മതം കൊണ്ടുള്ള എഗ്രിമെൻ്റ് തന്നെ വേണം. മറ്റ് ജലസേചന പദ്ധതി, തീറ്റപ്പുൽ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് പദ്ധതികൾക്കൊക്കെ മിനിമം 3 വർഷം എന്നുള്ളത് മതിയാകും. 500 രൂപയുടെ മുദ്രപേപ്പർ.
1: ഇത്തരത്തിലുള്ള ഈ നേരത്തെ മാഡം സൂചിപ്പിച്ചൊരു പോർട്ടൽ ഉണ്ടല്ലോ അല്ലേ, ക്ഷീരശ്രീ,
0: ക്ഷീരശ്രീ ഡോട്ട് കേരള ഡോട്ട് gov.in എന്ന ഈ ഓൺലൈൻ പോർട്ടൽ മുഖേനയാണ് കർഷകൻ്റെ രജിസ്ട്രേഷൻ മുതൽ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കൽ, അവരെ ഗുണഭോക്താവായി തിരഞ്ഞെടുക്കൽ, സബ്സിഡി തുക അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതുവരെയുള്ള മുഴുവൻ പദ്ധതികളും ഈ ഒരു ഓൺലൈൻ പോർട്ടൽ മുഖേന തന്നെയാണ് നിർവഹിക്കുന്നത്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
2: ഹലോ
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഒരു സംശയം.
1: എന്താണ് സംശയം? എന്താണ്
2: എനിക്ക് നിലവിൽ ഒരു 3 പശുക്കളാണ് ഉള്ളത്. അപ്പൊ പുതുതായിട്ട് ഒരു ഫാം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഇപ്പോ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകി വരുന്നുണ്ടെന്ന് പറയാം.
1: മാഡം, അത് തന്നെയാണ്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്തായാലും പറയൂ ശ്രോതാവിന് വേണ്ടി. അതെ,
0: അപേക്ഷ വിളിക്കുന്ന സമയത്ത് ഇപ്പൊ നിലവിൽ 3 പശുക്കളുണ്ട് അല്ലേ? പശുക്കളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അപേക്ഷ ഈ അടുത്ത് തന്നെ വിളിക്കുന്നതാണ്. അപേക്ഷ വിളിക്കുന്ന സമയത്ത് ഈ ക്ഷീരശ്രീ.കേരള.gov.in എന്ന സൈറ്റിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ?
2: ഇല്ല.
0: അപ്പോൾ ചെയ്യേണ്ട കാര്യം, നമുക്കൊരു കമ്പ്യൂട്ടർ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയോ ഇത് ചെയ്യാവുന്നതാണ്. ക്ഷീരശ്രീ എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറും അതേപോലെ മൊബൈൽ നമ്പറും ഒരു ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, പിന്നെ സ്ഥലത്തിൻ്റെ മായി ബന്ധപ്പെട്ട രേഖകൾ ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഒരു സ്മാർട്ട് ID നമ്പറും ഒരു പാസ്വേഡും തരും. ഇപ്പോൾ അത് സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് അപേക്ഷ വിളിക്കുന്ന സമയത്ത് ഈ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ഒരു പശു, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പശുവിൻ്റെ പദ്ധതി 2 പിന്നെ 5 പശുക്കൾക്കുള്ള പദ്ധതിയുണ്ട്, 10 പശുക്കൾക്കുള്ള പദ്ധതിയുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾക്ക് ആ സമയത്ത് അപേക്ഷ വിളിക്കുന്ന സമയത്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതിയാവും.
1: മറ്റെന്തെങ്കിലും സംശയമുണ്ടോ?
0: വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടോ? ജലസേചനത്തിന് വേണ്ടിയിട്ടാണോ അല്ല പുൽകൃഷി ചെയ്യാനാണോ? പുൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ 20 സെന്റോ അതിലധികമോ തീറ്റപ്പുൽകൃഷി ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ധനസഹായമുണ്ട്. തീറ്റപ്പുൽക്കട ക്ഷീരവികസന വകുപ്പ് ഫ്രീ ആയിട്ട് ഇറക്കിത്തരും. 1 സെന്റ് തീറ്റപ്പുൽകൃഷി ചെയ്യുന്നതിന് 75 പൈസ നിരക്കിൽ സബ്സിഡി ആനുകൂല്യവും അക്കൗണ്ടിലേക്ക് ലഭിക്കും. അപ്പോൾ പദ്ധതി അപേക്ഷ വിളിക്കുന്ന സമയത്ത് നിലവിൽ ഏതെങ്കിലും ക്ഷീരസംഘത്തിൽ പാല് കൊടുക്കുന്നുണ്ടോ? പാല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപേക്ഷ വിളിക്കുന്ന സമയത്ത് ക്ഷീരസംഘം സെക്രട്ടറി വഴിയോ അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങൾ വഴിയോ അറിയിപ്പ് ലഭിക്കുന്നതാണ്. ആ സമയത്ത് ഈ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ഈ പദ്ധതിക്ക് അപേക്ഷ 20 സെന്റോ അതിന് മുകളിലോ, അപ്പോൾ നിങ്ങൾക്ക് 100 സെന്റാണ് ആഗ്രഹമെങ്കിൽ 100 സെന്റിന് അപേക്ഷ സമർപ്പിക്കുക. മിനിമം 100 സെന്റിൻ്റെ സ്ഥലത്തിൻ്റെ രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കാൻ വിട്ടുപോകരുത്. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും.
1: ഓക്കെ, ഏതായാലും വിളിച്ചതിൽ സന്തോഷം. മേഡം, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടോ, നിലവിലുണ്ടോ
0: ക്ഷീരകർഷകർക്ക് വേണ്ടിയിട്ട്? ക്ഷീരകർഷക ക്ഷേമനിധിയാണ് വകുപ്പിൻ്റെ കീഴിൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ഷീര സാന്ത്വനം എന്നാണ് ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്. നമ്മളിപ്പോൾ 4 വർഷമായിട്ട് ഈ ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതി തുടർന്നു വരുന്നുണ്ട്. ഇത് 5 വർഷമാണ് ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതി തുടരുന്നത്. ഇത് ക്ഷീരകർഷക ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാവാൻ സാധിക്കുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 80 വയസ്സുവരെയുള്ള കർഷകർക്ക് ഇതിൽ അംഗങ്ങളാകാം എന്നുള്ളതാണ്. ഒരു വയസ്സ് എന്നുള്ളത് 80 വയസ്സുവരെയാണ്. കൂടാതെ നിലവിൽ അസുഖമുള്ള വ്യക്തികൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയും എന്നുള്ളതും മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്. 2 ലക്ഷം രൂപ വരെയാണ് കവറേജ് ആയിട്ട് ലഭിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു കർഷകൻ്റെ പ്രീമിയം തുക ഏകദേശം 6,000 രൂപയോളം വരും ഒരു വർഷത്തെ പദ്ധതിക്കായി. 2 ലക്ഷം രൂപയുടെ കവറേജ്, അതുപോലെ തന്നെ നിലവിൽ അസുഖമുള്ള വ്യക്തികൾക്ക് 50,000 രൂപയുടെ കവറേജ്. ആ ഒരു രീതിയിലാണ് ഈ ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ക്ഷീരകർഷകർക്ക് ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമാക്കാൻ നമുക്ക് ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട്.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ
3: ഹലോ,
1: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയൂ. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: അച്യുത പെരളശ്ശേരി.
1: ശരി ശരി, എന്താണ് സംശയം?
3: ആ അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് സാർ, ഇപ്പൊ ഒരു പക്ഷേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം വളരെ നല്ല കാര്യമാണ് എല്ലാ അടിഞ്ഞത്. ഇവിടെ ഇപ്പൊ എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ഇപ്പൊ നമ്മൾ ഈ പാലിന് വില വർദ്ധിച്ചില്ലേ? ഹലോ,
1: ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
3: ആ കേൾക്കുന്നു. ആ ഈ പാലിന് വില വർദ്ധിച്ചപ്പോ നമുക്ക് പശുവിനെ വളർത്താൻ പറ്റാതെ പോയി. കാരണം വെച്ചാല് പാലിന് വില വർദ്ധിക്കുന്നതിന് മുമ്പേ ഞാൻ 100 കാറ്റ പുല്ല് ഇറക്കരുത്, ഒറ്റ പശു ഒരു കുട്ടിയാവും. അപ്പൊ 100 കാറ്റ പുല്ലിന് പാലിന് വില വർദ്ധിക്കുന്നതിന് 2 ആഴ്ച മുമ്പേ ഞാൻ

0: നോക്കിയപ്പോ 4400 റുപ്യ ആണ് പുല്ലിന്റെ വില. പാലിന് വില വർദ്ധിച്ചിട്ട് പിന്നെ അവർ മാസം കഴിഞ്ഞിട്ട് പുല്ല് ഇറക്കുമ്പോ 5400. അതായത് 100 കറ്റ പുല്ലും പോയാൽ 1000 രൂപ. അങ്ങനെ താൽപ്പര്യ അതിൽ മിൽമൊക്കെ മാത്രം ചോദിച്ച് ബാക്കി എല്ലാവരും വർദ്ധിച്ച്. അപ്പൊ എങ്ങനെ വരും കർഷകർ
1: നടത്തും?
0: ആ രീതിയിലാണ് ഇല്ലത്.
1: അപ്പൊ
0: മിക്ക ആളുകളും പിന്നെ പശുവിനെ ഒഴിവാക്കേണ്ട സ്ഥിതിയിലേക്കായി. നിങ്ങളീ പറഞ്ഞ ആനുകൂല്യം എല്ലാം കർഷകർക്ക് നല്ല കാര്യം, ഈ വിലക്കയറ്റം കൊണ്ട് ആക്ക് താങ്ങാൻ പറ്റാതെ. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ പറയാൻ കാരണം, ഞാൻ 30-40 കൊല്ലം പശുവിനെ വളർത്തും, 8-9 വയസ്സ് വരെ വളർത്തിയ ആളാ.
1: അപ്പൊ
0: ഇപ്പൊ നോക്കുമ്പോ ഈ അതിന്റെ സൂചി വെച്ചിട്ടാണ്
1: ബുദ്ധിമുട്ട്
0: വേഗത്തിലും മോശാവും. അനുസരിച്ചല്ലേ പുതിയ ഈ പരിസര എല്ലാടുകൂടി എല്ലാം ഉണ്ട്, എല്ലാളും ചർച്ച ചെയ്തു.
1: അതൊന്നും ഏതായാലും മാഡത്തിന് പറയാനുള്ളത് ഒന്ന് ഒന്ന് കേൾക്കാം അല്ലേ ഇതിനെ കുറിച്ചിട്ട്.
2: ക്ഷീരകർഷകരുടെ ഈ തീറ്റ ചെലവിലുള്ള വർധനവ് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിനെ ഒരു പ്രതിവിധിയായിട്ടാണ് നമ്മൾ പച്ചപ്പുല്ലിൻ്റെയും അതുപോലെ തന്നെ വൈക്കോലിനും ഒക്കെ സബ്സിഡി വകുപ്പ് മുഖേന കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ പദ്ധതികളൊന്നും വരാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ ഒരു വൈക്കോലിന് 1 കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ സബ്സിഡി കൊടുക്കുന്ന പദ്ധതിയും, അതുപോലെ പച്ചപ്പുല്ലിന് 3 രൂപ നിരക്കിൽ സബ്സിഡി കൊടുക്കുന്ന പദ്ധതിയും ഒക്കെ വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട്. പദ്ധതികൾ ഈ വർഷം വന്നു കഴിഞ്ഞാൽ ക്ഷീരസംഘങ്ങൾ മുഖേന നമുക്ക് ആ ആനുകൂല്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്
0: കേട്ടോ.
1: ഓക്കെ, ഏതായാലും വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അല്ലേ. അതോടൊപ്പം തന്നെ ഇതിൽ ഈ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള പരിശീലനങ്ങളും അങ്ങനെ സാങ്കേതിക സഹായങ്ങളും അങ്ങനെയൊക്കെ വകുപ്പ് നൽകുന്നുണ്ടോ?
2: തീർച്ചയായും വകുപ്പിന് പ്രധാനമായും 2 ഡയറി ട്രെയിനിങ് സെൻ്ററുകളാണ് നമുക്ക് മലബാർ മേഖലയിലുള്ളത്. അതിലൊന്ന് കോഴിക്കോടാണ് നടുവട്ടത്ത്, പിന്നെ ഒന്നൊരു റീജിയണൽ ഡയറി ലാബ് കുമ്പള. ഈ 2 ട്രെയിനിങ് സെൻ്ററുകളാണ് പ്രധാനമായും ക്ഷീരകർഷകർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികൾ നൽകി വരുന്നത്. സാധാരണയായിട്ട് തീറ്റപ്പുൽ കൃഷി വികസനം, അതുപോലെ തന്നെ ശാസ്ത്രീയമായ പശുപരിപാലനത്തിൽ കർഷകർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലന പരിപാടികളൊക്കെ ഈ ഡയറി ട്രെയിനിങ് സെൻ്ററുകൾ വഴിയും റീജിയണൽ ഡയറി ലാബ് വഴിയും കർഷകർക്ക് കൃത്യമായ ഇടവേളകളിൽ വകുപ്പ് ഉറപ്പാക്കാറുണ്ട്. അപ്പൊ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ ട്രെയിനിങ് പരിപാടികളും നടത്തുകയും അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളും അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയും പറഞ്ഞു. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് പ്ലസ് പോയിന്റ്, അതായത് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഡയറി ട്രെയിനിങ് സെൻ്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അതൊരു മുൻഗണനാ മാനദണ്ഡമാണ്. അപ്പോൾ കർഷകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ അത് ഉപകാരപ്രദമാകുന്നതാണ്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ആ പേര് പറയൂ. ശരി ശരി, ആ എന്താണ് സംശയം?
3: ഞാൻ വിളിക്കുന്നത്, ഞാൻ 25 വർഷമായിട്ട് പശു വളർത്തുന്ന ഒരാളാണ്.
1: ആ പറയൂ, പറയൂ.
3: ആ ഞാൻ ഇങ്ങോട്ട് എന്റെ തൊഴുത്ത് ഈ മഴക്കാലത്ത് വീണുപോയി.
1: തൊഴുത്ത് വീണുപോയി. ആ
3: ആ 2 പശുണ്ട്. ഞാൻ 25 വർഷമായിട്ട് പാൽ അളക്കുന്നു. നാളെ ഇപ്പം 20 ലിറ്റർ പാൽ ഏകദേശം അളക്കുന്നുണ്ട് സംഘത്തില്.
1: ആ സംശയം എന്താണ്? വേഗത്തിൽ പറയൂ.
2: ക്ഷീരവികസന വകുപ്പിന്റെ ധനസഹായത്തിനുള്ള അപേക്ഷകളൊക്കെ നമുക്കിപ്പോ വിളിച്ചു തുടങ്ങും. അപ്പൊ വിളിക്കുന്ന സമയത്ത് പശുക്കളുടെ എണ്ണം കൃത്യമായിട്ട് നമ്മള് ക്ഷീരശ്രീ എന്ന് പറയുന്ന സൈറ്റിൽ രേഖപ്പെടുത്തുക.
3: നിലവിൽ
2: അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. പിന്നെ നമുക്കുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. തൊഴുത്ത് തീരെ പോയതാണെങ്കിൽ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ പോയി അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പൊ തൊഴിലുറപ്പിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പിന്റെ സെല്ലുമായി ബന്ധപ്പെട്ട ഷെഡ് കെട്ടുന്നതിന് 2 ലക്ഷം

0: രൂപ വരെ. നിലവിൽ അത് 400,000 രൂപയാണ്. പക്ഷെ ഇപ്പൊ ഈ വി പി ജി റാംജിയുടെ പുതിയ സ്കീം വന്നതിനു ശേഷം 2,00,000 രൂപ വരെ ജനറൽ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് തൊഴുത്ത് കെട്ടുന്നതിനുള്ള ധനസഹായമായിട്ട് ലഭിക്കും. അപ്പോ നിങ്ങൾക്ക് തൊഴുത്ത് നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങിക്കുന്നതിന്റെ ഉൾപ്പെടെ മുഴുവൻ തുകയും, ഒരു 2,00,000 രൂപയിൽ താഴെയുള്ള തൊഴുത്ത് ചെയ്താൽ മുഴുവൻ തുകയും ലഭിക്കുന്നതാണ്. അത് ഒന്ന് തൊഴിലുറപ്പ് സെല്ലുമായി ഗ്രാമപഞ്ചായത്തിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ. അത് കൂടാതെ നമ്മുടെ വകുപ്പിന്റെ അപേക്ഷ വിളിക്കുന്ന സമയത്ത് കൃത്യമായി അപേക്ഷയും സമർപ്പിക്കുക കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഏതായാലും നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായി. ഇത്രയും സമയം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് നന്ദി. ശ്രോതാക്കളെ, ക്ഷീരവികസന വകുപ്പ് മുഖേന ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ, കർഷകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പയ്യന്നൂർ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രമ്യ കെ മറുപടി പറയുകയായിരുന്നു. ഇതുവരെ സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ പി വി പ്രഭാത്.

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
1: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡിലിന് കണ്ണൂർ 26,000 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 26,000 രൂപ. കൊപ്ര കിൻഡിലിന് കണ്ണൂർ 14,500 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 13,400 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡിലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡിലിന് കണ്ണൂർ 4,700 രൂപ, തലശ്ശേരി 5,200 രൂപ, കാസർഗോഡ് 4,700 രൂപ, തളിപ്പറമ്പ് 5,000 രൂപ. കുരുമുളക് കിൻഡിലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലും 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ കിൻഡിലിന് തളിപ്പറമ്പ് 23,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡിലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ കിൻഡിലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 3,800 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. പച്ചക്കപ്പ കിൻഡിലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 705 രൂപ, തളിപ്പറമ്പ് 740 രൂപ, തലശ്ശേരി 715 രൂപ. പഴുത്ത അടയ്ക്ക 1,000-ന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് 7:35 സയൻസ് കഫേ, 8 മണിക്ക് കാവ്യ കേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10 മണിക്ക് കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവ് അർപ്പിക്കുന്ന സംഘം വീരമൃത്യു വരിച്ച സൈനികരുടെ പത്നിമാരെ ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആന്റ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്ര

0: മന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3 പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3 ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010 കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിലുണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂവെന്നും അദ്ദേഹം അറിയിച്ചു.
2: अगर हम फ्लाई ऐश का एक अच्छा ट्रांसपोर्टेशन मैकेनिज्म बना सकते हैं तो देन वी कैन यूज फ्लाई ऐश इन इकोनॉमिक वे, सीमेंट में, प्रोडक्शन में यूज कर सकते हैं या फिर रोड कंस्ट्रक्शन या किसी दूसरे कंस्ट्रक्शन में हम काम में ले सकते हैं. रेल ट्रांसपोर्टेशन में जब उसको वैगन में भरते हैं तो फ्लाई ऐश बहुत फाइन होने से उसको लोड करने के टाइम में बड़ा पॉल्यूशन होता. सो दैट्स व्हाई वी ब्रॉट दिस रिफॉर्म.
0: തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത് നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2 വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ TA ഇരു രാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 പോയിന്റ് കുറഞ്ഞ് 77,054, നിഫ്റ്റി 158 പോയിന്റ് നഷ്ടത്തിൽ 24,052 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 104,720 രൂപയും ഗ്രാമിന് 13,090 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം. പ്രകൃതിയെ അറിയുന്നതും സംരക്ഷിക്കുന്നതും ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. കോളേജ് ക്യാമ്പസുകൾ അറിവ് പകരുന്ന ഒരിടം മാത്രമല്ല, പ്രകൃതിയെയും പരിസ്ഥിതിയെയും അടുത്തറിയാനും സംരക്ഷിക്കാനുമുള്ള പ്രചോദനം നൽകുന്ന വേദി കൂടിയാണ്. കോളേജ് ക്യാമ്പസിനകത്തെ അപൂർവങ്ങളായ സസ്യങ്ങളെ കണ്ടെത്തുകയും അതിന്റെ ശാസ്ത്രീയ നാമം, പ്രത്യേകതകൾ, പരിസ്ഥിതി പ്രാധാന്യം എന്നിവ മനസ്സിലാക്കി സമഗ്രമായി രേഖപ്പെടുത്തി ഒരു പുസ്തകം തയ്യാറാക്കുകയുണ്ടായി പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം. വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന ക്യാമ്പസ് സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ M.K. രതീഷ് നാരായണൻ സംസാരിക്കുന്നു ഇന്നത്തെ സയൻസ് കഫേയിൽ.
4: നമുക്കറിയാം, നമ്മുടെ മിക്ക കലാലയങ്ങളും വിശാലമായ ഏരിയ കൊണ്ട് സമ്പന്നമായിട്ടുള്ള പ്രദേശമാണ് നമ്മുടെ കലാലയങ്ങൾ മിക്കതും. പക്ഷേ അപൂർവങ്ങളായിട്ടുള്ള ചില കലാലയങ്ങൾ ക്യാമ്പസ് മേഖലയിൽ വിശാലമായ തോതിൽ ചെടികൾ നട്ടു വളർത്തുകയും അതോടൊപ്പം തന്നെ അതിനെ പരിപാലിക്കുകയും അതിൻ്റെ പേരിലുള്ള ഗവേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന കോളേജുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരത്തിൽ ഏകദേശം 64 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന പയ്യന്നൂർ കോളേജിൽ വളരെ അപൂർവങ്ങളായിട്ടുള്ള സസ്യങ്ങളെ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ആ സസ്യങ്ങളുടെ ശാസ്ത്രീയപരമായിട്ടുള്ള പ്രത്യേകതകളെ മനസ്സിലാക്കുകയും അതിനെ തുടർന്നൊരു പുസ്തകമുണ്ടാക്കി അതിനെ രേഖപ്പെടുത്തി വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വളരെ ശ്രമകരമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പയ്യന്നൂർ കോളേജിലെ ബോട്ടണി വിഭാഗം തലവൻ ഡോക്ടർ M.K. രതീഷ് നാരായണനാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. നമസ്കാരം സാർ.
5: നമസ്കാരം.
4: നമ്മുടെ എന്താണ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ്?
5: പയ്യന്നൂർ കോളേജ് ഒരു തീരദേശത്തോട് ചേർന്ന ഒരു കുന്നും പ്രദേശമാണ്. ലാട്രൈറ്റിൻ്റെ ഒരു തുടക്കമുണ്ട്, അതേപോലെ ഇടനാടൻ ചെങ്കൽക്കുന്നിൻ്റെ ചെരിവുകൾ. അപ്പം അത്തരം ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കലാലയം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു സീസണൽ ചേഞ്ചസ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. മഴക്കാലത്ത് കാണുന്ന വെജിറ്റേഷൻ ആയിരിക്കില്ല വേനൽക്കാലത്ത് ഉണ്ടാവുക. ആ ഒരു രാജ്യം 3-ഓ 4-ഓ സീസൺ അതിനനുസരിച്ചുള്ള വെജിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു ബോട്ടണി അധ്യാപകൻ എന്ന രീതിയിൽ വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ ടാക്സോണമി എന്നൊരു ശാസ്ത്രശാഖ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്യാമ്പസിൻ്റെ ഒരു ഫ്ലോറ ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് തീരുമാനിക്കുന്നു. 2012 മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്.
4: ഓക്കെ.
5: അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സീസണിലും നമ്മൾ കുട്ടികളുമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകരായിട്ടൊക്കെ, കോളേജിൻ്റെ പരവശം കുന്നാണ്, കുന്നും ലാട്രൈറ്റും ഒക്കെ ആയിട്ടുള്ള, അപ്പോൾ പല സീസണിൽ പോകുന്നു. അതിനെ ശാസ്ത്രീയമായിട്ട് നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുന്നു. അതൊരു ലോങ് പ്രൊസീജിയറാണ്, കുറച്ച് സമയമെടുത്ത് ചെയ്ത ഒരു പ്രൊസീജിയറാണ്.
4: അപ്പോൾ ഇതിൻ്റെ ഒരു കാഠിന്യമുണ്ട്, അതിൻ്റെ ഒരു വിഷമം.
5: തീർച്ചയാണ്. ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ യാത്രകൾ, നമ്മൾ ക്യാമ്പസിലൂടെയുള്ള യാത്രകൾ, ആ സമയത്ത് ഫ്ലവറിങ് കണ്ടീഷനിലുള്ള ചെടികളുടെ ഫോട്ടോസ് എടുക്കുന്നു, അത് ശേഖരിക്കുന്നു. നമ്മളത് പലതരം ഫ്ലോറകളുണ്ട്, അത് വെച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ഐഡൻറ്റിഫൈ, ചിലത് മൈക്രോസ്കോപ്പിൽ ഡിസെക്ട് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പതുക്കെ പതുക്കെ ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയർ നടക്കുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് സീസൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
4: അപ്പോൾ ഓരോ സീസണിലായിട്ടാണ് അതിൻ്റെ ഒരു പ്രവർത്തനം.
5: അതെ, കണ്ണാന്തളി പോലുള്ള ചെടികളൊക്കെ നമ്മുടെ കുന്ന് ചെരുവുകളിൽ നന്നായിട്ട് കാണുന്ന ഒരു അപൂർവ സസ്യമാണ്, ഔഷധ സസ്യമാണ്. അതൊരു ഓണക്കാലം ആ സമയത്താണ് കാണുക. സെപ്റ്റംബറിന് ശേഷം ഒക്ടോബറിൽ പോയൊക്കെ അത് കിട്ടില്ല. അതുപോലെ ചില ഓർക്കിഡുകളുണ്ട്, കിഴങ്ങുന്ന വന്നിട്ട് ഹാബനേരിയ ഡൈഫില്ല എന്ന പേരുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു ഓർക്കിഡ്, അതൊക്കെ ആ ഒരു സീസൺ പോയി കഴിഞ്ഞാൽ, ഒരു ഓഗസ്റ്റ് കഴിഞ്ഞാൽ അതിനെ കാണില്ല. അപ്പോൾ അങ്ങനെ ഓരോ സീസണും പ്രാധാന്യമുണ്ട് പ്രത്യേക ചെടികളെ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓരോ വർഷങ്ങൾ അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് പ്ലാന്റ് ഫാമിലീസ് ഉണ്ട്, അപ്പോൾ പ്ലാന്റ് ഫാമിലീസ് വൈസ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നു. അതിന് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാനല്ല. ഇപ്പം ഇനീഷ്യലി നമുക്ക് ഡിഗ്രി മാത്രമുള്ളൊരു കോളേജായിരുന്നു, ഇപ്പം നമുക്ക് എം എസ് സി പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട്. പ്രത്യേകിച്ച് അവർക്ക് പഠിക്കാനുള്ള ഫാമിലിയിലുള്ള ചെടികൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പണിക്കുട്ടി. അപ്പോൾ അത് ഓരോ ഫാമിലി എടുത്തതിന് ശേഷം അല്ല അതിന് മുന്നേ ആയിട്ട് അവരും കൂട്ടി പോയി
4: നേരിട്ട് തന്നെ കണ്ടുപിടിക്കാൻ,
5: അങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം. പിന്നെ നമ്മൾ ആ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കിയതിന് ശേഷം ഇത്രയും റിച്ചായിട്ടുള്ളൊരു ഫ്ലോറ നമ്മുടെ ക്യാമ്പസിൽ ഉണ്ട് നമ്മൾ മനസ്സിലാക്കും. പ്രത്യേകിച്ചും ഈ ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ചെറിയ ചെടികൾ വന്ന് പുഷ്പിച്ച് സീസൺ കഴിയുമ്പോൾ പോകുന്നത്, അതിൻ്റെ കൂടെ ചെറിയ ചെറിയ കുറ്റിക്കാടുകളുണ്ട്. അതാണ് ഈ വെജിറ്റേഷൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ്. ഇവിടെ മാത്രം വളരുന്ന കുറേ അടപതിയൻ പോലുള്ള വളരെ അപൂർവമായിട്ടുള്ള ഔഷധ സസ്യമാണ്. വളരെ അപൂർവങ്ങളായിട്ടുള്ള ചില ചെടികളൊക്കെ നമുക്ക് അവിടെ നിന്ന് രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അത് എല്ലാ സമയത്തും അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലവറിങ് നോക്കി, സീസൺ നോക്കി, അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അല്ലെങ്കിൽ കളക്ട് ചെയ്ത് അത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ലോങ് പ്രൊസീജിയറാണ് അതിൽ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോൾ അവിടെ പലതരം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പല ഗാർഡൻ കമ്പോണൻസ്. അപ്പോൾ അവിടെ നിന്നും നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള, എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നൊക്കെ. ഞാൻ ബേസിക്കലി ഒരു ടാക്സോണമിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഏരിയ അതായത് എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ഒരു പുസ്തക രൂപത്തിലാക്കി.
4: ഇതിൽ തന്നെ ഈ കണ്ടെത്തിയതിൽ വളരെ അപൂർവങ്ങളായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ പയ്യന്നൂരിൻ്റെ കോളേജിൻ്റെ ഈ ചുറ്റുപാടുള്ള പ്രദേശത്ത് അപൂർവങ്ങളായിട്ടുള്ള സസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അപൂർവത പലപ്പോഴും നമുക്ക് നമ്മുടെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഈ സസ്യ ലതാദികളിൽ വളരെ സംരക്ഷിതമായിട്ടുള്ള ഒരു പ്രദേശത്ത് സൃഷ്ടിച്ചെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
5: ഞാൻ പറഞ്ഞ ഈ കണ്ണാന്തളി പോലുള്ള സ്പീഷീസുകളാണ്, 2012 കണ്ട കണ്ണാന്തളികളൊന്നും ഇപ്പോൾ അവിടെ കാണാനില്ല. അതൊരു പ്രധാന കാരണം നമ്മളെ ഈ ഹാബിറ്റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. ഈ അക്കേഷ്യ പോലുള്ള സ്പീഷീസുകൾ കണ്ടമാനം കയറി, പ്രത്യേകിച്ച് കുറച്ച് ഡിസ്റ്റേബ്ഡ് ആകും, കൺസ്ട്രക്ഷനോ വേറെ എന്തെങ്കിലും പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഇച്ചിരി ഡിസ്റ്റേബ്ഡ് ആകും ഹാബിറ്ററ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ വിത്ത് പെട്ടെന്ന് വളർന്ന് അപ്പോൾ ആ ഒരു ഓപ്പൺ ഏരിയ ഇല്ലാതാവുമ്പോൾ ഷെയ്ഡ് വരുമ്പോഴേക്കും ഇവർ വളരില്ല. അപ്പോൾ ഈ കണ്ണാന്തളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹാബിറ്ററ്റിൽ, ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ കാണുന്ന ഒരു സ്പീഷീസാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ രണ്ട് ഇല മാത്രമുള്ള കിഴങ്ങുള്ളൊരു ഓർക്കിഡുണ്ട്, വളരെ അപൂർവമായിട്ടുള്ളൊരു ഓർക്കിഡാണ് ഹാബനേരിയ ഡൈഫില്ല പോലുള്ള ഓർക്കിഡുകൾ. അതുപോലെ എരബിഡിയൻ സ്പീഷീസുകളുണ്ട്, ഡ്രോസീറ പോലുള്ള സ്പീഷീസുകൾ. അതുപോലെ ലാറ്ററേറ്റിൽ മാത്രം കാണുന്ന റൊട്ടാല മലബാറിക്ക എന്ന നമ്മുടെ വടക്കൻ കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത സ്പീഷീസാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മൊത്തം നമ്മുടെ ക്യാമ്പസിൽ 530 സ്പീഷീസുകൾ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്.
4: അതായത് 530 ഇനങ്ങൾ എന്തായാലും നമ്മുടെ ക്യാമ്പസിനകത്ത്
5: ഉണ്ട് തീർച്ചയായും. അപ്പോൾ ഞാൻ എൻ്റെ PhD ഫ്ലോറയാണ്, വയനാട് ഫ്ലോറയാണ് ഞാൻ എൻ്റെ PhD ടോപ്പിക്കായിട്ട് എടുത്തത്.
4: ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പയ്യന്നൂർ കോളേജിൻ്റെ ഈ ഒരു ചുറ്റുപാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത, ഇതൊക്കെ ഇത്തരത്തിലുള്ള ചെടികളുടെ വളർച്ചയ്ക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും?
5: തീർച്ചയായും. നമ്മുടെ ഈ ഇടനാടൻ ചെങ്കൽക്കുന്ന് എന്ന് പറയുന്ന നമ്മൾ വളരെ കുറച്ച് മാത്രം പഠിച്ച ഒരു ആവാസ വ്യവസ്ഥ എല്ലാ തരത്തിലും. ഇപ്പോൾ നമ്മൾ ആ ഒരു ഒരു കാലഘട്ടത്തിന് ശേഷം പറങ്ങിമാവായിരുന്നു പണ്ടൊക്കെ അവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ ഡിസ്ട്രക്ഷൻ വന്നിട്ടുണ്ടല്ലോ, ഹാബിറ്റേറ്റ് അവിടെ തന്നെ ഉണ്ടാവും. പറഞ്ഞു ആ സമയത്ത് കശുവണ്ടിയുടെ സീസണിൽ നമ്മൾ കുറച്ച് അതിനെ വെട്ടി കളയുന്നല്ലാതെ ഹാബിറ്റേറ്റിൻ്റെ ഡിസ്ട്രക്ഷൻ വന്നിട്ടുണ്ടായില്ല. പക്ഷേ നമ്മൾ ഈ റബ്ബറിൻ്റെ ഒരു കടന്നുകയറ്റം വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും അത് ആദ്യം ചെയ്യുന്നതന്നെ അവിടുത്തെ വെജിറ്റേഷൻ കംപ്ലീറ്റ് ഇല്ലാതാക്കുക എന്നുള്ളത്. ഈ ഇടനാടൻ കുന്നിൻ്റെ ഒരു പ്രത്യേകത, ചെങ്കൽ മേഖലയോടൊപ്പം തന്നെ ചെറിയ ചെറിയ കുറ്റിക്കാടുകളുണ്ടായിരുന്നു, അതെല്ലാം ഒന്നിച്ച് കളയുക. സ്വാഭാവികമായിട്ടും റബ്ബർ എന്ന് പറഞ്ഞ ഒരു പെരനിയലായിട്ട് ട്രീ ആണ്. കംപ്ലീറ്റ് വളർന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് പിന്നെ താഴെ അതൊരു സാധാരണ പ്ലാന്റേഷനായി. അവിടെ പിന്നെ ഈ വീടുകളൊക്കെ വളരുന്നല്ലാതെ ആ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ് പോയി. അപ്പോൾ ആ വെജിറ്റേഷൻ പോയി അത്. പക്ഷേ ഈ പോകുന്നതിന് മുന്നേ ഇവിടെ എന്താ ഉള്ളത് എന്ന് ആരും വ്യക്തമായി ഡോക്യുമെൻ്റ് ചെയ്തില്ല. നമ്മൾ ജനറലായിട്ട് ചിലപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ണൂർ ജില്ലയിലെ ഇടനാടൻ കുന്നുകളിൽ അല്ലെ കാസർഗോഡ് ജില്ലയിലെ ഇടനാടൻ കുന്നുകളിൽ ഇത്തരം സ്പീഷീസുകളാണ് ഉള്ളത് എന്നുള്ളൊരു വ്യക്തമായ ഡോക്യുമെൻറ്റേഷൻ നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം വെജിറ്റേഷൻ എത്രത്തോളം സ്പീഷീസുകളുടെ നാശമുണ്ടായി എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല.
4: ഒരുപക്ഷെ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന ചെടികൾ പോലും ഇവിടെ വളർന്നു വേണമെങ്കിൽ പറയാം.
5: തീർച്ചയായും പലതും എൻഡെമിക്കാണ്, അതാണ് നമ്മുടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്. നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിനൊക്കെ എത്ര പ്രാധാന്യമുള്ളത്, അവിടുത്തെ പല സ്പീഷീസുകളും സ്ഥാനികമാണ്. അതായത് വേറെ ലോകത്ത് വേറെ എവിടെയില്ല, എൻഡമിക് സ്പീഷീസ് ആണ്. ചിലപ്പോൾ അതിനേക്കാളും ഒക്കെ സംരക്ഷണ പ്രാധാന്യമുള്ള സ്പീഷീസ് ഈ ചെങ്കൽ മേഖലയിലും അതുപോലെ തന്നെ ഇടനാടൻ കുന്നുകളിലും വളരുന്നുണ്ട്. അത് നമ്മൾ ആധികാരികം പഠിച്ചിട്ടില്ല. ചെങ്കൽ കുന്നുകളുടെ പ്രശ്നം ഇത് തന്നെയാണ്. ചെങ്കൽ കുന്നിൻ്റെ 80% ഇപ്പം നമുക്കില്ലാതായി നോർത്തേൺ കേരളയിൽ പ്രത്യേകിച്ച്. പക്ഷെ അവിടെ മാത്രമുള്ള ലോകത്തിൽ വേറെ എവിടെ ഇല്ലാത്ത ഒരുപാട് സ്പീഷീസുകളുണ്ട്.
4: പക്ഷേ നമ്മുടെ ഇപ്പം പറയുന്നത് പയ്യന്നൂർ കോളേജ് ചുറ്റുപാടുമാണെങ്കിലും ഇപ്പോൾ പയ്യന്നൂരിന് തൊട്ടുകിടക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പ്രദേശം, മാടായിപ്പാറ ഉൾപ്പെടുന്ന പ്രദേശം, ഈ പ്രദേശങ്ങളൊക്കെ ഇത്തരത്തിൽ വളരെ വൈവിധ്യമാർന്നിട്ടുള്ള സസ്യജാലങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള പ്രദേശങ്ങളാണ്.
5: തീർച്ചയായും തീർച്ചയായും ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ച് തന്നെയാണ്. ഇപ്പം ഞാൻ പരിയാരം സ്വദേശിയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ പരിയാരത്ത് പണ്ടത്തെ ടി ബി സാനിറ്റോറിയം ഉള്ള സമയത്ത് വിശാലമായ കുന്നു, അപ്പോൾ അവിടുത്തെ വെജിറ്റേഷനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ അത് എൻ്റയർലി മാറിയല്ലോ. ഇപ്പോൾ അത് മെഡിക്കൽ കോളേജ് വന്ന് കൺസ്ട്രക്ഷൻ വന്ന് ഇപ്പോൾ അതൊരു സാധാരണ ഏരിയയായി മാറി. അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ മരങ്ങൾ വയ്ക്കുമ്പോൾ ഹാബിറ്റാറ്റ് കംപ്ലീറ്റ് ചേഞ്ച് ആയി.
4: അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംരക്ഷണം എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ നട്ടു വളർത്തിയാലും വളർന്നു വരുന്നതിനെ സംരക്ഷിച്ചാലും ഈ സംരക്ഷണം എന്ന് പറയുന്ന തുടർച്ചയായിട്ടുള്ളൊരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇത് കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ്, കുട്ടികളെ അത് ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ്?
5: രണ്ട് ഡയമെൻഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഹാബിറ്റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഇടനാടൻ ചെങ്കൽക്കുന്നുകൾ അവിടെ കാണുന്ന ഈ വെജിറ്റേഷൻ നമുക്ക് രണ്ടാമത് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രധാന കാരണം അത് അങ്ങനെ ഒരു ഹാബിറ്റ് സ്പെസിഫിക് ആണ്. അത്തരം ഹാബിറ്റേറ്റ് വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളൊന്നും പിന്നെ പറ്റില്ല. പക്ഷേ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാവും പറ്റുന്നത് മറ്റ് സ്ഥലങ്ങളിൽ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന സ്പീഷീസുകളെ നമ്മുടെ ക്യാമ്പസിൽ കൊണ്ട് നട്ടുപിടിപ്പിച്ചിട്ട് നമ്മൾ ഒരു കൺസർവേഷൻ എക്സിറ്റ് ടു ഗാർഡൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് പ്രവർത്തനങ്ങളാണ് കോളേജ് ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്ററ്റ് ഓരോ വർഷം കഴിയുമ്പോൾ സ്വാഭാവികം കൺസ്ട്രക്ഷനൊക്കെ വരുന്നു, എൻക്രോച്ച്മെൻറ്റും പല രീതിയിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലാൻഡാണ് നമ്മൾ ആദ്യം യൂട്ടിലൈസ് ചെയ്യുന്നത്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം സ്പീഷീസുകളുടെ ഒരു ഹാബിറ്ററ്റാണ്. അത് പയ്യന്നൂർ കോളേജിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ മൊത്തമായി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ അവർക്ക് വേണ്ടി മാത്രം ഒരു സംരക്ഷിത മേഖല ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വൺസ് അത് നശിച്ചു പോയി കഴിഞ്ഞാൽ, ഹാബിറ്ററ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ അത്തരം സ്പീഷീസുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ
4: പറ്റും. സാധിക്കില്ല.
5: അവിടെ നമുക്ക് അഫോറസ്റ്റേഷൻ പോലുള്ള പ്രോഗ്രാംസ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ
4: തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അധിനിവേശ സസ്യങ്ങളുടെ ഒരു വല്ലാത്തൊരു കടന്നുകയറ്റം കൂടി ഇത്തരത്തിലുള്ള ചെടികൾക്ക് ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ?
5: ഉണ്ട് ഉണ്ട് തീർച്ചയായും. ഇപ്പം ഈ ഹാബിറ്ററ്റ് അൾട്ടറേഷൻ വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം, ഇപ്പം റബ്ബർ വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു വീട് വരുന്നുണ്ട്, അവർ കവർ ക്രോപ്പായിട്ട് കൊണ്ടുവരുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് വ്യാപിച്ച് മറ്റ് ഹാബിറ്റേറ്റിലും മറ്റ് സ്പീഷീസുകളെ വല്ലാതെ ബാധിച്ചു. അതിൻ്റെ കൂടെയാണ് അല്ലാത്ത ഭാഗങ്ങളിലാണ് ഈ അക്കേഷ്യയുടെ കടന്നുകയറ്റം. ഒരു 10-15 വർഷം നമ്മുടെ ലാറ്ററൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഇടനാടൻ കുന്നുകളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അക്കേഷ്യ മൂടി. എവിടെ പോയാൽ നോക്കിയാൽ നമുക്ക് നല്ല വെജിറ്റേഷൻ കാണാൻ പറ്റും, പെട്ടെന്ന് കാണുമ്പോൾ നല്ല പച്ചപ്പ് തോന്നാം. ബട്ട് അത് ഈ ഇത്തരം സ്പീഷീസുകൾ മാത്രം വളർന്നിരുന്ന ഒരു പ്രദേശത്തെ അധിനിവേശ സസ്യം, പ്രത്യേകിച്ച് അക്കേഷ്യ പോലുള്ള സസ്യങ്ങൾ മൂടുകയാണ്. അതിൻ്റെ കൂടെ പല സ്പീഷീസുകൾ നമ്മൾ മുന്നേ കാണാത്ത ഈ ധൃതരാഷ്ട്രാലിംഗനം പോലുള്ള സ്പീഷീസുകളൊക്കെ നമ്മുടെ ക്യാമ്പസിലൊക്കെ എത്തി. ഇപ്പം മാവാണെങ്കിൽ മാവിനത് വെട്ടി നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു 1-2 കൊല്ലം കൊണ്ട് ആ മാവിനെ കംപ്ലീറ്റ് അത് മൂടും, അപ്പോൾ സ്വാഭാവികമായിട്ട് തുടങ്ങും. അങ്ങനെ മറ്റ് സ്പീഷീസുകൾക്ക് മുകളിലൊരു അതീശത്വം സ്ഥാപിക്കും. അതുകൊണ്ട് അതിന് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത് 5 വർഷം മുന്നേ 10 വർഷം മുന്നേ കാണാത്ത സ്പീഷീസുകളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ക്യാമ്പസിലും മറ്റ് സ്ഥലങ്ങളിലും നമുക്കിപ്പോൾ കാണുന്നുണ്ട്.
4: ഒരുപക്ഷെ എനിക്കൊന്ന് വംശനാശം വന്നുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ ഇനങ്ങളും കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
5: പുതിയ വെച്ചാൽ അധിനിവേശമാണ്, അത് കളയാണ്. അത് നമ്മുടെ നാച്ചുറലായിട്ട് വരുന്ന നാറ്റീവായിട്ടുള്ള സ്പീഷീസുകൾ ഇല്ലാതാക്കുന്നുണ്ട്.
4: ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഒരു ഏർപ്പാടാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? അതിന് എത്രത്തോളം ആളുകളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്? അതോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കുന്നു, അതിൻ്റെ സയൻറ്റിഫിക് നെയിം കണ്ടെത്തുന്നു, ഇല്ല അങ്ങനെയുള്ള ഒരു ആ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച്?
5: തീർച്ചയായും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2012 തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. പല ബാച്ചുകളെ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കൂടുതൽ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു.
4: എൻ്റെ ഒരു സംശയം, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയൊരു കുട്ടികളെ ഒരു ബാച്ച് കഴിഞ്ഞിറങ്ങുന്നു, പുതിയൊരു ബാച്ച് വരുന്നു, അപ്പോൾ വീണ്ടും ഇവരിലേക്ക് ഇതിൻ്റെ ഒരു വിവര കൈമാറ്റം എന്ന് പറയുന്ന ഒരു
5: അതുണ്ട് അതൊരു ഒരു പരിധി വരും. നമ്മളിപ്പോൾ ചിലപ്പോഴൊക്കെ ചില കുട്ടികൾക്ക് പ്രൊജക്ട് ആയിട്ടൊക്കെ ഇതിലെ ചില കമ്പോണൻസ് കൊടുക്കും. നമ്മളുദ്ദേശം ഡോക്യുമെൻ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ ഒരു പബ്ലിക്കേഷൻ ലെവലിലോ ഒക്കെ വരുമ്പോൾ ആ രീതിയിൽ അത് നടക്കുന്നുണ്ട്.
4: ഓക്കെ. അപ്പോൾ കോളേജിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ് ഇതിൽ?
5: അല്ല, കോളേജ് തീർച്ചയായും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പഞ്ചായത്തുകൾ അവിടുത്തെ ജൈവ വൈവിധ്യം ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന രീതി PBR എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റുമായിട്ട് വളരെ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും ഡൈവേഴ്സിറ്റി നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് അത് ആ PBRലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷനും കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഞ്ചായത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ, ഒരു എക്സ്റ്റൻഷൻ വർക്ക് എന്ന രീതിയിൽ കോളേജ് അതിനെ സപ്പോർട്ട് ചെയ്യും, നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
4: അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്?
5: നെക്സ്റ്റ് സ്റ്റേജ് ഇതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് വന്നു, അത് കൂടുതൽ ആളുകളിൽ ഇതിൻ്റെ കോപ്പികൾ എത്തിക്കുക. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു അവയർനെസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രത്യേകിച്ചും ഇത്തരം ഇടനാടൻ കുന്നുകൾ, ചെങ്കലിനോട് ചേർന്ന ഇടനാടൻ ചെരുവുകളൊക്കെ ഇത്രയും ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളൊരു ഒരു അറിവ് നമ്മൾ പുതിയ ആളുകൾക്ക് കൊടുക്കണം. അപ്പം ആ രീതിയിൽ നമ്മളത് നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെവലപ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹാബിറ്റൽ അൾട്ടറേഷൻ നടത്തേണ്ടി വരും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഈ ചെറിയ ചെറിയ ഗാർഡൻ കമ്പോണൻസ് ഉണ്ടാക്കിയിട്ട്, കൺസർവേഷൻ ഗാർഡൻ ഉണ്ടാക്കിയിട്ട്
4: പരിപാലിക്കുക എന്നുള്ളതും ഒരു അജണ്ട. അതോടൊപ്പം തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ സമീപകാലത്തായിട്ട് നമ്മൾ അനുഭവിച്ചു

0: ഇതൊക്കെ
1: സ്വാഭാവിക
0: അങ്ങനെയൊക്കെയുള്ള സംഭവം ഈ ഇതിന്റെ ജെർമിനേഷനെ ബാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ലാറ്ററൈറ്റ് ഒന്നും ഈ വർഷം സജീവമായില്ല, ഇപ്പം ജൂലൈ പകുതി ആവാറായല്ലോ, ഇപ്പം ലാറ്ററൈറ്റ് ഒന്നും സജീവമായില്ല, ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ.
1: അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു ഉപാധികൾ എന്തെങ്കിലും പ്രയോഗിക്കാൻ പറ്റുമോ?
0: അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സയന്റിഫിക് ആയിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ആ രീതിയിലൊക്കെ കുറച്ചും കൂടെ വലിയ ഫണ്ടിങ്ങോട് കൂടിയിട്ടുള്ള നല്ല എഫേർട്ടുകൾ വേണം.
1: ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു വിഷയം പയ്യന്നൂർ കോളേജിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കേരളം മുഴുവൻ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഈ സസ്യജാലങ്ങൾക്കുണ്ടാകുന്ന വംശനാശ ഭീഷണി, അതോടൊപ്പം തന്നെ അധിനിവേശ സസ്യങ്ങളുടെ ഭീഷണി, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്നു, ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖനന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ സസ്യജാലങ്ങൾക്ക് വലിയ രീതിയിൽ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഏത് രീതിയിൽ അതിനെ ഒന്ന് വിവക്ഷിക്കാൻ പറ്റും? നമ്മുടെ ഈ ഒരു മേഖലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപക്ഷെ ആ മേഖലയിൽ ഗവേഷണം നടത്തിയ ഒരു വ്യക്തി എന്നുള്ളത് കൂടിയാണ് ചോദിക്കുന്നത്.
0: അതെ, തീർച്ചയായും നമ്മുടെ ആവാസ വ്യവസ്ഥകൾ പലതരത്തിൽ, കേരളം പ്രത്യേകിച്ചും ഒരു വെസ്റ്റേൺ ഗട്ട്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നമ്മൾ അത് കൂടുതൽ പ്രദേശം നമ്മളെ കേരളത്തിൻ്റെ കിഴക്കൻ ചരിവുകളാണ്. അവിടുത്തെ ഡൈവേഴ്സിറ്റി ഇല്ലാതാവുന്നു, കുറയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ ഓരോ വർഷം തോറും പല രീതിയിലും ഹാബിറ്ററ്റിലേക്ക് കടന്നു കയറി, അല്ലെങ്കിൽ വനവിസ്തൃതി കുറയുന്നൊരവസ്ഥ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ മാത്രം ഉള്ള ഒരുപാട് സ്പീഷീസുകളുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം വളരുന്ന, കുറച്ച് ഏരിയയിൽ മാത്രം വളരുന്നൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസുകളുണ്ട്. ലോകത്തിൻ്റെ വേറെ എവിടെ ഇല്ലാത്ത സ്പീഷീസ് പലതും ഈ റെഡ് ഡാറ്റാ ബുക്ക് പോലെ ഇതിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന, UCN റെഡ് ഡാറ്റാ ബുക്കിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകത്തിലൊക്കെ ഇടം പിടിച്ച ആളുകളാണ്. അപ്പം അത്തരം ആളുകളുടെ പോപ്പുലേഷൻ കുറയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ അധിനിവേശ സസ്യങ്ങൾ നമ്മളിപ്പം പല രീതിയിലും റോഡ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ടൂറിസം ആയിക്കോട്ടെ, ഇതിലൊക്കെ ഒരു ഇമ്പാക്റ്റ് ഹാബിറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അത്രത്തോളം പഠിക്കുന്നു എന്നുള്ളത് അല്ലെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വേറെ മറുവശമാണ്, പക്ഷെ അത് അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളറിയാതെ തന്നെ ഇത്തരം സ്പീഷീസുകൾ ഇവിടുന്ന് വംശനാശ ഭീഷണി നേരിടുന്നു, ചിലത് എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന സ്പീഷീസുകളുണ്ട്, വളരെ ചെറിയ ഏരിയയിലൊക്കെ ഉള്ള സ്പീഷീസുകൾ ഇല്ലാതാവുന്നൊരവസ്ഥയുണ്ട്. ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. നമുക്ക് പറയാം, പശ്ചിമഘട്ടം 2000 മീറ്ററിലധികം ഉയരമുള്ള മലകളിൽ പോകാറുണ്ട്, മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. വളരെ സേഫ് ആണ് എന്ന് വിചാരിക്കുന്ന ഹാബിറ്റും അവിടെ ചിലപ്പം ഇപ്പം ഈ ഫയറൊക്കെ കാട്ടുതീ പോലുള്ള പ്രശ്നങ്ങളൊക്കെ റെഗുലറാണ്. ഡിസംബർ മാസം തൊട്ടൊരു ഫെബ്രുവരി മാസം വരെയുള്ള സമയത്തൊക്കെ നമ്മുടെ പല കോർ ഏരിയകളും കത്തുകയാണ്, അതിന് പല റീസണുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ കത്തിപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ പെട്ടെന്ന് പോയി കെടുത്താനും പറ്റാൻ, ദിവസങ്ങളോളം കത്തുന്ന മലകളൊക്കെ ഉണ്ട്, റെഗുലറായിട്ട് കാട്ടുതീ വരുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈവൻ ഷോലാ ഫോറസ്റ്റ് പോലും ഇപ്പോൾ ചെമ്പ്ര പോലുള്ള പീക്കിലൊക്കെ നമ്മൾ ഒരിക്കലും ആരും ഒരു ഡിസ്റ്റർബൻസും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങൾ പോലും ഒന്നും രണ്ടും വർഷമൊക്കെ കണ്ടിന്യൂസ് ആയി കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അത്രയും കോമ്പാക്റ്റായി നിന്നൊരു ഒരു എക്കോസിസ്റ്റം പെട്ടെന്ന് ഡിസ്റ്റേബ്ഡ് ആവുകയാണ്. അപ്പോൾ ഡിസ്റ്റേബ്ഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കടന്നു പോകുന്നത് ഇതുപോലുള്ള അധിനിവേശ സസ്യങ്ങളും അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ വളരുന്ന മറ്റ് സ്പീഷീസുകളും അവിടെ കടന്നു. അപ്പോൾ അവിടുത്തെ ഒരു കോമ്പോസിഷൻ മാറും. കോമ്പോസിഷൻ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗ്രാജുവലായിട്ട് ഇല്ല, അത് അതിൻ്റെ ഹെൽത്ത് കുറഞ്ഞു കുറഞ്ഞു വന്ന് അത് വേറെ രീതിയിലേക്ക് മാറും. അത് പ്രകൃതിയിൽ നടക്കുന്നൊരു പ്രതിഭാസമാണ്, പക്ഷേ അത് ഇപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റാണ്. നമ്മളിപ്പോൾ ഒരു യാത്ര പല കാടുകളിലും പുൽമേടുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇത്തരം ചേഞ്ചുകൾ വളരെ ഫാസ്റ്റാണ്.
1: ഒരുപക്ഷെ അത് തന്നെ നമ്മുടെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുകയും ചെയ്യും.
0: തീർച്ചയായും, പ്രത്യേകിച്ച് ഈ സ്പീഷീസ് കോമ്പോസിഷനൊക്കെ മാറുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. ഇപ്പം നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, അപ്പോൾ ഇതൊക്കെ ആനിമൽസുമായിട്ട് കണക്റ്റഡ് ആണ്, ഇൻസെക്റ്റുകളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു സ്പീഷീസ് ഇവിടെ നിന്ന് ഇല്ലാതാവുമ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ കുറയുമ്പോൾ അത് മറ്റ് പല സ്പീഷീസുകളെ അത് ബാധിക്കുന്നുണ്ട്. ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബാലൻസ് ഇല്ലാതാവുന്നുണ്ട്, കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്.
1: ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? എന്താണ്
0: ചെയ്യേണ്ടത്? തീർച്ചയായും നമ്മളിത് മനസ്സിലാക്കുക, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പോസിഷൻ എക്കോസിസ്റ്റം എന്നുള്ള ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇൻ്റർനാഷണലി അങ്ങനെ അവയർനെസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 10 വർഷം എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ്റെ വർഷമായിട്ടാണ് ഇൻ്റർനാഷണലി അത് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞാൽ പലതരം എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഒരു കോമ്പോസിഷനാണ്. കുറച്ചും കൂടെ ഇൻഡെപ്തായി മനസ്സിലാക്കുക, അതിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എഫേർട്സുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്.
1: അപ്പോൾ ഈ വിഭാഗത്തിൻ്റെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ മേധാവി എന്നുള്ളത് ചോദിക്കുകയാണ്, കുട്ടികളുടെ എത്രത്തോളം ഇതിലൊരു താല്പര്യമുണ്ട്? നമ്മുടെ ഈ വളർന്നു വരുന്ന ന്യൂ ജെൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു പഠനത്തോട് എത്രത്തോളം ഒരു താല്പര്യമുണ്ട്?
0: കുട്ടികൾ ഒരു പരിധി വിട്ട് താല്പര്യമുണ്ട് എന്ന് തോന്നുന്നില്ല, ബട്ട് ചില കുട്ടികൾ അതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ എങ്ങനത്തോളം അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വിചാരിക്കുന്ന 100% ഒരിക്കലും വരില്ല, എന്നാലും ഒരു പരിധി വരെ നമ്മൾ ഇടപെടുന്ന കുട്ടികൾ, നമ്മൾ ബയോഡൈവേഴ്സിറ്റി ക്ലബുണ്ട്, ഭൂമിത്ര സേന പോലുള്ള ഗ്രൂപ്പുകളുണ്ട്, അപ്പം അങ്ങനെ NSS ചില ഗ്രൂപ്പുകളുണ്ട്, അപ്പോൾ ചില കുട്ടികൾ

0: അത് നന്നായിട്ട് നമ്മൾ ടീച്ചിങ്ങിന് ഉപരിയായിട്ട് കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുറേ എക്സ്റ്റൻഷൻ വർക്കുകൾ ഇതിൻ്റെ കൂടെ
1: ചെയ്യുന്നുണ്ട്.
0: പ്രത്യേകിച്ച് നമ്മൾ ഈ മാംഗ്രൂവ് റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ കാവ് സേക്രഡ് ഗ്രൂ റെസ്റ്റോറേഷൻ പോലുള്ള പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കുന്ന അപ്പോൾ കുറച്ച് പേരിൽ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ഒരു മാറ്റം ഉണ്ടാക്കും.
1: അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പയ്യന്നൂർ കോളേജ് ക്യാമ്പസിനകത്തുള്ള ജോൺസി വനത്തിൻ്റെ ഒരു പ്രത്യേകത.
0: ജോൺസി വനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കൺസർവേഷൻ ഗാർഡൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു പച്ചത്തുരുത്ത്, ഒരു പച്ചപ്പ് ഉണ്ടാക്കുക ക്യാമ്പസിൽ എന്നുള്ളതാണ്. നമ്മളിത്രയും ഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ് ക്യാമ്പസ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ അബാൻഡായിട്ട് കിടക്കുന്ന പല വീടുകളൊക്കെ വളർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഒരു കൺസർവേഷൻ ഗാർഡൻ ഉണ്ടാക്കുക, ഒരു പച്ചപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ചെടികൾ നടുന്നതിന് പകരം പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന അപൂർവങ്ങളായിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ റെഡ് ഡാറ്റ ബുക്ക് പോലുള്ള ഇതിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്പീഷീസുകൾ പല ഭാഗത്തുനിന്നായിട്ട് അതിൻ്റെ തൈകൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയൊരു കാടാണ് ജോൺസി വനം. ഏകദേശം ഒരു 2 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു ചെറു വനം എന്ന് വേണം പറയും. ഇപ്പോൾ 2014 നമ്മൾ തുടങ്ങിയത്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ഒരു സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു. പയ്യന്നൂർ റോട്ടറി ക്ലബിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടുകൂടി നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പ്രത്യേകിച്ച് എം എസ് സ്വാമിനാഥ് റിസർച്ച് ഫൗണ്ടേഷൻ പോലെ സ്ഥാപനങ്ങളൊക്കെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പല മരങ്ങളുടെ തൈകൾ കൊണ്ടുവന്ന് വളരെ ശാസ്ത്രീയമായി നട്ട് പിടിപ്പിച്ച് പരിപാലിച്ച് അതിപ്പോൾ ഒരു 10-12 വർഷം കഴിയുമ്പോഴേക്കും പലതും ഫ്ലവർ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, വളരെ സംരക്ഷണ പ്രാധാന്യമുള്ള ചെടികളാണ് അവിടെ വളരുന്നത്.
1: അവിടെയുള്ള ചെടികളുടെ വിവരങ്ങളും നമ്മുടെ ഈ ക്യാമ്പസ് ഫ്ലോറ പുസ്തകത്തിൽ ഉണ്ട്.
0: അതുകൊണ്ടാണ് ഇത്രയും ഡൈവേഴ്സിറ്റി വന്നത്. നാച്ചുറലായി വളരുന്ന വെജിറ്റേഷൻ്റെ കൂടെ നമ്മുടെ എക്സിറ്റു ഗാർഡനിലുള്ള സ്പീഷീസുകൾ, ഇപ്പം ജോൺസി വനത്തിൽ 100-ലധികം സ്പീഷീസുകളുണ്ട്. അതുപോലെ നമ്മുടെ മഹാഗണി പോലുള്ള ചെടികളൊക്കെ ക്യാമ്പസിൽ പലപ്പോഴായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ചെടികളെയൊക്കെ നമ്മൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശം എന്ന് വെച്ചാൽ ഇത്തരം അഫോറസ്റ്റേഷൻ പ്രോഗ്രാമിൽ നമ്മുടെ തനത് മരങ്ങളെ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള, നമ്മൾ ശ്രമിച്ചാൽ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരുപാട് സ്പീഷീസുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. സംരക്ഷിക്കൽ മാത്രമല്ല, നമ്മളിപ്പം ഒരു ചെറിയൊരു ഗാർഡൻ ആക്കിയതുകൊണ്ട് അവരുടെ പോപ്പുലേഷൻ കംപ്ലീറ്റ് സംരക്ഷിക്കപ്പെടില്ല. പക്ഷെ ഇത്തരം സ്പീഷീസുകൾ നമ്മൾക്കുണ്ട് എന്നുള്ള അറിവ്, ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മാത്രമാണ് എന്ന് നമ്മുടെ കുട്ടികളോട് നമുക്ക് പറയാൻ, അങ്ങനത്തെ ഒരു കമ്പോണന്റ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതായത് പശ്ചിമഘട്ടത്തിൽ ഉള്ള ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്,
1: തെളിവ് സഹിതം
0: പറയാൻ പറ്റും. അതിലുപരിയായിട്ട് സംരക്ഷിക്ക പെടേണ്ട കുറേ ആളുകളുണ്ട്. അത്തരം ആളുകളെയും കൂടെ ഇത്തരം പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം, അല്ലെങ്കിൽ ഈ ഒരു എഫോറസ്ട്രേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണം. അത്തരം സ്പീഷീസുകളെ കുറിച്ച് അറിവ് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോളേജുകൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു മൂവ്മെന്റ് ആവും.
1: അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചെടികളുടെയും സസ്യങ്ങളുടെ ഒക്കെ സംരക്ഷണം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശാലമായിട്ടുള്ള തലത്തിലേക്ക് പോകാൻ വേണ്ടി QR കോഡ് പതിപ്പിക്കുക, അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ട്.
0: തീർച്ചയായും നമ്മുടെ എല്ലാ ക്യാമ്പസിലെ എല്ലാ മരങ്ങൾക്കും വള്ളികൾക്കും നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ നാമം, അതിൻ്റെ സസ്യകുടുംബം വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു QR കോഡും ഉണ്ട്. അപ്പോൾ ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും, അതിൻ്റെ അത് എൻഡമിക്കാണോ, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിനെന്തെങ്കിലും ഉപയോഗമുണ്ടോ, അങ്ങനെ അതിനെക്കുറിച്ച് അറിയാൻ എല്ലാ വിവരങ്ങളും
1: മറ്റു ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്കും അറിയാം.
0: അതെ, മറ്റു ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് പല രീതിയിലും വരാറുണ്ട്. അപ്പോൾ അവർക്കും അത് ഉപയോഗപ്പെടുന്ന രീതിയിൽ QR കോഡ് അടക്കമുള്ള നെയിം ബോർഡുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്.
1: ഈ ഒരു പ്രവർത്തനത്തിന് സഹായിക്കാൻ വേണ്ടി മറ്റധ്യാപകരുടെ ഒരു സഹായം കൂടി വേണമല്ലോ, അവരൊക്കെ ആരൊക്കെയാണ്?
0: ഇപ്പോൾ പ്രത്യേകം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളൊരു ടീമുണ്ട്, 7 അധ്യാപകരാണുള്ളത്, 2 സപ്പോർട്ടിംഗ് സ്റ്റാഫ്. സപ്പോർട്ടിംഗ് സ്റ്റാഫ് റെഗുലറായിട്ട് ചിലപ്പോൾ മാറാറുണ്ട്. അപ്പോൾ അവർ ഇപ്പം പല പോസ്റ്റിലുള്ളത് അവരൊക്കെ ചേർന്നിട്ടാണ് ഇതൊരു കമ്പൈൻ വോളിയമായിട്ട് നമ്മൾ പുസ്തകം ഇറക്കിയിരിക്കുന്നത്.
1: അപ്പോൾ ഒരുപക്ഷെ ഈ പുസ്തകം മറ്റ് കോളേജുകളോട് കൂടി എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അങ്ങനെയാണ്,
0: അതാ നമ്മളിപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കോളേജുകളിലൊക്കെ ഈ ടാക്സോണമി ഒരു പ്രധാനപ്പെട്ട ഒരു വർഷം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ചെടികളുടെ ഫോട്ടോസ് കണ്ട് കുട്ടികൾക്ക് അപ്പോൾ അവർക്കത് ഒന്ന് കണ്ടുകാലാണ് നമുക്കത് അവർക്ക് ചുറ്റുപാട് ശ്രദ്ധിക്കുമ്പോൾ ഇതാണ് എന്ന്. അപ്പോൾ ആ രീതിയിൽ ഒരു റെഫറൻസ് പുസ്തകമായിട്ട് കോളേജുകളിലെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മളതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫീൽഡ് ഗൈഡ് എന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് കോളേജുകളിലേക്ക് ഇതിൻ്റെ കോപ്പികൾ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്.
1: എന്തായാലും പയ്യന്നൂർ കോളേജിൻ്റെ ഈ ഒരു പ്രവർത്തനം, ബോട്ടണി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് മറ്റ് കോളേജുകൾക്കും മറ്റ് വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ പഠന പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും വിലപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളും വിശദീകരിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.
2: വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന പയ്യന്നൂർ കോളേജ് ക്യാമ്പസ് സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ M.K. രതീഷ് നാരായണൻ.

അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ കെ ഒ ശശിധരൻ. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ഉഷ വിനീത്.

0: ആകാശവാണി കണ്ണൂർ. കാവ്യ കേളി പങ്കെടുക്കുന്നവർ: എം വി നാണി ടീച്ചർ, ടി സുനന്ദ ടീച്ചർ, എം വസന്ത ടീച്ചർ, ജിജ ശ്രീജിത്ത്, ജിതേഷ് കെ പി.
1: സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ചങ്ങമ്പുഴയുടെ കവിത. കവിതയായിരുന്നു ചങ്ങമ്പുഴയുടെ നിത്യകാമുകി. കവിതയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും എഴുതിയതും. ജീവിക്കാൻ വേണ്ടി കവിത എഴുതിയ കവിയല്ല അദ്ദേഹം. തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: എൻ്റെ ഹൃദയത്തിന് വിശ്രമിക്കാൻ സാധ്യമല്ല, അത് സദാ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വിശ്രമം വേണ്ട, അത് വിശ്രമിക്കുകയില്ല. അതിലെ സ്പന്ദനങ്ങൾ അവസാനിച്ചാലും അതിന് വിശ്രമം ലഭിക്കുമോ എന്ന് സംശയമാണ്. എൻ്റെ ദേവി, എന്തൊരു ഹൃദയമാണ് എൻ്റെ ഹൃദയം. അതായത്, തൻ്റെ ഭൗതികാവശിഷ്ടം ആറടി മണ്ണിൽ വിശ്രമിക്കുമ്പോഴും ആ അസ്ഥിമാടം അർത്ഥവ്യഞ്ജകമായി സ്പന്ദിച്ചുകൊണ്ടിരിക്കും എന്ന്. അതിലെ 8 വരികളിലേക്ക്: പാലപ്പൂക്കളിൽ നിന്ന് പരിമളം പറന്നെത്തി പാതിരയെ പുണർന്നൊഴുകുമ്പോൾ, ചന്ദ്രിക മഞ്ഞണിഞ്ഞ മദാലസയായി നൃത്തം ചെയ്യുമ്പോൾ, മരക്കൊമ്പുകളിൽ കൊക്കുരുമ്മി മുട്ടിമുട്ടിയിരുന്ന് ആ ഹൃദയസ്പന്ദനം ശ്രദ്ധിക്കുന്ന കിളികൾ, അതിൽ അന്തർഹിതമായിരിക്കുന്ന സന്ദേശം ലോകത്തോട് വിളിച്ചു പറയും എന്ന് കവി സങ്കൽപ്പിക്കുന്നു.

0: നിർത്തി ചിറകുമൊതുക്കി കേട്ടിരിക്കുമതൊക്കെയും നിങ്ങൾ. അക്ഷരം മാ ജിതേഷ്.
1: കാൽപ്പനികതയുടെ സൗന്ദര്യത്തെയും സൗഭാഗ്യത്തെയും മലയാള ഭാവുകത്വത്തിന് സമ്മാനിക്കുകയും അതിൻ്റെ ദുരന്താവസ്ഥയെ യാഥാർത്ഥ്യമാവണ്ണം നെഞ്ചേറ്റുകയും ചെയ്ത കൃതികളാണ് ഇടപ്പള്ളിയുടേത്. മരണവ്യഗ്രത, പ്രണയലോലുപത, വിഷാദാത്മകത, നൈരാശ്യം എന്നിവ കവിയുടെ ജീവിതത്തെയും കാവ്യമനസ്സിനെയും എപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുന്നു. ഏകാന്തതയും ദുഃഖങ്ങളും വേട്ടയാടിയ ജീവിതമായിരുന്നതുകൊണ്ടാവാം നീറിപ്പിടിപ്പിക്കുന്ന നിരാശതയുടെ പര്യായമായിരുന്നു ഇടപ്പള്ളി. നിരാശകളിൽ നിന്നും നിത്യശാന്തി തേടി മരണത്തെ സ്വാഗതം ചെയ്ത കവിയുടെ നിരാശ എന്ന കവിതയിലെ 8 വരികളിലേക്ക്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വ. വസന്ത ടീച്ചർ.
1: നാം നിസ്സാരമെന്ന് കരുതുന്ന ചന്ദനത്തിരിയെ പ്രണയാർദ്രമായ ഒരു പെൺ മനസ്സായി കവി KSP കർത്താവ് കാണുന്നു. തന്നെ സ്നേഹത്താൽ പൊതിയുവാൻ അവൾ അഗ്നിദേവനോട് പ്രേമപൂർവം യാചിക്കുന്നു. അവളുടെ ലോലമോഹനമായ ചുണ്ടിൽ അഗ്നിയുടെ പ്രേമപൂർണമായ കവിൾ സ്പർശിക്കുമ്പോൾ അഭിമാനത്താൽ സ്വയം മറന്നുകൊണ്ട് സുഗന്ധം പൊഴിക്കുകയാണവൾ. പ്രേമമെന്ന ലഹരിയിൽ സ്വയം എരിഞ്ഞടങ്ങും.

0: കാണുമ്പോൾ വ്യോമത്തിൽ എൻ ആത്മാവ് ധൂമമായി അലിയുന്നു. അക്ഷരം ധ ജീജ.
1: വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ഗുരുസന്നിധിയിൽ എന്ന കവിതയിലെ വരികളിലേക്ക്. ഗാന്ധിജിയെ തന്റെ ഗുരുവായി കണ്ടിരുന്ന കവിയുടെ ഗാന്ധിജിയോടുള്ള ഭക്തിയും ആരാധനയും പ്രകടിപ്പിക്കുന്ന വരികളാണിത്. മഹാദേവനായ ശിവനെപ്പോലെ ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതിരൂപമായി ഗാന്ധിജിയെ ചിത്രീകരിക്കുന്നു. സന്യാസിയുടെ നിർവികാരമായ ആത്മഭാവം സ്വന്തമാക്കിയിരുന്ന ഗാന്ധിജി മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. ജയിൽവാസവും ഭവനജീവിതവും ഒരിക്കലും വ്യത്യാസപ്പെടുത്തിയുമില്ല. ഈ വരികളിലൂടെ ഗാന്ധിജിയെ ധീരതയുടെ പ്രതിരൂപമായി, ഭാരതത്തിന്റെ ആത്മീയ രാഷ്ട്രീയ നേതാവായി, ജനകീയ ആരാധനയുടെ പ്രതിരൂപമായി കവി ഉയർത്തിപ്പിടിക്കുന്നു.

0: അക്ഷരം ജ ചൊല്ലുന്നത് സുനന്ദ ടീച്ചർ.
1: 1948 പ്രസിദ്ധീകരിച്ച വയലാറിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് പാദമുദ്രകൾ. മഹാത്മജിയുടെ ആദർശങ്ങളിൽ പ്രചോദിതനായി കുറിച്ചിട്ട കവിതയാണ് പാദമുദ്രകൾ. മുനികളുടെ നാടാണ് ഭാരതം. നിതാന്ത നിർവൃതി വാരിപ്പുണരുന്ന ഭാവുക ഭാസുരതയാണ് എന്റെ ഭാരതം. ബ്രിട്ടീഷ് യന്ത്രത്തോക്കുകളിൽ നിന്നുള്ള സംഹാരാഗ്നിയെ ഊതിക്കെടുത്താൻ വന്ന ഇളം കാറ്റായിട്ടാണ് കവി ഇവിടെ മഹാത്മജിയെ കാണുന്നത്. വിഭജനത്തിന്റെ മുറിപ്പാടുകൾ മായ്ച്ചുകളയാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് കവി വിചാരിക്കുന്നത്. വയലാറിന്റെ പാദമുദ്രകൾ എന്ന കവിതയിലെ ചില വരികൾ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യ അക്ഷരം അ. നാണി ടീച്ചർ.
1: അക്കിത്തത്തിൻ്റെ വമ്പനും കൊമ്പനും. അക്കിത്തത്തിൻ്റെ കുട്ടി കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ മഹാകവിയുടെ ഉള്ളിൽ എക്കാലത്തും ഉണ്ടായിരുന്ന ഓമനച്ചുണ്ണിയെയും ആ ഉണ്ണിയെ പ്രോത്സാഹിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ധർമ്മിഷ്ഠനായ മുത്തച്ഛനെയും കാണാം. ആ കവിതകൾക്ക് രസനീയത നൽകുന്നത് ഈ ഉണ്ണി മുത്തച്ഛൻ പാരസ്പര്യമാണ്. 55 വയസ്സിലിരുന്ന് 5 വയസ്സിലേക്ക് ഓടുകയാണ് അദ്ദേഹം.

0: അക്ഷരം കാ ജിതേഷ്.
1: കർമ്മഫലം എന്നൊന്നുണ്ട്. അത് അനുഭവിക്കാതെ ആർക്കും ഈ മണ്ണ് വിട്ടുപോകാൻ കഴിയില്ല. ചെയ്തതിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ഒക്കെ അദൃശ്യമായ ഒരു ശക്തി കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്. ആ കണക്കുകൾക്ക് മുകളിൽ തിരുത്തലുകൾ വരുത്താൻ പോകുന്ന കഴിവുകളൊന്നും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ വരികൾ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ആ ആണ് വസന്ത ടീച്ചർ.
1: ആദവും ഹവ്വയും മനുഷ്യജനസിൻ്റെ ശില്പികൾ എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ കുടുംബ പശ്ചാത്തലത്തിലെ ചില കല്ലുകടികളെ കവി എൻ കെ ദേശം എടുത്തു കാണിക്കുന്നു. ഹവ്വ വാരിയലിൽ നിന്ന് രൂപം കൊണ്ടതുകൊണ്ട് അമ്മായി അമ്മ എന്ന ദാമ്പത്യ ദുസ്വപ്നത്തെ ആദം അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹാഭാഗ്യവാനായ ആദിപിതാവിനോട് പുതുതലമുറക്കാർക്ക് അസൂയയുണ്ടെന്ന് കവിഭാഷ്യം. കവിത അപ്പൂപ്പനോട് അസൂയ. ആദമേ ശബ്ദ മനുഷ്യജനുസിൻ്റെ ആദിപിതാവേ, ഭവാൻ മഹാഭാഗ്യവാൻ, ഞങ്ങൾക്ക് പേരക്കിടാങ്ങൾക്ക് അസൂയയുണ്ടങ്ങയോട് അപ്പൂപ്പനോട്.

0: അതുയിർക്കൊള്ളുകയാൽ ഞങ്ങൾ തൻ തിക്തദാമ്പത്യ ദുസ്വപ്നത്തെ അങ്ങറിഞ്ഞിട്ടില്ല ഒരമ്മായിയമ്മയേ. ജിജ.
1: എൻ കെ ദേശത്തിന്റെ കിളിപ്പാട്ട് എന്ന കവിതയിലെ വരികളിലേക്ക്. കിളിപ്പാട്ടും രാമായണ ശീലുകളും കേട്ടു കേട്ട് തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരമരത്തിന്റെ കയ്പുരുചി ഇല്ലാതായി എന്നാണല്ലോ വിശ്വാസം. അതുപോലെ മലയാള ഭാഷയെന്ന കതിർകുലയും കൊത്തിയെടുത്ത് കേരളക്കരയാകെ പാറി നടന്ന തുഞ്ചന്റെ ശാരികയുടെ കളമൊഴിയാൽ ഞങ്ങളുടെ മനസ്സിലെ കയ്പും നീങ്ങട്ടെ എന്നാണ് വരികളിൽ പറയുന്നത്.

0: ചൊല്ലിയാലും അക്ഷരം വരുന്നത് താണ് സുനന്ദ ടീച്ചർ ചൊല്ലും.
1: ഉന്നതിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ളവരെല്ലാം അധസ്ഥിതരാണ്. ഭൂമിയിലെ ചൂഷണങ്ങളെ ആകാശത്ത് നിന്ന് നിരീക്ഷിക്കുന്ന നക്ഷത്രങ്ങൾ മനുഷ്യർക്ക് നൽകുന്ന ഉപദേശമാണ് ഈ കവിത. നക്ഷത്രങ്ങൾ ആരെയും മർദ്ദിക്കുന്നില്ല, ചവിട്ടി താഴ്ത്തുന്നുമില്ല. എന്നാൽ മനുഷ്യർ താഴേക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരെ കഷ്ടപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. അത് പാടില്ല. നീതിയും സമത്വവും കരുണയുമായിരിക്കണം മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഉള്ളൂരിൻ്റെ താരകോപദേശത്തിലെ 8 വരികൾ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യ അക്ഷരം എ നാണി ടീച്ചർ.
1: നിത്യജീവിതത്തിന് ആവശ്യമായ ധർമ്മതത്വങ്ങളും നീതിസാരങ്ങളും കഥാരൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ വിഷ്ണു ശർമ്മ സംസ്കൃതത്തിൽ എഴുതിയ ഗ്രന്ഥമാണ് പഞ്ചതന്ത്രം. കുഞ്ചൻ നമ്പ്യാർ ഇത് 18-ാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ കിളിപ്പാട്ട് രൂപത്തിൽ പരിഭാഷ ചെയ്തു. കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചതന്ത്രത്തിലെ വരികളിലേക്ക്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, എന്നാൽ വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതിനാൽ വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക.

0: പോലും അക്ഷരം ക ജിതേഷ്.
1: കേരളത്തിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ഓർത്ത്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ഓർത്ത് ഊറ്റം കൊള്ളുന്ന കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. അദ്വൈതം എന്നാൽ രണ്ട് അല്ലാത്തത് എന്നർത്ഥം. ജീവാത്മാവായ മനുഷ്യനും പരമാത്മാവായ ഭഗവാനും ഒന്നാണെന്ന സങ്കല്പം, പരിഭാവനമായ ആ അദ്വൈതത്തിൻ്റെ കതിരുകൾ വിളയുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അമ്പലം പണി എന്ന കവിതയിലെ വരികൾ.

0: അക്ഷരം വന്നിരിക്കുന്നത് പായാണ്, വസന്ത ടീച്ചർ.
1: കണ്ണ മഹർഷിയുടെ വളർത്തുമകളായ ശകുന്തള ഗർഭിണിയാകയാൽ ആശ്രമം വിട്ട് ഹസ്തിനപുരിക്ക് പോകാൻ ഒരുങ്ങുന്നു.
2: എൻ കെ ദേശത്തിൻ്റെ ശാകുന്തളം എന്ന കവിതയുടെ പശ്ചാത്തലം ഇതാണ്. മകളെ പിരിയുന്ന വേദനയാൽ താതകണ്ണൻ കാഴ്ച മങ്ങി ഗദ്ഗദ കണ്ഠനായിത്തീരുന്നു. കുടുംബ ബന്ധങ്ങളില്ലാത്ത വെറുമൊരു താപസിയായ തനിക്ക് വേർപാടിൻ്റെ വേദന ഇത്രയേറെയെങ്കിൽ ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണ മനുഷ്യർക്ക് അത് എത്ര വലുതായിരിക്കും എന്ന മഹർഷിയുടെ ചിന്ത കവിയെയും ചിന്തിപ്പിക്കുന്നു. യഥാർത്ഥ സ്നേഹത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന കവിത ശാകുന്തളം.

0: അക്ഷരം ഉ ജീജ.
1: ഉള്ളൂരിന്റെ അമ്മയും മകനും എന്ന കവിതയിലെ വരികളിലേക്ക്. ലോകത്തെ അറിയാൻ ശ്രമിക്കുന്ന മകന്റെ നിഷ്കളങ്കമായ ചോദ്യങ്ങളാണ് തുടക്കം. അതിനുള്ള അമ്മയുടെ മറുപടികൾ വെറും ഉപദേശമല്ല, ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച പാഠങ്ങളാണ്.

0: ക്യും ഇരയത്രേ തീണ്ടിയാൽ കാര്യം തുലഞ്ഞു പോമേ.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ത ആണ്. സുനന്ദ ടീച്ചർ ചൊല്ലും.
2: അധ്യാത്മരാമായണം വിച്ഛിന്നാഭിഷേകത്തിലെ 8 വരികൾ. രാമാഭിഷേകം മുടക്കുകയും രാമന് 14 വർഷത്തെ വനവാസം വിധിക്കുകയും ചെയ്യുന്ന കൈകേയി എത്രയും പെട്ടെന്ന് രാമനെ വരുത്തുവാൻ സുമന്ത്രരെ നിയോഗിക്കുന്നു. പിതൃസന്നിധിയിലെത്തിയ രാമൻ വത്സല പിതാവിന്റെ കഥന കാരണം തിരക്കുന്നു. കൈകേയി പറയുകയാണ്, ഭൂമിയിൽ മനുഷ്യർക്ക് സുഖം തന്നെയാണ് ദുഃഖകാരണവും. താതൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാണ്. നീ തന്നെയാണ് ദുഃഖകാരണവും. പിതാവിൻ്റെ ദുഃഖശാന്തി വരുത്തേണ്ടത് പുത്രൻ്റെ കടമയാണ്. പുന്നാമ നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യേണ്ടവനാണ് പുത്രൻ. ഇത് കേട്ട് രാമൻ പറയുന്നു, പിതാവ് ആജ്ഞാപിച്ചില്ലെങ്കിൽ പോലും പിതാവിൻ്റെ ഇംഗിതമറിഞ്ഞു പ്രവർത്തിക്കുന്നവനാണ് പുത്രന്മാരിൽ ഉത്തമൻ. പിതാവിനാൽ നിയുക്തനായി കാര്യങ്ങൾ ചെയ്യുന്നവൻ മധ്യമനായിട്ടുള്ള പുത്രനാണ്. പിതാവിൻ്റെ ആജ്ഞ ചെവിക്കൊള്ളാത്തവൻ നീചൻ. ഞാൻ ഉത്തമ പുത്രനാകാൻ കൊതിക്കുന്നു.

0: അഞ്ചാമത്തെ വരിയിലെ അക്ഷരം ഉ. നാണി ടീച്ചർ.
1: അക്കിത്തത്തിൻ്റെ പണ്ടത്തെ മേശാന്തി എന്ന കവിതയിലെ 8 വരികൾ. തകർന്ന് നിലമ്പൊത്താറായ ഒരു ഇല്ലത്തിലെ അവസാനത്തെ അവകാശികളിൽ ഒരാൾ എന്ന് പറയാവുന്ന തുപ്പൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ കവിത. പട്ടണത്തിലെ ഫാക്ടറിയിൽ അരവയർ നിറയാൻ ചോറിനായി പണിയെടുക്കുകയാണ് തുപ്പൻ. ഫാക്ടറിയിൽ സൈറൺ മുഴങ്ങുമ്പോൾ അയാളുടെ ആത്മാവ് നഷ്ടപ്പെട്ട ഭൂതകാലത്തിൽ അലയുന്നു. താനും പണ്ടൊരു മേൽശാന്തി ആയിരുന്നില്ലയോ എന്ന ചിന്ത അയാളെ അസ്വസ്ഥനാക്കുന്നു. ഉപ്പുകല്ലിനായി ഉരിയരിച്ചോറിനായി ഇപ്പട്ടണത്തിൽ

0: അക്ഷരം വരുന്നത് ത ജിതേഷ്.
1: കുഞ്ഞുങ്ങളെ രസിപ്പിക്കുകയും മുതിർന്നവരെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകൾ. ദാർശനിക മേമ്പൊടിയുള്ള ഹ്രസ്വ കവിതകൾ എന്ന നിലയിൽ ശ്രദ്ധേയമായ കുട്ടിക്കവിതകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിച്ചു. കുഞ്ഞുണ്ണി കവിതകളിലെ 8 വരികളിലേക്ക്. തേച്ചു കുളിക്ക

0: ില്ലയനിക്കൻ മുറിയൻ ഷർട്ടും മുറിമുണ്ടും. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം മായാണ് വസന്ത ടീച്ചർ.
1: പ്രകൃതി സൗന്ദര്യത്തിൻ്റെ തികഞ്ഞ ആരാധകനായ കവി കുട്ടമത്ത് വായനക്കാരെ തന്നോടൊപ്പം കൊണ്ടുപോകുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത മുരിക്കൻ പൂവ് ചുവന്ന കൊക്കുള്ള പച്ചത്തത്തയാണോ എന്ന് കവി സംശയിക്കുന്നു. അങ്ങനെയാവാം മുരിക്കുകൾ കിംശുഖം എന്ന സംസ്കൃതനാമം നേടിയതെന്ന് വ്യംഗ്യം. വാസ്തവം എന്തായാലും കവി ദൃഷ്ടിയിൽ പത്മരാഗം പോലെ തിളങ്ങുന്ന മനോഹരിയാണ് മുരിക്കൻ പൂവ്. സൂക്ഷ്മദൃക്കുകൾക്ക് ഭൂമിയിലെ പുല്ലും പൂവും കായും കനിയുമെല്ലാം അവയുടെ നിറവും മണവും ആകാരവും കൊണ്ട് ആസ്വാദ്യകരമായി തീരുക തന്നെ ചെയ്യുമെന്ന് കവി. മിനുത്ത പച്ചപത്രം തന്നിലക്കിളി കൊക്ക് കണക്കെ വളഞ്ഞ ചെങ്കുസുമം കാൺകയാലേ.

0: അക്ഷരം വ ജീജ.
1: വയലാറിന്റെ ആയിഷ, സ്ത്രീയെ നിരന്തരം ചൂഷണം ചെയ്യുന്ന, അവളെ സ്വന്തം ജീവിതം ജീവിക്കാൻ അനുവദിക്കാത്ത സാമൂഹിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണിന്റെ നിശബ്ദമായ നിലവിളിയാണ് വയലാറിന്റെ ആയിഷ എന്ന കവിത. കവിതയുടെ ആമുഖ ഭാഗത്തിൽ വരുന്ന ശക്തമായ വരികളാണ് ഇത്. ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജീവിതം, വേദന, കണ്ണുനീർ, അനീതികൾ എല്ലാം ഈ കവിതയിലുണ്ട്. ആയിഷ അവരുടെ ഒരു പ്രതിനിധി മാത്രം.

ആരും സഹായിക്കാനില്ല, ആർക്കും തന്നെ സഹായിക്കാൻ കഴിയില്ല. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്ന സന്ദർഭത്തിൽ ആരും പ്രാർത്ഥിച്ചു പോകും? ഇവിടെ ഒരു വഴിക്കുളം പ്രാർത്ഥിക്കുകയാണ്. നഭശ്ചര തേജസ്സുകൾ എന്നിൽ പ്രതിഫലിക്കണമേ എന്ന്. ആകാശത്തിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ വഴിക്കുളത്തിൽ പ്രതിഫലിക്കണമെങ്കിലോ? പ്രകൃതി കുളത്തിൻ്റെ കൂടെ നിൽക്കണം. ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടണം, മഴ തിമിർത്ത് പെയ്യണം, കുളം നിറഞ്ഞു കവിയണം, നിറഞ്ഞ കുളം തെളിയണം, മേഘങ്ങൾ പോയി തെളിഞ്ഞ രാവുകൾ വരണം. കാത്തുനിന്നു ക്ഷമയോടെ. ഒടുവിൽ ശരത്കാലമെത്തി, മാനം തെളിഞ്ഞു, വെള്ളം സ്ഫടിക സമാനമായി. സർവചരാചരങ്ങളും ഉൾത്തുടിപ്പോടെ ശ്വാസമടക്കി പിടിച്ചു കാത്തു നിൽക്കുകയാണ്. വിഭാതശ്രീ തൂത്തുവൃത്തിയാക്കിയ വഴിക്കുളത്തിൽ അതാ നഭശ്ചര തേജസ് തെളിയാൻ പോകുന്നു.

0: ആ നിമിഷമെത്തി. പെട്ടെന്നാണത് സംഭവിച്ചത്. ഒരലക്കുകാരൻ വന്ന് കുളത്തിൽ അലയിളക്കി. വഴിക്കുളം സങ്കടത്തോടെ രോഷത്തോടെ ചോദിക്കുകയാണ്, നീ ആരുടെ ശാപം? കപ്പിനും ചുണ്ടിനുമിടയിൽ പൊലിഞ്ഞു പോകുന്നു ജീവിതമാധുര്യങ്ങൾ.
1: നഭശ്ചര തേജസ്സുകളെന്നിൽ പ്രതിഫലിക്കാവോ, വഴിക്കുളം നേർന്നു പോന്നു വരണ്ട നാളിൽ.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ എം വി നാണി ടീച്ചർ, പി സുനന്ദ ടീച്ചർ, എം വസന്ത ടീച്ചർ, ജിജ ശ്രീജിത്ത്, ജിതേഷ് കെ പി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബിജു തിരുമലയുടെ രചന, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം മണിച്ചിത്രത്താഴ്.

ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോനുൾപ്പെട്ട മൂന്നംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. കസക്സ്ഥാനിലെ ബൈക്കുനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ വിക്ഷേപണം അല്പം മുൻപ് നടന്നു. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവെച്ചു. ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശനമേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തിനും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരം കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭ പുതിയതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺ വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. വിശദമായി പരിശോധിച്ച് ആവശ്യമുള്ളവ മാത്രം നിലനിർത്തും.

0: നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. 2026-28 വർഷത്തെ ഡി എൽ എഡ് കോഴ്സിലെ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിലെ ഒഴിവുകളിൽ പി എസ് സി വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ഇന്റർവ്യൂ നാളെ രാവിലെ 9 കണ്ണൂർ DDE ഓഫീസിൽ നടത്തും. വിശദ വിവരങ്ങൾക്ക് DDE കണ്ണൂർ .blogspot.com സന്ദർശിക്കുക. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ കൂടിക്കാഴ്ച 16-ന് ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ നടക്കും. ഫോൺ 0498-5205-716. ഫിഷറീസ് വകുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ മറൈൻ ഡാറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച വിവരശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്റർ നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 24-ന് രാവിലെ 11 കാഞ്ഞങ്ങാട് മീനാപ്പീസിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദം. പ്രായപരിധി 21 മുതൽ 36. ഫോൺ 0467-2202-537. കാസർഗോഡ് ജില്ലയിലെ ഫിഷറീസ് വകുപ്പ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ ഏജൻസിക്ക് കീഴിൽ ജില്ലയിൽ ഓഫീസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. യോഗ്യത ബിരുദം. കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ്, മലയാളം, ടൈപ്പിംഗിനുള്ള പരിജ്ഞാനം. പ്രായപരിധി 35 വയസ്സ്. താൽപ്പര്യമുള്ളവർ 23-ന് രാവിലെ 10 മുൻപായി കാസർഗോഡ് മീനാഫീസിലുള്ള നോഡൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ജീവനി ഫോർ വെൽബീയിങ് പദ്ധതിയിലേക്ക് കോളേജ് സൈക്കോളജിസ്റ്റ് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ഫോൺ 0499-4256-027. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കന്നഡ ജൂനിയർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ 9446-359-9095. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബിടെക് ഡിഗ്രി. പ്രായപരിധി 35 വയസ്സ്. ജാതി, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം. അപേക്ഷ ഈ മാസം 18 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ 0499-4256-162. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ 1970 മുമ്പുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടർ വൽക്കരണം നടത്തുന്നതിന് കന്നഡ മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16-ന് രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ 0467-2236-242. ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ കടൽ രക്ഷാപ്രവർത്തനത്തിന് റെസ്ക്യൂ ഗാർഡുമാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകർ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയവരും 20-45 പ്രായമുള്ളവരും പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്തുന്നതിന് കായികക്ഷമതയുള്ളവരുമായിരിക്കണം. കാസർഗോഡ് ജില്ലയിലെ സ്ഥിരതാമസക്കാരായ അപേക്ഷകർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന. 21-ന് രാവിലെ 11 കാഞ്ഞങ്ങാട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ 0467-2202-537. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും ദേശീയ പ്രാണിജന്യ രോഗ നിയന്ത്രണ പരിപാടിയുടെയും ഭാഗമായി ജില്ലയിലെ നഗരപ്രദേശങ്ങളിലെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കായി 90 ദിവസത്തേക്ക് 50 കണ്ടിജന്റ് ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം 18-ന്

രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് ഓഫീസിലെ മിനി കോൺഫറൻസ് ഹാളിൽ നടക്കും. ഫോൺ 0497270014. സേവന വാർത്തകൾ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ടതിന്റെ 150th വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണല്ലോ നമ്മൾ. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിൽ പിറന്ന ഗാനം ഇന്ത്യയുടെ ഹൃദയം നിറച്ച ചരിത്രമാണ് ഈ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളിലൂടെ നാം അനുസ്മരിക്കുന്നത്. ഭാരതമാതാവിന്റെ സൗന്ദര്യം, ശക്തി, ദിവ്യസത്ത എന്നിവയെ പ്രകീർത്തിക്കുന്ന ഈ ഗാനം മാതൃരാജ്യത്തോടുള്ള അദമ്യമായ സ്നേഹവും ഭക്തിയും പ്രകടമാക്കുകയും ദേശീയ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ആത്മത്യാഗത്തിന്റെയും പൊതുബോധത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു.
1: ബങ്കിംചന്ദ്ര ചാറ്റർജിയെക്കുറിച്ച് കേൾക്കാത്ത ഭാരതീയരുണ്ടാവില്ല. ബംഗാളി ഭാഷയിലെ കവിയും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. വന്ദേ മാതരത്തിന്റെ രചയിതാവ് എന്ന പേരിലാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായത്. പാശ്ചാത്യ ചിന്തയുടെ മായിക ലോകത്ത് അന്താളിച്ചു നിന്ന ബംഗാളി ഭാഷയെയും ബംഗാളികളുടെ പാരമ്പര്യത്തെയും തനിമയിലേക്ക് കൊണ്ടുവരാനായി അദ്ദേഹം ആരംഭിച്ച ബംഗദർശൻ എന്ന ബംഗാളി പത്രം ജനങ്ങൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിക്കുകയുണ്ടായി. 18th ഒടുവിൽ നടന്ന സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിംചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ഇന്ത്യക്കാരുടെ വിമോചന സമരത്തിന്റെ കഥയ്ക്ക് സമാനമായി പരിഗണിക്കപ്പെട്ടു എന്നതിനാൽ ബ്രിട്ടീഷുകാർ ആ കൃതി നിരോധിക്കാനിടയായി. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേമാതരം ആദ്യം വെളിച്ചം കണ്ടത് ഈ നോവലിലാണ്. 1875 നവംബർ 7 ബങ്കിംചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് ഈ കൃതിയെങ്കിലും സംസ്കൃതത്തിന്റെ സ്വാധീനം വേണ്ടുവോളമുണ്ട്. 1875 ബംഗദർശൻ എന്ന സാഹിത്യ മാസികയിലാണ് ഈ ഗീതം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1882 അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഈ ഗീതം ഉൾപ്പെടുത്തുകയാണുണ്ടായത്. ഈ ഗീതം എഴുതുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി നോക്കുകയായിരുന്നു എന്ന വസ്തുത പ്രത്യേകം പരാമർശമർഹിക്കുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയെ സ്മരിക്കുന്ന ദൈവം രാജ്ഞിയെ രക്ഷിക്കട്ടെ എന്ന ഗാനം എല്ലാവരും നിർബന്ധമായും ആലപിക്കണമെന്ന ബ്രിട്ടീഷ് നിബന്ധനയോടുള്ള പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം ഈ ഗാനം രചിച്ചത്. ആ കാലഘട്ടത്തിൽ ഭാരതം വലിയ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നു. ദേശീയതയെയും കൊളോണിയൽ ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിനെയും പറ്റിയുള്ള അവബോധം ഭാരതീയരിൽ വളർന്നുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ കവിതയുടെ ആകർഷണം കേവലം ബംഗാളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. 19th അവസാനത്തോടെ പത്രങ്ങൾ, ലഘുലേഖകൾ, വാമൊഴി, ഗ്രാമഫോൺ റെക്കോർഡിംഗുകൾ എന്നിവ വഴി വന്ദേമാതരം രാജ്യത്തുടനീളം പ്രചുര പ്രചാരം നേടി. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ഈ ഗാനം ആദ്യമായി ആലപിച്ചത്. ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ വന്ദേമാതരം ആലപിക്കപ്പെട്ട ആദ്യത്തെ സന്ദർഭമായിരുന്നു അത്. എന്നാൽ ജതുനാഥ് ഭട്ടാചാര്യ ഈ ഗാനത്തിനെ ചിട്ടപ്പെടുത്തിയപ്പോഴാണ് ഇതിന് ജനസമ്മതി വർദ്ധിച്ചത്. ഇന്ത്യൻ ദേശീയവാദിയും പണ്ഡിതനും കവിയുമായ അരബിന്ദോ ഘോഷ് ഈ ഗീതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി.
0: വന്ദേമാതരം സ്വാതന്ത്ര്യസമരത്തിന് ഒരു ഊർജ്ജസ്രോതസ്സായി വർദ്ധിച്ചു. ഈ ഗാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഭാരതത്തിന്റെ പ്രതിഷേധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും മുറവിളിയായി മാറി. വന്ദേമാതരത്തിന്റെ ശക്തി രാജ്യത്തിന്റെ നാനാദേശത്തു നിന്നുമുള്ള ആളുകളെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമരത്തിൽ ഒന്നായി അണിചേർത്തു. രാജ്യസ്നേഹം ആളിക്കത്തിച്ച ഈ ഗാനം ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധ ജ്വാലകളിലും സമരവേദികളിലും അലയടിക്കാൻ തുടങ്ങി. ഈ ഗീതത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ വന്ദേമാതരം നിരോധിക്കുകയുണ്ടായി. പക്ഷേ അത് ഭാരതീയ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയ രാജ്യസ്നേഹത്തിന്റെ തീ ആളിക്കത്തിക്കുക തന്നെ ചെയ്തു. അത് ജനഹൃദയങ്ങളിലും ജയിലുകളിലും പ്രതിഷേധങ്ങളിലും രാജ്യവ്യാപകമായി പ്രതിധ്വനിച്ചു. സ്വാതന്ത്ര്യസമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി തന്നെ മാറി വന്ദേമാതരം. ഇന്ത്യൻ ദേശീയവാദികൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിന് അത് പ്രചോദനമേകി. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരകാലത്ത് ഈ മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ വൻ ആവേശമുണർത്തി. ഭാരതീയരുടെ ഐക്യത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായി ഈ ഗീതം ഭാരതത്തിലുടനീളം അലയടിച്ചു.

0: ഭാരതഭൂമി പവിത്രമാണെന്നും സ്വരാജ്യത്തെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ജാതിമത രാഷ്ട്രീയത്തിനതീതമായി ഓരോ പൗരന്മാരുടെയും കടമയാണെന്ന് ഭാരതീയരെ ഉദ്ബോധിപ്പിക്കാൻ ബങ്കിംചന്ദ്ര ചാറ്റർജിക്ക് കഴിഞ്ഞു. ഭാഷയ്ക്കതീതമായി വന്ദേമാതരം സ്വാതന്ത്ര്യസമരത്തിന്റെ വിജയമന്ത്രമായി മാറി. ഭാരതമാതാവിനോടുള്ള ആദരവ് തുളമ്പുന്ന വരികളിലൂടെ, സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ച മനുഷ്യ സിരകളിലൂടെ വന്ദേമാതരം പടർന്നുകയറി. വിവിധ ജാതിമത ഭാഷാ വിഭാഗങ്ങളിലെ ജനങ്ങളെ ഒരൊറ്റ വികാരത്തിനു കീഴിൽ അണിനിരത്താൻ ഈ ഗീതത്തിന് സാധിച്ചു. രഹസ്യ റാലികളിലും ജയിലുകളിലും രഹസ്യ യോഗങ്ങളിലുമെല്ലാം സ്വാതന്ത്ര്യസമര സേനാനികൾ വന്ദേമാതരം ഏറ്റുപാടി. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികളുടെ മരണത്തിന് മുൻപുള്ള അവസാന വാക്കായി വന്ദേമാതരം. ദേശഭക്തി വളർത്തുന്നതിനൊപ്പം രക്തസാക്ഷികളുടെ അവസാന പ്രാർത്ഥനയുമായി മാറി ഈ വരികൾ. ഭാരതത്തിന്റെ ഐക്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉണർവിന്റെയും കാവ്യാത്മക ആവിഷ്കാരമായ ഈ വരികൾ രാഷ്ട്രത്തോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായി മാറി. സ്വാതന്ത്ര്യസമര സേനാനികൾ തങ്ങൾ സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്ത് ജീവത്യാഗം വരെ ചെയ്യാൻ തയ്യാറായി. ചുരുക്കത്തിൽ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ജനതയെ ഒന്നിപ്പിച്ച ഏറ്റവും ശക്തിയേറിയ രാഷ്ട്രീയ ഉപകരണമായി മാറി വന്ദേമാതരം.
1: സ്വാതന്ത്ര്യാനന്തരം 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേമാതരം ഭാരതത്തിന്റെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചപ്പോൾ തതുല്യ പ്രാധാന്യം വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിനും നൽകപ്പെട്ടു. സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തിന് ഇടം നൽകിക്കൊണ്ട് ദേശീയ ഗാനത്തിന് തുല്യമായ സ്ഥാനം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. വന്ദേമാതരം രാഷ്ട്രീയ ചിഹ്നമെന്ന നിലയിൽ പല വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നോവലിൽ നിന്നുള്ള പൂർണമായ രൂപത്തിൽ രാജ്യത്തെ ഒരു ഹിന്ദു ദേവതയായി ചിത്രീകരിക്കുന്നു എന്ന വാദം ചില ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഗീതത്തിലെ ആദ്യത്തെ 2 ചരണങ്ങൾ, അതായത് ദേശത്തെ സ്തുതിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി ദേശീയ ഗീതമായി അംഗീകരിക്കുകയും പൊതുപരിപാടികളിൽ ആലപിക്കുകയും ചെയ്യുന്നത്. വന്ദേമാതരത്തിന്റെ 150 വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വന്ദേമാതരത്തിന്റെ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വകഭേദങ്ങൾ പ്രകാശനം ചെയ്തു. ഉസ്താദ് ജോഹർ അലിയാണ് ഈ 2 വകഭേദങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത്. 2026 മാർച്ച് 26 മുതൽ ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിൽ ചന്ദ്രശേഖർ വാസെ ആലപിച്ച് വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം പ്രക്ഷേപണം ചെയ്തു തുടങ്ങി. ചരിത്രപരവും സാംസ്കാരികവുമായി വന്ദേമാതരത്തിനുള്ള സ്ഥാനത്തിന്റെ അനുസ്മരണാർത്ഥം നാണയവും സ്റ്റാമ്പും പുറത്തിറക്കുകയുണ്ട്.

ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. രാജ്യത്താകമാനമുള്ള ശ്രോതാക്കളുടെ പ്രഭാതത്തെ ചൈതന്യധന്യമാക്കാൻ, പുതിയ പുലരികളെ ഊർജ്ജസ്വലമാക്കാൻ വന്ദേമാതരത്തിന്റെ പ്രക്ഷേപണത്തിലൂടെ ആകാശവാണിക്ക് സാധിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായപ്പോൾ രാവിലെ 6:30 പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ തന്റെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടി വന്ദേമാതരം ആലപിച്ചു. സിത്താർ വിദഗ്ധനായ പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ വന്ദേമാതരമാണ് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.

0: എത്രയോ തലമുറകളുടെ കാതിൽ ഗാനാമൃതമായി വന്ദേമാതരം പകർന്നു നൽകാൻ ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അഭിനന്ദനീയവും അഭിമാനാർഹവുമാണ്.
1: ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. 2025 നവംബർ 7 ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനമാകുകയും ദേശീയ ഐക്യവും അഭിമാനവും വാനോളമുയർത്തുകയും ചെയ്ത വന്ദേ മാതരം എന്ന ഈ കാലാതീത രചനയുടെ 150-ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കമായി. നവംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികളിൽ നമ്മുടെ ദേശീയ ഗീതത്തെ ആദരിക്കുകയും ദേശസ്നേഹത്തിന്റെയും കൃതജ്ഞതയുടെയും കൂട്ടായ പ്രകടനമായി ഭാരതീയരെ എല്ലാവരെയും വലിയ തോതിൽ പങ്കെടുപ്പിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട്.
0: വന്ദേ മാതരത്തിന്റെ പല സംഗീത വകഭേദങ്ങളും ഇന്ന് നിലവിലുണ്ട്. കർണാടക സംഗീത ശൈലിയിലും ഹിന്ദുസ്ഥാനി സംഗീത ശൈലിയിലും വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വാദ്യോപകരണങ്ങളാൽ നിരവധി സംഗീത വകഭേദങ്ങളും നിലവിലുണ്ട്.

ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രകടനമാണ്. 1997 പ്രശസ്ത സംഗീത സംവിധായകനായ എ ആർ റഹ്മാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 50 വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മാ തുഝേ സലാം എന്ന വന്ദേമാതരത്തിന്റെ വകഭേദം ലോകശ്രദ്ധ ആകർഷിക്കുകയും ലോകമെമ്പാടുമുള്ള യുവജനങ്ങളിൽ ദേശസ്നേഹം എന്ന വികാരം ഉണർത്തുകയും ചെയ്തു.

സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ ആവേശമായി പ്രതിധ്വനിച്ച ഗീതം, ജനഹൃദയങ്ങളിൽ രാജ്യസ്നേഹവും അഖണ്ഡതയും വളർത്തിയ ഗീതം, ഭാരതാംബയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, ഭക്തിയുടെ വികാരം പകർന്നു തന്ന ഗീതം, പോരാട്ട വീര്യം ജ്വലിപ്പിച്ച വന്ദേ മാതരം ഇന്ന് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായി ഭാരതമൊട്ടാകെ അലയടിക്കുകയാണ്. വന്ദേ മാതരം വെറുമൊരു ഗീതമല്ല, മറിച്ച് കാലങ്ങളെ അതിജീവിച്ച് തലമുറകളിലൂടെ പകർന്നു നൽകപ്പെടുന്ന അമരഗീതമാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരായ പ്രതിഷേധ സ്വരമായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ദേശസ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അമൃതവാണിയായി മാറി. രാജ്യത്തിനകത്തും പുറത്തും ലോകത്തിലെവിടെയും ഭാരതത്തിന്റെ സ്വരമായി മാറി വന്ദേ മാതരം. രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ഓരോ ഭാരതീയന്റെയും മാധ്യമമാണ് ഇത്. ഓരോ ഭാരത പൗരനും ആത്മപ്രകാശനത്തിന്റെ പ്രസരണിയായ ഈ ഗീതം നന്മയുടെ വെളിച്ചം പകർന്ന് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഈ വരികളുടെ സർഗസൗന്ദര്യം ദേശസ്നേഹത്തിന്റെ കെടാവിളക്കായി മാനവ ഹൃദയങ്ങളിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയധികം തലമുറകൾ ഏറ്റുപാടിയ വന്ദേ മാതരത്തിന്റെ ശബ്ദവീജികൾ ഇനിയും ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെ മഹാമന്ത്രമായി മാറട്ടെ.

0: ഇതുവരെ കേട്ടത് മാതേ വന്ദനം, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ചിത്രീകരണം,
1: ശബ്ദ സാന്നിധ്യം സുഗന്യ മെജോ, രചന നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ഗാനലോക വീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി 1961 എന്ന വർഷത്തിലെ 4-ാമത് മലയാള സിനിമയിലെ ഗാനവിശേഷങ്ങളിലേക്ക് ഈ പരമ്പര ഈ അധ്യായം മുതൽ പ്രവേശിക്കുന്നു. ചിത്രം ഓറിയന്റൽ മൂവീസിന്റെ ഉമ്മിണി തങ്ക. ആയിരത്തി തൊള്ളായിരത്തി 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിനു ശേഷം നിർമ്മാതാവും സംവിധായകനും നടനുമായ പി കെ സത്യപാൽ നിർമ്മിച്ച സിനിമയാണ് ഉമ്മിണി തങ്ക. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന സിനിമ കേരള ആർട്ടിസ്റ്റ് എന്ന ബാനറിലായിരുന്നു നിർമ്മിച്ചത്. എന്നാൽ ഉമ്മിണിത്തങ്ക ഓറിയന്റൽ മൂവീസിന്റെ പേരിലാണ് പുറത്തിറങ്ങിയത്. ന്യൂട്ടോൺ, ശ്യാമള എന്നീ സ്റ്റുഡിയോകളിൽ വെച്ച് നിർമ്മിച്ച ഈ സിനിമ സംവിധാനം ചെയ്തത് ജി വിശ്വനാഥൻ. ജി വിശ്വനാഥൻ ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് വിഭാഗം കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂർ രാജചരിത്രത്തിനെ അവലംബിക്കുന്നുവെന്ന മട്ടിൽ ചരിത്രബാഹ്യങ്ങളായ ഭാവനാ കൽപ്പനകൾ കൂടി കൂട്ടിച്ചേർത്ത് മെനഞ്ഞെടുത്ത കഥയും പ്രമേയവുമാണ് ഉമ്മിണിത്തങ്കയ്ക്കുള്ളത്. 1941 മദ്രാസിൽ വെച്ച് നടത്തിയ 2-ാം മലയാളി സമ്മേളനത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഡോക്ടർ സി ആർ കൃഷ്ണപിള്ള എഴുതിയ നാടകം പുസ്തക രൂപത്തിലാകുന്നത് 1949. ഉമ്മിണിത്തങ്ക എന്ന പേരിൽ തന്നെയാണ് ഈ പുസ്തകം പ്രസിദ്ധീകൃതമായത്. ഈ നാടകമായിരിക്കാം 1961 ഉമ്മിണിത്തങ്ക എന്ന സിനിമയ്ക്ക് പ്രചോദനമേകിയത് എന്ന് കരുതപ്പെടുന്നു. സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് ജഗതി എൻ കെ ആചാര്യയായിരുന്നു. ഈ ചിത്രം പിന്തുടരുന്ന കഥയെ നമുക്കൊന്ന് പിന്തുടർന്നു പോകാം.

0: വേണാട്ടുമന്നനായിരുന്ന രാമവർമ്മ മഹാരാജാവ് ശുചീന്ദ്രം തേരോട്ടം കാണാനെത്തിയ സമയത്ത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു ഹിന്ദുസ്ഥാനി ഭജനക്കാരിയുടെ പാട്ട് കേൾക്കാൻ ഇടയാകുന്നു. അഭിരാമ എന്നു പേരുള്ള സുന്ദരിയായ ആ ഗോസായി ഗായികയിൽ അനുരക്തനാകുന്ന രാജാവ് അവരെ പട്ടമഹിഷിയായി സ്വീകരിക്കുന്നു. അഭിരാമിക്കു പകരം കൃഷ്ണത്തമ്മ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അവർ വേമ്പടി കോയിക്കലിൽ താമസിച്ച് 3 മക്കളെ പ്രസവിക്കുന്നു. തന്റെ മക്കൾക്കായിരിക്കണം രാജാവിന്റെ മരണശേഷം രാജകിരീടം എന്ന വ്യവസ്ഥയിലായിരുന്നു ഇതെല്ലാം.
1: നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നാം ഇതാ സത്യം ചെയ്യും. ശ്രീ പത്മനാഭൻ സാക്ഷിയാകും, സ്ഥാനമാലയ പെരുമാൾ സാക്ഷിയാകും, ഉടവാളും നിലവിളക്കും സാക്ഷിയാകും. നാം ഇതാ സത്യം ചെയ്യും. അഭിരാമയിൽ നമുക്ക് ജനിക്കുന്ന പുത്രന്മാർ ഈ വേണാട് ഭരിക്കും. സത്യം, സത്യം.
0: പത്മനാഭൻ തമ്പി, രാമൻ തമ്പി, ഉമ്മിണി തങ്ക എന്നീ മക്കൾക്കൊപ്പം വേമ്പടി കോയിക്കലിൽ കഴിയുന്ന കൃഷ്ണത്തമ്മയുടെ കളരിയിൽ രാജാവിന്റെ അനന്തരവൻ കൊച്ചു മാർത്താണ്ഡനും ആയുധാഭ്യാസങ്ങൾ പഠിക്കാനെത്തുന്നു. മാർത്താണ്ഡനും ഉമ്മിണിത്തങ്കയും പിന്നീട് കടുത്ത പ്രേമബന്ധത്തിലാകുകയും ചെയ്യുന്നു.
2: ഈ പൗർണമി നാളിന്റെ ഓർമ്മയ്ക്ക് മധുരം കൂട്ടാനായി ഒരു കൊച്ചു സമ്മാനം ഞാൻ എന്റെ തങ്കയ്ക്ക് തരാൻ പോകുന്നു. സ്വീകരിക്കുമോ? വേമ്പടി കോയിക്കലിലെ കൊച്ചുതങ്ക മാർത്താണ്ഡന്റേതാ.
0: കളരിയിൽ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മാർത്താണ്ഡനെ രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അന്നത്തെ ദായക്രമം മക്കത്തായമായിരുന്നില്ല, മരുമക്കത്തായമായിരുന്നു. അതനുസരിച്ച് രാജ്യത്തിന്റെ അനന്തരാവകാശിയാക്കാനാണ് മാർത്താണ്ഡനെ തിരിച്ചു വിളിച്ചതെന്ന് കൃഷ്ണത്തമ്മയെ എട്ടുവീട്ടിൽ പിള്ളമാർ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്നു. മക്കളെ അനന്തരാവകാശികളാക്കുമെന്ന പഴയ പ്രതിജ്ഞ കൃഷ്ണത്തമ്മ രാജാവിനെ ഓർമ്മപ്പെടുത്തുന്നു.
3: അടിയൻ അറിയേണ്ടത് പണ്ട് തേരോട്ടക്കാലത്ത് കൽപ്പിച്ച് ചെയ്ത സത്യത്തെ പറ്റിയാണ്.
1: ധൃതി പിടിക്കാതിരിക്കുന്ന എല്ലാം അതിന്റെ ന്യായവും മുറയും അനുസരിച്ച് നടക്കും.
3: നടക്കേണ്ട കാലം അടുത്തു. പത്മനാഭനും രാമനും യുവാക്കന്മാരായി. തിരുമനസ് കൊണ്ട് വ്യക്തമായി ഒന്നും കൽപ്പിക്കുന്നില്ലല്ലോ. 10-30 വർഷങ്ങൾക്ക് മുൻപ് ശുചീന്ദ്രത്തെ പള്ളിത്തേരടി അടിയനിരുന്ന് പാടിയ ആ ദിവസം ഇന്ന് കൽപ്പിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? ഈ അരമനയിൽ ഇതേ സ്ഥലത്ത് വെച്ച് ചെയ്ത ആ സത്യം നിഷേധിക്കുന്നത് അടിയന്റെ ആൺപിറവികളുടെ അവകാശങ്ങളാണ്, അവരുടെ ജന്മാവകാശങ്ങൾ. അടുത്ത രാജ്യാവകാശി പത്മനാഭനാണെന്ന് കൽപ്പിച്ച് വിളംബരം ചെയ്യണം. കോട്ടവാതുക്കൽ നഗരകൊട്ടി നാട്ടുകാരെ അറിയിക്കണം.
0: കിരീടത്തിലും രാജ്യഭരണത്തിലും ആദ്യം താല്പര്യമില്ലാതിരുന്ന മാർത്താണ്ഡൻ പത്മനാഭൻ രാമൻ തമ്പിമാരുടെ പ്രകോപനത്തിലും രാമയ്യൻ എന്ന രായസക്കാരന്റെ കുതന്ത്രങ്ങളിലും വീണ് അധികാരമോഹിയായി മാറുന്നു. ആദ്യഘട്ടത്തിലെ ശീതസമരം പിന്നീട് പ്രത്യക്ഷ യുദ്ധങ്ങളായി മാറുന്നു. രാജ്യഭരണമേറ്റ മാർത്താണ്ഡൻ രാമയ്യനെ ദളവയാക്കി ഉയർത്തുന്നു.
4: തായ് വീടൊഴിച്ച് മറ്റെല്ലാം ഉടൻ തന്നെ കണ്ടുകൾ. രാമയ്യൻ, നമ്മുടെ അധികാരം പ്രയോഗിച്ച് ഇന്ന് മുതൽ വേണാട്ടിലെ ദളവയായി നാം രാമയ്യനെ പ്രഖ്യാപിച്ചിരിക്കും.
0: ചിത്രത്തിൽ പത്മിനിയാണ് ഉമ്മിണി തങ്കയായി എത്തുന്നത്.
5: ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ്. എനിക്ക് വല്യണ്ണന്റെ കൈയുണ്ട് തന്നെ മരിക്കണം. എന്റെ കൊച്ചണ്ണന്റെ ആത്മാവ് എന്നെ നോക്കി കാർക്കിച്ച് തുപ്പും. കൂടെ പിറപ്പിനെ ഒറ്റിക്കൊടുത്ത മഹാപാപി എന്ന് ആ ആത്മാവ് ആകാശത്തിൽ നിന്ന് ഉറക്കെ വിളിച്ച് പറയും. അയ്യോ, എനിക്കത് കേൾക്കാൻ വയ്യ.
0: കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് മാർത്താണ്ഡവർമ്മ.
4: മാർത്താണ്ഡവർമ്മയുടെ മുമ്പിൽ ഗർജിക്കരുത്. നോക്ക്, നമ്മുടെ രാജ്യം ചെറുതാണെന്ന് കരുതരുത്. അനാവശ്യമായി ഈ രാജ്യത്തിന്റെ ഭരണകാര്യത്തിൽ ഇടപെട്ടാൽ നാം പടയുമായി ആരുവാമണി താണ്ടി അങ്ങോട്ട് കയറും.
0: പത്മനാഭൻ തമ്പിയായി നിർമ്മാതാവ് പി കെ സത്യപാലും രാമൻ തമ്പിയായി ജി കെ പിള്ളയും അഭിരാമ എന്ന കൃഷ്ണത്തമ്മയായി ആറന്മുള പൊന്നമ്മയും രാമയ്യൻ ദളവയായി മുത്തയ്യയും തിരശീലയിലെത്തുന്നു. ഉമ്മിണിത്തങ്കയുടെ തോഴിയായ ആനന്ദമായി എത്തുന്നത് പത്മിനിയുടെ സഹോദരിയായ രാഗിണി. ഒരു നൃത്തരംഗത്തിൽ അംബികയും അതിഥി താരമായി എത്തുന്നുണ്ട്. സുകുമാരിയും എസ് പി പിള്ളയുടെ ഹാസ്യജോഡിയായി സിനിമയിലുണ്ട്. സത്യപാൽ നന്ദൻ, മുതുകുളം, കെ കെ ചെല്ലപ്പൻ, തിരുവനന്തപുരം കുട്ടൻപിള്ള എന്നിവരും അഭിനേതാക്കൾ. ഇനി ചിത്രത്തിന്റെ ഗാനദക്ഷിണാമൂർത്തിയാണ് സംഗീത സംവിധായകൻ. 1960 സീത എന്ന ചിത്രത്തിനു ശേഷം ദക്ഷിണാമൂർത്തി സംഗീത നിർവഹണം ചെയ്യുന്ന സിനിമയാണിത്.

ഗാനരചയിതാക്കളായി പി ഭാസ്കരൻ, അഭയദേവ്, കെടാമംഗലം സദാനന്ദൻ എന്നിവരുടെ പേരുകളാണ് ചിത്രത്തിന്റെ ക്രെഡിറ്റ് ടൈറ്റിലുകളിൽ തെളിയുന്നതെങ്കിലും പാട്ടുപുസ്തക പ്രകാരം പി ഗംഗയും ഒരു ഗാനം രചിച്ചിട്ടുണ്ട്. പി ഗംഗ ആകാശവാണി ഉദ്യോഗസ്ഥനും കലാകാരനുമായ പി ഗംഗാധരൻ നായരാണെന്ന് കരുതപ്പെടുന്നു. പി ഗംഗ രചിച്ച ഗാനമാണ് ചിത്രത്തിന്റെ ശീർഷക ഗാനമായി കൊടുത്തിരിക്കുന്നത്.

പി ലീല നേതൃത്വം നൽകുന്ന ഒരു സംഘഭക്തി ഗാനത്തിൽ കാവിലമ്മയ്ക്കു മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടെ നിലകൊള്ളുന്ന ഭക്തജനങ്ങളുടെ ദൃശ്യങ്ങളാണുള്ളത്. ഇതൊരു മൗലിക ഗാനമാണ്. ഗാനസാഹിത്യത്തിൽ ഇഷ്ടദേവതയ്ക്ക് ഇഷ്ടമായതെല്ലാം

മാർത്താണ്ഡവർമ്മയിൽ അനുരക്തയായ ഉമ്മിണിത്തങ്ക എന്ന കൊച്ചുമാടത്തമ്മ വേമ്പടി കോയിക്കൽ തറവാട്ടിന്റെ ഉദ്യാനത്തിൽ നിലാവുള്ള രാത്രിയിൽ ഒറ്റയ്ക്ക് നൃത്തം ചെയ്ത് പാടുന്ന പാട്ട്. പാട്ടിനിടെ ഉമ്മിണിത്തങ്കയറിയാതെ കടന്നുവരുന്ന മാർത്താണ്ഡവർമ്മ പാട്ടും നൃത്തവും ആസ്വദിച്ചു നിൽക്കുന്നു. ഗാനരംഗത്ത് ഉമ്മിണിത്തങ്കയായി പത്മിനിയും മാർത്താണ്ഡവർമ്മയായി കൊട്ടാരക്കര ശ്രീധരൻ നായരും. ഗാനം ആലപിക്കുന്നത് പി ലീല. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

രചനയിലും ഈണത്തിലും ആലാപനത്തിലും കാൽപ്പനികത നിറഞ്ഞു നിൽക്കുന്ന ഹൃദ്യമായ ഗാനമാണിത്. സംഗീത നിർവഹണത്തിൽ ഭാവപരതയ്ക്ക് ഊന്നൽ നൽകുന്നു. ഇതിനായി ഭാവം പകരാൻ സമർത്ഥങ്ങളായ ഉത്തരേന്ത്യൻ വാദ്യോപകരണങ്ങളെ അതിവിദഗ്ധമായി ഉപയോഗിച്ചിട്ടുണ്ട് സംഗീത സംവിധായകൻ. MS ബാബുരാജ് ഓർക്കസ്ട്രേഷനിൽ പരിചയപ്പെടുത്തിയ ഉത്തരേന്ത്യൻ സംഗീതങ്ങളും ശൈലികളും മലയാള സിനിമാ സംഗീതം പതിയെ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമായി ഈ ഗാനത്തെ കണക്കാക്കുന്നതിൽ തെറ്റില്ല. ലളിതവും സുതാര്യവുമായ ഗാനസാഹിത്യം പാട്ടിന് സവിശേഷ കാൽപ്പനിക ചാരുത പകർന്നു നൽകുന്നു.

ഇനി ചിത്രത്തിന്റെ ശേഷിക്കുന്ന കഥാഭാഗങ്ങളിലേക്കും ഗാനങ്ങളിലേക്കും. രാജാവ് രാമവർമ്മന്റെ നാടുനീങ്ങലിനെ തുടർന്ന് രൂക്ഷമായ അധികാര തർക്കത്തിന് രാജ്യം സാക്ഷ്യം നിന്നു. രാജാവിന്റെ മക്കൾ രാജ്യഭരണത്തിനായി എട്ടുവീട്ടിൽ പിള്ളമാരുടെയും

0: അയൽരാജ്യക്കാരുടെയും സഹായ സഹകരണങ്ങളോടെ രംഗത്തിറങ്ങി.
1: അനാദികാലം മുതൽ ഈ ആലമ്മൂട്ടിൽ കൂടിയിരുന്ന് ചാരോട്ടുതറവാട്ടിനും തായ് വഴിക്കാർക്കും ചുറ്റുമുള്ള നാട്ടാർക്കും നരം കൊടുത്തുവാണരളുന്ന 51 അമ്മമാരും അവരുടെ സന്തതി പരമ്പരകളും സാക്ഷിയാകെ ഈ പള്ളിവാളും പീഠവും സാക്ഷിയാകെ രാജരാജ വിക്രമ പാണ്ഡ്യൻ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി മാർത്താണ്ഡവർമ്മയോട് നടത്തുന്ന പോരിൽ ഞങ്ങൾ ജീവൻ ബലികഴിച്ചും സകല ഒത്താശകളും ചെയ്തു കൊള്ളാമെന്ന് ഇതിനാൽ സത്യം ചെയ്യുന്നു.
0: രായസം രാമയ്യൻ മാർത്താണ്ഡവർമ്മയെ ഇവർക്കെതിരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. സ്വന്തം ബന്ധുക്കൾക്കെതിരെ യുദ്ധരംഗത്തിറങ്ങാൻ മാർത്താണ്ഡവർമ്മ മടിച്ചു നിന്നു. രാജ്യതാൽപര്യത്തിനും ക്ഷത്രിയധർമ്മത്തിനും നിരക്കുന്ന രീതിയിൽ പടക്കിറങ്ങണമെന്ന് രാമയ്യൻ ശാഠ്യം പിടിച്ചു.
2: നാം അത് നിശ്ചയിച്ചു കഴിഞ്ഞു. ഉറ്റ ബന്ധുക്കളുമായി പോരിറങ്ങാൻ ഈ കൊച്ചു രാജ്യത്തെ രക്തത്തിൽ മുക്കിയെടുക്കാൻ നാം തയ്യാറല്ല. എന്തൊരു കടുത്ത പരീക്ഷണം!
3: സ്വാമി കൽപ്പിച്ച് ക്ഷത്രിയധർമ്മം മറക്കുകയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതും തരണം ചെയ്ത് പ്രജാലക്ഷ്യങ്ങളെ രക്ഷിക്കേണ്ടതും മറ്റാരുടെയും കർത്തവ്യമല്ല സ്വാമി. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ക്ഷത്രിയാണാം രണം കാമ്യം, കർത്തവ്യം ത്യജവീരുത.
0: ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന മാർത്താണ്ഡന്റെ മുന്നിൽ ഗീതോപദേശം പ്രമേയമായി വരുന്ന ഒരു നൃത്തമൊരുക്കുകയാണ് രാമയ്യന്റെ കുശാഗ്രബുദ്ധി. ഈ നൃത്തം കണ്ടുകഴിയുന്നതോടെ മാർത്താണ്ഡവർമ്മ മനസ്സുമാറി യുദ്ധരംഗത്തിറങ്ങുകയാണ്. നൃത്തരംഗത്ത് ശ്രീകൃഷ്ണനായി അംബികയും അർജുനനായി രാഗിണിയും. ഗാനം ആലപിക്കുന്നത് ശ്രീകൃഷ്ണനുവേണ്ടി എം എൽ വസന്തകുമാരി, അർജുനനുവേണ്ടി പി ലീല. സംഗീത സംവിധായകൻ ദക്ഷിണാമൂർത്തിയും ഈ ഗാനത്തിൽ ആലാപന ശബ്ദമായിട്ടുണ്ട്. രാഗമാലിക സമ്പ്രദായത്തിലാണ് ഈ ഭഗവത്ഗീതാഖണ്ഡം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇടയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ചടുലമായ താളവാദ്യ സമന്വയത്തിൽ ചെണ്ടമേളം പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നു.

പരസ്പരം പടവെട്ടുന്ന സഹോദരന്മാർക്കും കാമുകനുമിടയിൽ സംഘർഷഭരിതമായ ഒരു ജീവിതം നയിക്കുകയാണ് ഉമ്മിണി തങ്ക എന്ന കഥാനായിക. മുമ്പ് കാമുകനെക്കുറിച്ച് കാൽപ്പനിക മധുരമായ ഗാനം ആലപിച്ച അതേ ഉദ്യാനത്തിൽ നിലാവുള്ള രാത്രിയിൽ ശോകാകുലയായി ഉമ്മിണി തങ്ക പാടുന്ന ഗാനം. ഗാനരംഗത്ത് ഉമ്മിണി തങ്കയായി പത്മിനി. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

ശാസ്ത്രീയ സംഗീതാടിസ്ഥാനത്തിൽ രാഗഭാവ പ്രാമുഖ്യമുള്ള ഗാനങ്ങൾ ചിട്ടപ്പെടുത്താറുള്ള ദക്ഷിണാമൂർത്തി ആ ശൈലി കൈവെടിഞ്ഞ് ലളിത ഗാനാവിഷ്കാരങ്ങൾക്കായി ഉദ്യമിച്ച ഒരു ചിത്രമാണ് ഉമ്മിണിത്തങ്കം. ആ ജനുസിൽപ്പെട്ട ഒരു ഗാനമാണ് പി ലീല പാടുന്ന ഈ ഗാനം.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ സുനിൽ മാത്യു തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ്റെ മഗ്ദലന മറിയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം TP വിവേക്. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെൻറ്റർ. തദ്ദേശ വാർത്തകൾ.

കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം സുധീഷും സംഘവും അവതരിപ്പിക്കുന്നു. അശ്വതി തിരുനാൾ മഹാരാജാവ് രചിച്ച രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ഒരു രംഗം. വിദർഭ രാജാവിൻ്റെ മകളായ രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചു. ചേതി രാജാവായ ശിശുപാലനാണ് വരൻ. എന്നാൽ രുക്മിണി മനസ്സിൽ ആരാധിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ്. തൻ്റെ ഇഷ്ടത്തിനെതിരായി ഒരു വിവാഹം നിശ്ചയിച്ചു എന്ന വിവരം കൃഷ്ണനെ അറിയിക്കുവാൻ രുക്മിണി ഒരു ബ്രാഹ്മണനെ ദൂതനായി നിയോഗിക്കുന്നതാണ് കഥാഭാഗത്തിൻ്റെ പശ്ചാത്തലം. രുക്മിണിയുടെ സന്ദേശവുമായി ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനെ കാണുന്ന രംഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവരമറിയുന്ന കൃഷ്ണൻ രുക്മിണിയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദർഭയിലേക്ക് പുറപ്പെടുന്നതുവരെയുള്ള ഭാഗം. ബ്രാഹ്മണന്റെ പദം സൗരാഷ്ട്രരാഗത്തിലും ശ്രീകൃഷ്ണന്റെ പദങ്ങൾ യഥാക്രമം നാട്ടക്കുറിഞ്ഞി, ബിലഹരി എന്നീ രാഗങ്ങളിലുമാണ് പാടിയിട്ടുള്ളത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജയചന്ദ്രൻ പാടിയത്, ചിത്രം അമ്മ അമ്മായി അമ്മ. എം ഡി രാജേന്ദ്രൻ്റെ രചന, എം എസ് വിശ്വനാഥൻ്റെ സംഗീതം.

പൂവച്ചൽ ഖാദറിൻ്റെ രചന, എം എസ് വിശ്വനാഥൻ്റെ സംഗീതം. ചിത്രം മിനിമോൾ വത്തിക്കാനിൽ. പാടിയത് എസ് ജാനകിയും സംഘവും.

ചിത്രം അധ്യായം. പാടിയത് ജയചന്ദ്രൻ. കാവാലം നാരായണപ്പണിക്കരുടെ രചന. എം എസ് വിശ്വനാഥൻ്റെ സംഗീതം.

കാവാലം നാരായണപ്പണിക്കരുടെ രചന, എം എസ് വിശ്വനാഥൻ്റെ സംഗീതം. യേശുദാസും സംഘവും പാടിയത് ചിത്രം ആദിരാത്രം.

ചിത്രം തിരകൾ എഴുതിയ കവിത, പാടിയത് ജയചന്ദ്രൻ. മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ്റെ രചന. സംഗീതം MS വിശ്വനാഥൻ.

ഈ ഗാനം എസ് ജാനകിയും സംഘവും പാടിയത്. ചിത്രം ലോറി. പൂവച്ചൽ ഖാദറിൻ്റെ രചന. എം എസ് വിശ്വനാഥൻ്റെ സംഗീതം.

നമസ്കാരം. കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ആഗോള വികസനത്തിന് പുതിയ ദിശാബോധം നൽകി കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ സമാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിൽ ജൂലൈ 6 മുതൽ 9 വരെയായിരുന്നു സമ്മേളനം. സ്ത്രീകൾ നയിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട് ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ഈ സമ്മേളനത്തെ അടയാളപ്പെടുത്തിയത്. യോഗത്തിന്റെ ഭാഗമായി അംഗരാജ്യങ്ങൾ ഒപ്പുവച്ച സംയുക്ത പ്രഖ്യാപനം പുറത്തിറക്കി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതകളുടെ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. വനിതാ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പ്രതിരോധ ശേഷിയുള്ളതും സുസ്ഥിരവുമായ വികസനത്തിനായുള്ള പൊതുപ്രതിബദ്ധത ഉറപ്പാക്കുന്നതിനുമാണ് യോഗം ലക്ഷ്യമിട്ടത്. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ബ്രിക്സ്

0: 2026 ഉച്ചകോടിക്ക് മുന്നോടിയായാണ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗും വനിതാ മന്ത്രിതല യോഗവും കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. 4 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കൊച്ചിയിലെത്തിയത്. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ആദ്യ 2 ദിവസങ്ങളിൽ അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സുസ്ഥിര വികസനമെന്നത് വനിതാ ശാക്തീകരണത്തിലൂടെയേ സാധ്യമാകൂവെന്ന് ശ്രീ അനിൽ മാലിക് അഭിപ്രായപ്പെട്ടു.
1: ഇന്ത്യാസ് പ്രസിഡൻസി ഈസ് ഗൈഡഡ് ബൈ ദി തീം ബിൽഡിംഗ് ഫോർ റെസിലിയൻസ്, ഇന്നൊവേഷൻ, cooperation and sustainability. This vision recognizes that resilient economies and sustainable societies cannot be built without the full participation, leadership and agency of women. Actually, we believe that by 2047 we'll have a society which is absolutely led by women, for women, and they will lead the society and the families. BRICS has both the scale and the responsibility to shape a more inclusive, equitable and sustainable future. Women are leading the change in every sphere in these countries, but of course we admit there are structural barriers that limit their equal access to finance, technology, markets, productive assets and leadership opportunities. So our collective task is not merely to expand participation but also to strengthen the enabling environment in which every woman can realize her full potential, she can thrive.
0: ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ 4 മേഖലകൾ. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾ അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും സഹകരണത്തിലും സമവായത്തിലും അധിഷ്ഠിതമായ ഫലങ്ങൾക്കായുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച അംഗരാജ്യങ്ങൾ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ കൈവരിച്ച പുരോഗതിയെ പ്രശംസിക്കുകയും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് തുടർ പിന്തുണ അറിയിക്കുകയും ചെയ്തു. ബ്രിക്സ് അംഗരാജ്യങ്ങൾ വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നിരവധി പൊതുവായ വെല്ലുവിളികൾ പങ്കിടുന്നുണ്ടെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു. പൊതുവിഷയങ്ങൾ പരിഹരിക്കുന്നതിനും അംഗരാജ്യങ്ങൾക്കിടയിലെ ആശയവിനിമയവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും ബ്രിക്സ് വനിതാ മന്ത്രിതലവേദി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. വളർന്നുവരുന്ന ആഗോള സമ്പദ്വ്യവസ്ഥകളെന്ന നിലയിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ പുരോഗതി ലിംഗസമത്വമെന്ന ആഗോള ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: വിശ്വ കി ഉഭർത്തി ഹുയി അർത്ഥവ്യവസ്ഥാവോ കെ രൂപ മേ ബ്രിക്സ് ദേശോ കി പ്രഗതി ജെൻഡർ ഇക്വാലിറ്റി കെ वैश्विक लक्ष्यों से मजबूती से जुड़ी हुई है. भारत की ब्रिक्स अध्यक्षता की मुख्य थीम है बिल्डिंग फॉर रेजिलियंस, इनोवेशन, कोऑपरेशन एंड सस्टेनेबिलिटी, और इसके केंद्र में वुमेन लेड डेवलपमेंट की मूल भावना शामिल है. ब्रिक्स सरकारों द्वारा महिलाओं से जुड़े मुद्दों को संस्थागत रूप से मुख्यधारा में लाने का एक महत्वपूर्ण माध्यम है.
0: പ്രതിരോധശേഷിയുള്ള സമ്പദ്വ്യവസ്ഥയും സമൂഹങ്ങളും കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകളുടെ നേതൃത്വം നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയുടെ മുഖ്യ പ്രമേയത്തിന് കീഴിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനും അവർ ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് കീഴിൽ നടന്ന ചർച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിശദീകരിച്ചു. ബ്രിക്സ് സംയുക്ത വനിതാ മന്ത്രിതല പ്രസ്താവന അംഗീകരിക്കപ്പെട്ടത് എല്ലാ അംഗരാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന പൊതുവായ വെല്ലുവിളികളെ നേരിടാനുള്ള ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ, ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച 2 സംരംഭങ്ങൾ എന്നിവ യോഗം അംഗീകരിച്ചു. മികച്ച ബ്രിക്സ് പ്രവർത്തന മാതൃകകളുടെ ഡിജിറ്റൽ ശേഖരം, ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ ഉടനീളം സ്ത്രീ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ വിജയകരമായ നയങ്ങൾ, പരിപാടികൾ, നൂതനാശയങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനും പരസ്പരം പങ്കുവയ്ക്കുന്നതിനുമുള്ള ഒരു പൊതുവേദിയായി വർത്തിക്കുമെന്ന് യോഗത്തിൽ ധാരണയായി. ബ്രിക്സ് മന്ത്രിതല യോഗത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ ഉൾച്ചേർക്കൽ, വനിതാ സംരംഭകത്വം, സാമ്പത്തിക ശാക്തീകരണം, കാലാവസ്ഥാ പ്രതിരോധം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിലെ അനുഭവങ്ങളും മികച്ച പ്രവർത്തന മാതൃകകളും പരസ്പരം പങ്കുവയ്ക്കുന്നതിനായി വിഷയാധിഷ്ഠിത പാനൽ ചർച്ചകളും സംഘടിപ്പിച്ചു. നയരൂപകർത്താക്കൾ, വിദഗ്ധർ, വികസന പങ്കാളികൾ എന്നിവർ ചർച്ചകളുടെ ഭാഗമായി. പ്രാദേശിക വികസനത്തിൽ സ്ത്രീകളുടെ നേതൃത്വം ശക്തിപ്പെടുത്തുന്നതിനും ജനകേന്ദ്രീകൃത വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും നൂതന സമീപനങ്ങൾ പങ്കിടാനുള്ള സുപ്രധാന വേദിയായി ചർച്ചകൾ മാറി. വനിതകൾ നേതൃനിരയിലെത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രാദേശിക ഭരണം ശക്തിപ്പെടുത്താനും ഇന്ത്യ കൈക്കൊണ്ട പരിവർത്തനപരമായ സംരംഭങ്ങൾ പഞ്ചായത്തിരാജ് മന്ത്രാലയം അവതരിപ്പിച്ചു. ജനാധിപത്യ വികേന്ദ്രീകരണത്തോടുള്ള ഇന്ത്യയുടെ ഭരണഘടനാപരമായ പ്രതിബദ്ധതയും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന പഞ്ചായത്തിരാജ് സ്ഥാപനങ്ങൾ രാജ്യത്തുണ്ടാക്കിയ ശ്രദ്ധേയമായ മാറ്റങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. തീമാറ്റിക് പാനൽ ചർച്ചകളുടെ പ്ലീനറി സെഷനിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദാർശനിക നേതൃത്വത്തിൽ വനിതാ ശാക്തീകരണത്തിനും സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിനും ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വിശദീകരിച്ചു.
3: മഹിളാ സശക്തീകരണം അർത്ഥവ്യവസ്ഥ മജബൂത്ത് സമാവേശി ശാസന വ്യവസ്ഥ അധിക സംവേദനശീല പ്രഭാവി സാധ്യ ഭാരത് മഹിളാ സശക്തീകരണ വികാസ महत्वपूर्ण आधार बना है। आज हमारे देश के स्थानीय इकाइयों में प्रत्येक 3 निर्वाचित प्रतिनिधियों में से एक महिला है। 10 लाख से अधिक निर्वाचित महिला प्रतिनिधियों में से देश के गांवों और शहरों में विकास, सुशासन और जन सेवा की नई दिशा देने में महत्वपूर्ण भूमिका निभा रही। महिलाओं की राजनीति भागीदारी को और सशक्त बनाने के लिए भारत ने नारी शक्ति वंदन अधिनियम लाकर एक ऐतिहासिक कदम उठाया।
0: സ്ത്രീ കൂട്ടായ്മയുടെ ശക്തി പ്രകടനമാണ് കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടമെന്ന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരളത്തിലെ കുടുംബശ്രീ ഉൾപ്പെടെ വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീ ശൃംഖലയും തമ്മിലുള്ള സംയോജനം സ്ത്രീകൾ വികസനത്തിന്റെ ഗുണഭോക്താക്കളല്ല, മറിച്ച് അതിന്റെ ശില്പികളാണെന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
4: കേരളാസ് പ്രൗഡസ്റ്റ് അച്ചീവ്മെന്റ് ഐ ബിലീവ് ഈസ് ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് വിമൻ കളക്റ്റീവ് പവർ. അവർ കുടുംബശ്രീ മിഷൻ ബിഗൻ ഇൻ 1998 ആസ് എ പോവർട്ടി എറാഡിക്കേഷൻ മിഷൻ ഇസ് ടുഡേ വൺ ഓഫ് ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. With 4.8 million women organized into more than 3 lakh neighborhood groups. These women save together, borrow together and build together. They run nearly 2 lakh enterprises from farms and food units to IT services. They manage operations of Kochi Metro and Kochi Water Metro on which many of you may travel during your stay in Kochi. The Kudumbashree model has inspired women's livelihood movements far beyond our borders.
0: സ്ത്രീ ശാക്തീകരണം എന്നതിൽ നിന്നും മാറി സ്ത്രീകൾ നയിക്കുന്ന വികസനമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യൻ ചുവടുവയ്പ്പിന് യോഗം ആക്കം കൂട്ടുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അഡ്വൈസറി ബോർഡ് അംഗം ജി അഞ്ജനാദേവി ആകാശവാണിയോട് പറഞ്ഞു. കേവലം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെന്ന നിലയിൽ നിന്നും വികസന പ്രക്രിയയുടെ അമരക്കാരായി സ്ത്രീകളെ മാറ്റുകയെന്ന കാഴ്ചപ്പാടിന് ശക്തി പകരാൻ ഇത്തരം യോഗങ്ങൾ സഹായകമാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടു.
5: ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്ക് എന്ന മഹത്തായ ലക്ഷ്യത്തിന് കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും മന്ത്രിതല സമ്മേളനവും വളരെ ശക്തമായ ഒരു അടിത്തറയാണ് പാകിയിരിക്കുന്നത്. കേവലം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ എന്ന അവസ്ഥയിൽ നിന്നും തദ്ദേശ ഭരണ തലത്തിലും നയരൂപീകരണത്തിലും സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നത് ഈ സമ്മേളനത്തിന്റെ പ്രധാന ഊന്നലായിരുന്നു. അഡ്വാൻസിംഗ് വിമൻസ് ലീഡർഷിപ്പ് അറ്റ് ദ ഗ്രാസ് റൂട്ട്സ് എന്ന പാനൽ ചർച്ചയിലൂടെ ഗ്രാസ് റൂട്ട് തലത്തിലെ വനിതാ നേതൃത്വങ്ങളുടെ മികച്ച മാതൃകകൾ പങ്കുവയ്ക്കുവാനും വികസന പ്രക്രിയയുടെ അമരക്കാരായി സ്ത്രീകളെ മാറ്റുവാനും ഈ കൂട്ടായ്മ വലിയ പങ്കുവഹിക്കും. ബിൽഡിംഗ് സ്കിൽസ് ഇനേബിളിംഗ് ഫീച്ചേഴ്സ് അഡ്വാൻസിംഗ് വിമൻസ് എക്കണോമിക് എംപവർമെന്റ് അക്രോസ് ബ്രിക്സ് എന്ന വിഷയത്തെ മുൻനിർത്തി നടന്ന ചർച്ചകൾ വനിതാ സംരംഭകർക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്നതാണ്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വനിതകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മികച്ച അന്താരാഷ്ട്ര വിപണി കണ്ടെത്താനും ആവശ്യമായ തൊഴിൽ നൈപുണ്യങ്ങൾ കൈമാറാനും അതിലൂടെ സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് പുതിയ വേഗം പകരാനും ഈ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കും. ഭാവി വികസനത്തിന്റെ താക്കോലായ സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജം എന്നീ മേഖലകളിൽ സ്ത്രീകളെ മുൻനിരയിൽ നിർത്താൻ ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഫോർ വിമൻസ് എംപവർമെന്റ് ഡ്രൈവിംഗ് വിമൻസ് ഇൻക്ലൂഷൻ ഇൻ ഫിനാൻഷ്യൽ ആൻഡ് ഡിജിറ്റൽ എക്കോസിസ്റ്റം എന്ന സെഷൻ വഴി തുറക്കുന്നു. ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ പുത്തൻ സാങ്കേതികവിദ്യ കൈമാറ്റവും ഹരിത ഊർജ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളും വനിതകളുടെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന ഒരു പുതിയ സംസ്കാരം രൂപപ്പെടും. സ്ത്രീകളുടെ കൈകളിൽ ഭദ്രമായ ഒരു ഭാവിയാണ് ഭാരതവും ലോകവും സ്വപ്നം കാണുന്നത്. കൊച്ചിയിലെ ഈ ബ്രിക്സ് സമ്മേളനം വെറുമൊരു ചർച്ചയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലും വിപണിയിലും ഭരണ നേതൃത്വത്തിലും സ്ത്രീകൾ സ്വന്തം മുദ്ര പതിപ്പിക്കുന്ന ഒരു പുതിയ യുഗത്തിന്റെ വിളംബരമാണ്.
0: ഇന്ത്യയിലെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസന സംരംഭങ്ങൾ സംബന്ധിച്ച പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും ചേർന്നാണ് പ്രദർശനം ഒരുക്കിയത്. സരസ്, ലഖ്പതി ദീദി എന്നീ പദ്ധതികളിലൂടെയുള്ള ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ, അസ്മിത വഴിയുള്ള സ്ത്രീകളുടെ കായിക പങ്കാളിത്തം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ സ്ത്രീ മുന്നേറ്റം, സാമ്പത്തിക ഉൾച്ചേർക്കൽ പദ്ധതികൾ, കൂടാതെ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ മുൻനിര പദ്ധതികളായ ഷീബോക്സ്, വൺ സ്റ്റോപ്പ് സെന്ററുകൾ, വനിതാ ഹെൽപ്പ് ലൈൻ എന്നിവ പ്രദർശിപ്പിച്ചു. ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭകത്വ മേഖലയുടെ സമ്പന്നതയും വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്ന കൈത്തറി ഉത്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ, പരമ്പരാഗത കലകൾ, പ്രകൃതിദത്ത ഭക്ഷ്യവസ്തുക്കൾ, ആരോഗ്യ സംരക്ഷണ ഉത്പന്നങ്ങൾ, സുസ്ഥിര ജീവിതശൈലി ഉത്പന്നങ്ങൾ എന്നിവയുടെ ശേഖരം പ്രദർശനത്തിന്റെ സവിശേഷതയായിരുന്നു. മധുബനി പെയിന്റിങ്ങുകൾ, ഡോക്രാബിൽ മെറ്റൽ കരകൌശല വസ്തുക്കൾ, പെൻ കലങ്കാരി, ഫുൽക്കാരി എംബ്രോയിഡറി, തോട എംബ്രോയിഡറി, കാന്ത വർക്ക്, കച്ചി കരകൌശല വസ്തുക്കൾ, ചന്നപ്പട്ടണ കളിപ്പാട്ടങ്ങൾ, ഐപ്പാൺ ആർട്ട് എന്നിവയുൾപ്പെടെ ഗ്രാമീണ വനിതാ സംരംഭകർ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പരമ്പരാഗത കരകൌശല പാരമ്പര്യങ്ങളുടെയും പ്രാദേശിക സവിശേഷതകളുടെയും വിപുലമായ ശേഖരം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേരളമുൾപ്പെടെ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകരും സ്വയം സഹായ സംഘങ്ങളുടേതുമായി 23 സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ആഗോള സ്ത്രീശാക്തീകരണ ചരിത്രത്തിൽ കേരളത്തിന്റെ മണ്ണിൽ എഴുതിച്ചേർത്ത സുപ്രധാന നാഴികക്കല്ലാണ് കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ. സ്ത്രീകളുടെ ക്ഷേമത്തിനപ്പുറം അവരെ വികസനത്തിന്റെ മുൻനിരയിലെത്തിക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന് സമ്മേളനം ആക്കം കൂട്ടി. ലോക ജനസംഖ്യയുടെ വലിയൊരു പങ്കിനെ പ്രതിനിധീകരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ഒപ്പുവച്ച ചരിത്രപരമായ സംയുക്ത പ്രസ്താവന വരുംനാളുകളിൽ ആഗോളതലത്തിൽ വലിയ നയതന്ത്ര മാറ്റങ്ങൾക്ക് വഴി തുറക്കും. സാങ്കേതിക വിദ്യയിലും ഭരണത്തിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ കൊച്ചി സമ്മേളനത്തിലെ തീരുമാനങ്ങൾ ലോകത്തിന് ദിശാബോധം നൽകുമെന്ന് നിസ്സംശയം പറയാം. കൊച്ചിയിൽ നടന്ന വനിതാ ബ്രിക്സ് മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം പി രഞ്ജിത്ത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.